പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ആരോഗ്യമാണ് സമ്പത്ത്. എത്ര ആരോഗ്യവാനും പെട്ടെന്ന് അവശത വന്നേക്കാം. പല രീതിയിലുള്ള സമ്മർദ്ദം, അടിയന്തരമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, ഇങ്ങനെ പല രീതിയിലും അവശത വരാം. ഈ സന്ദർഭത്തിൽ പലയിടത്തു നിന്നും ആളുകൾ കൂടും. ചിലർ ബന്ധുക്കളെ അന്വേഷിക്കും, ഡോക്ടറുടെ സേവനത്തിനായി പായും, ആ വ്യക്തിയെ ആശ്വസിപ്പിക്കും, താങ്ങും, അങ്ങനെ വിവിധ രീതിയിൽ പിന്തുണ നൽകും. എന്നാൽ ചിലരുണ്ട് ഇതൊക്കെ കണ്ടിട്ടും മാറി നിന്ന് വീക്ഷിക്കുന്നവർ. അതുമല്ല, ഇതൊന്നും എന്നെ സ്പർശിക്കുന്നതല്ല എന്ന മട്ടിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, തൊട്ടടുത്തായി ഇരുന്നിട്ട് പോലും നിർവികാരമായിരിക്കുന്നവർ, ഈ ഗണത്തിൽ കഠിന ഹൃദയമുള്ള ഞാനുണ്ടോ ചിന്തിക്കാം. കാരണം ഈ അവശത എനിക്കും ഒരിക്കൽ വരാം. ക്യാമറ കണ്ണ് തുറന്ന് അദൃശ്യനായ ഒരാളുണ്ട്. അതോർത്താൽ അടിയന്തര സാഹചര്യങ്ങളിൽ കർമ്മനിരതരാകേണ്ടതിൻ്റെ ആവശ്യം ചിന്തിക്കാൻ കഴിഞ്ഞേക്കും. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

0: അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത കേൾക്കാം. ആലാപനം കുഞ്ഞിക്കൃഷ്ണൻ പരിയാരം. തുടർന്ന് ചരിത്രപദം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 18-ാം ദിവസമായ ഇന്ന് കിഷ്കിന്ധ കാണ്ഡത്തിലെ സമുദ്രലംഘനത്തിനുള്ള കപികളുടെ ആലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ജീജ മുകുന്ദൻ മട്ടന്നൂർ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ നാലമ്പല വിശേഷങ്ങൾ. ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പെരിഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാടക നേരത്തിൽ നാടകം നെല്ലിക്കയുടെ 2-ാം ഭാഗത്തിലെ 3-ാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി ചാരു കസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ രമണനെ കുറിച്ചു കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം, ഇതിൽ നാലമ്പല വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9:00 വായനശാലയിൽ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരണം സൂര്യ ഇടവന. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. കാവ്യധാരയിൽ ഇന്ന് ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു കുഞ്ഞിക്കൃഷ്ണൻ പരിയാരം.

തുന്നു വസുധയുടെ മക്കളിവർ വസുധയുടെ വസ്ത്രമുരിയുന്നു വിപണികളിലവ വിറ്റുമോന്തുന്നു വിട നഗരമുഴ മുനകൾ കേടി തുടരുന്നു കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു

0: ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയായിരുന്നു ശ്രോതാക്കൾ കാവ്യധാരയിലൂടെ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് ഓഗസ്റ്റ് 3, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 3 വർഷത്തിലെ 215 ദിനമാണ്. ഇന്ന് ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ ദിനമായി ആചരിക്കുന്നു. 1994 ഓഗസ്റ്റ് 3 ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഓഗസ്റ്റ് 3 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലെ പലോസ് ഡെ ലാ ഫ്രോണ്ടേറയിൽ നിന്ന് യാത്ര തുടങ്ങി. 1914 ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനി ഫ്രാൻസിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. 1934 ഹിറ്റ്ലർ പ്രസിഡന്റ്, ചാൻസലർ എന്നീ സ്ഥാനങ്ങൾ ഫ്യൂറർ എന്ന ഒറ്റ സ്ഥാനത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ജർമ്മനിയുടെ പരമാധികാരിയായി സ്ഥാനമേറ്റു. 1949 അമേരിക്കയിൽ NBA അഥവാ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanage,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nilluni.
2: വചനാമൃതം.
3: നമുക്ക് സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നാം ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കണം. തല ഉയർത്തി നോക്കുക, എങ്കിലേ നമുക്ക് എത്തിപ്പിടിക്കുവാനുള്ള ആകാശം കാണാൻ പറ്റൂ. എന്നാൽ ഇടക്ക് തല താഴ്ത്തി നോക്കുകയും വേണം, നമ്മുടെ വേരുകൾ മറക്കാതിരിക്കാൻ.
2: വചനാമൃതം.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
5: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
4: ഉണ്ട്.
5: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
6: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
7: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400 7225900018.
0: AKG ഹോസ്പിറ്റൽ, തളാ, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം. ഇന്ന് August 3, കർക്കിടകം 18, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച 6 മരണം. ഇതോടെ മരണം 15. പാലക്കാട് പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ വീണ് കോയമ്പത്തൂർ സ്വദേശിനി ഭാനുപ്രിയയും കോഴിക്കോട് കാപ്പാട് മുനമ്പത്ത് വീട്ടുമുറ്റത്ത് വെള്ളക്കെട്ടിൽ വീണ് വലിയാണ്ടി നൌഷാദിന്റെയും ഷംനയുടെയും മകൻ മാസിൻ ഇർഷയുമാണ് ഞായറാഴ്ച മരിച്ചത്. കണ്ണൂരിൽ ശനിയാഴ്ച കാണാതായ കൈതേരിയിടത്തിൽ മീത്തലേപ്പുരയിൽ N രാരീഷിന്റെയും മലപ്പുറം മേലാറ്റൂർ വെട്ടത്തൂർ കാണാതായ തേലക്കാട് ചോലാപ്പറമ്പത്ത് ഗോപാലകൃഷ്ണന്റെയും മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം മുതലപ്പുഴയിലും കോവളത്തും കടലിൽ കാണാതായ അഞ്ചുതെങ്ങ് കടവത്ത് പുരയിടം അമ്പിളി ഹൌസിൽ

0: പ്രിമോൻ, വിഴിഞ്ഞം അടിമലത്തുറ അമ്പലത്തുമൂല വിജി ഹൌസിൽ ആന്റണി എന്നിവരുടെ മൃതദേഹവും ഞായറാഴ്ച കണ്ടെത്തി. വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർകോട് ജില്ലകളിൽ പൂർണ്ണമായും, ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. മഴക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 18. 905 പേരാണ് ക്യാമ്പുകളിലുള്ളത്. തളിപ്പറമ്പ് 8, ഇരിട്ടി 6, പയ്യന്നൂർ 3, തലശ്ശേരി 11 എന്നിങ്ങനെയാണ് താലൂക്ക് തല ക്യാമ്പുകളുടെ കണക്ക്. പയ്യവൂർ വില്ലേജിൽ ചെറുപുഷ്പം സ്കൂളിലെ ക്യാമ്പിലാണ് കൂടുതൽ പേർ, 184. ജില്ലയിൽ ഏറ്റവും അധികം മഴ പെയ്ത അയ്യങ്കുന്ന് പഞ്ചായത്തിൽ 40 വീടുകൾ മണ്ണിടിച്ചിലിൽ തകർന്നു. പഞ്ചായത്തിലെ പാറക്കാമലയിൽ ഞായറാഴ്ച രാത്രി ഉരുൾപൊട്ടി. റോഡിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒലിച്ചെത്തി. റോഡ് തകർന്നു. ഗതാഗതവും തടസ്സപ്പെട്ടു. ഉരുപ്പുംകുറ്റി ആയാങ്കുടി മലയിലും കമ്പിപ്പാലത്തിനടുത്ത് പാലക്കൽ മാത്യുവിന്റെ കൃഷിയിടത്തിലുമാണ് ഉരുൾപൊട്ടിയത്. മഴയിൽ തകർന്ന ആറളം കക്കുവ ബ്ലോക്ക് 13 പാലം പുനഃസ്ഥാപിക്കാത്തതിനാൽ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സംസ്ഥാന ജലസേചന വകുപ്പ് വളപട്ടണം പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. നദിയിലിറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. കേളകം ബോയ്സ് ടൗൺ മാനന്തവാടി റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചു. റോഡ് താൽക്കാലികമായി അടച്ച് കലക്ടർ ഉത്തരവിറക്കി. പഴശ്ശി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 15 ഷട്ടറുകൾ 5 മീറ്റർ ഉയർത്തി. 15 സ്പിൽവേ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. 3 LBC ഷട്ടറുകളും അടച്ചു. അണക്കെട്ടിലേക്കുള്ള ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ മുല്ലപ്പെരിയാർ ജലനിരപ്പിൽ 3 അടിയുടെ വർധന. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് 113.70 അടിയായിരുന്ന ജലനിരപ്പ് ഞായറാഴ്ച രാവിലെ 6 മണിക്ക് 116.70 കേരളത്തിൽ മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും കാരണമായത് 2 ദിവസം കൊണ്ട് പെയ്ത അസാധാരണമായ മഴ. ശരാശരി മഴയേക്കാൾ 245% കൂടുതലാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ലഭിച്ചത്. ദീർഘകാല ശരാശരി പ്രകാരം ലഭിക്കേണ്ടിയിരുന്നത് 40.3 mm ആണെങ്കിൽ പെയ്തത് 139 mm ആണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഒരേ സമയം വ്യാപകമായി ശക്തമായ മഴ പെയ്തതാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ പറഞ്ഞു. ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകൾക്കും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ വിനോദസഞ്ചാര വകുപ്പിനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലുകൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടങ്ങൾ, മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. മുന്നറിയിപ്പ് പിൻവലിക്കും വരെ പ്രവേശനം തടയും. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കോഴിച്ചാലിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മലയോരത്ത് 100,000 രൂപയുടെ നഷ്ടം. ചെറുപുഴ പഞ്ചായത്തിലെ മലയോര മേഖലയായ കോഴിച്ചാൽ, പുളിങ്ങം, കോലുവള്ളി, മീന്തുള്ളി, കന്നിക്കളം, ഉമയംചാൽ, പൊൻപുഴ പ്രദേശങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. വിജിലൻസ് നീക്കങ്ങൾ AI ക്യാമറയിലൂടെ നിരീക്ഷിച്ച് റെയ്ഡിന് തടയിട്ട് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്താൻ സ്ഥാപിച്ച ക്യാമറകൾ ഉപയോഗിച്ച് MVD ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ റെയ്ഡ് നീക്കങ്ങൾ ചോർത്തുന്നതായാണ് സംശയം. വാഹനങ്ങളുടെ നമ്പർ തിരിച്ചറിയാൻ സംവിധാനമുള്ള ക്യാമറ യൂണിറ്റുകളിൽ വിജിലൻസ് വാഹനങ്ങളുടെ നമ്പർ ഉൾക്കൊള്ളിച്ച് നിരീക്ഷണമൊരുക്കിയെന്നാണ് സൂചന. വിജിലൻസ് വാഹനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ MVD ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിൽ സന്ദേശം ലഭിക്കും വിധമായിരുന്നു ക്രമീകരണം. സന്ദേശം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ വിവരം വേണ്ടപ്പെട്ടവർക്ക് കൈമാറി ഒറ്റുകാരാവുന്നതോടെ വിജിലൻസ് വെറുങ്കയോടെ മടങ്ങേണ്ടി വരും. സംഭവങ്ങളെക്കുറിച്ച് വിജിലൻസ് തന്നെ അന്വേഷണം ആരംഭിച്ചു. മാതൃരാജ്യം പൌരത്വം സ്വീകരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത വിദേശികളെ നാടുകടത്താനാകില്ലെന്ന് സുപ്രീംകോടതിയെ അറിയിച്ചു കേന്ദ്ര സർക്കാർ. അസമിൽ ദീർഘകാലമായി തടവിലിട്ടിരിക്കുന്ന 63 വിദേശികളെ ഉടൻ നാടുകടത്തണമെന്ന 2025 സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഹർജിയിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം. നിലവിലെ ചട്ടമനുസരിച്ച് തടവ് പൂർത്തിയാക്കുകയും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതുമായ വിദേശികളെ സംസ്ഥാനങ്ങൾക്ക് നാടുകടത്താം. പാസ്പോർട്ട് പോലുള്ള രേഖകൾ ഇല്ലാത്തവരാണെങ്കിൽ മാതൃരാജ്യത്തിന്റെ എംബസിയാണ് നൽകേണ്ടത്. സ്വീകരിക്കാൻ മാതൃരാജ്യം തയ്യാറാവുകയും വേണം. അല്ലാത്ത പക്ഷം നാടുകടത്താനാകില്ല. വിദേശികളെന്ന് സംശയമുള്ളവരുടെ അറസ്റ്റിന് ശേഷം ഉടനടി ഫോട്ടോ സഹിതം വിദേശ മന്ത്രാലയത്തെ അറിയിക്കണം. അതേസമയം പൌരത്വം പരിശോധിച്ച് വിവരങ്ങൾ കൈമാറുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ സമയപരിധി നിശ്ചയിക്കാനാകില്ല. മാതൃരാജ്യം സ്വീകരിക്കും വരെ അത്തരം ആളുകളെ പ്രത്യേക കേന്ദ്രങ്ങളിൽ പാർപ്പിക്കേണ്ടി വരുമെന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ഇറാനുമേൽ കനത്ത ആക്രമണം തുടരുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ഊർജ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും സംയുക്ത ആക്രമണം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഭീഷണി. എന്നാൽ കരാർ ഉടനുണ്ടാകുമെന്ന ഉറപ്പിൽ ഇറാനിലേക്കുള്ള ആക്രമണം നിർത്തുന്നതായി ഞായറാഴ്ച ട്രംപ് അറിയിച്ചു. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീറ്റ് ചോദ്യചോർച്ചയിലെ കേസുകൾ പരിഗണിക്കുന്ന അതിവേഗ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റി. ജൂലൈ 25 CBI പ്രത്യേക കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട അനു ഗ്രോവർ ബലിംഗയെയാണ് NIA പ്രത്യേക കോടതി ജഡ്ജിയായി മാറ്റിയത്. ഡൽഹി ഹൈക്കോടതി നടത്തിയ ജുഡീഷ്യൽ അഴിച്ചുപണിയുടെ പേരിലാണ് മാറ്റം. നീറ്റ് കേസ് ആദ്യം കേട്ട പ്രത്യേക ജഡ്ജി അജയ് ഗുപ്തയെ വീണ്ടും നീറ്റ് കേസുകൾക്കായി നിയമിച്ചു. നീറ്റ് സമരത്തിനെതിരായ പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. സേവനകാലത്തെടുത്ത വായ്പ വിരമിച്ചാലും തിരിച്ചടക്കാതെ ബാധ്യത ജാമ്യക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തടയാൻ ധനവകുപ്പ് തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ച ഒരാളുടെ പെൻഷൻ തടയാനാണ് ഉത്തരവെങ്കിലും PSC കൂടി സമ്മതം അറിയിച്ചിട്ടുള്ളതിനാൽ ഭാവിയിൽ എല്ലാ കേസുകളിലും ഇത് ബാധകമാകും. BJP മുൻ MP ഗുസ്തി ഫെഡറേഷൻ മേധാവിയുമായിരുന്ന ബ്രിഡ്ജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക പീഡന കേസിൽ ഡൽഹി വിചാരണ കോടതി ഇന്ന് വിധി പറയും. 6 തവണ MP ബ്രിഡ്ജ് ഭൂഷണെതിരെ 2023 വനിതാ ഗുസ്തി താരങ്ങൾ പരാതിയുമായെത്തിയത്. സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്വം ഉറപ്പാക്കാനും നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് സുപ്രീംകോടതി. വിവരശേഖരണത്തിനും മറ്റുമായി സ്വകാര്യ അന്വേഷകരെ ആശ്രയിക്കുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണിത്. ഇക്കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. മന്ത്രിമാരുടെ വിദേശയാത്രകൾക്ക് മാർഗനിർദ്ദേശവുമായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ മുൻകൂർ അനുമതിയോടെയല്ലാതെ ഔദ്യോഗികമോ അല്ലാതെയോ ആയ ആവശ്യങ്ങൾക്ക് മന്ത്രിമാർ വിദേശത്ത് പോകരുത്. യാത്രയ്ക്ക് ചെലവാകുന്ന പണം ഏത് ബജറ്റ് ശീർഷകത്തിൽ നിന്നാണ് വഹിക്കുന്നതെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കാലവർഷക്കെടുതി ശക്തമായിട്ടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് ഏകോപനമില്ലെന്ന കുറ്റപ്പെടുത്തലുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രി ചുമതല നിർവഹിക്കാതെ മാറി നിൽക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെയും ജനങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി വിരുന്നുപോയതിനെയും CPM വിമർശിച്ചു. പഴയ വാഹനങ്ങൾ പൊളിക്കാനുള്ള അംഗീകൃത കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സജ്ജമായി. സിൽക്കിന്റെ ഉടമസ്ഥതയിൽ ചേർത്തല, കണ്ണൂർ അഴീക്കൽ എന്നിവിടങ്ങളിൽ പഴയ വാഹനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. വ്യാജ സ്വർണം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 3 പേർ പിടിയിൽ. കൂടാളിയിലെ മുഹമ്മദ് ഫഹ്നാസ്, ഇരുവേരിയിലെ ധനേഷ് ബാബു, മുനീർ ചന്ദ്രോത്ത് എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരളശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വെള്ളച്ചാൽ ഈവനിംഗ് ബ്രാഞ്ചിലാണ് പ്രതികൾ വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ പട്ടന്നൂർ വില്ലേജിൽ ആയിപ്പുഴ, നായിക്കാലി, പാണലാട് പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. ആയിപ്പുഴയിൽ 18 വീടുകളിലാണ് വെള്ളം കയറിയത്. വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഓസ്ട്രേലിയൻ ആധിപത്യത്തോടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ 23rd സമാപനം. തുടർച്ചയായി 3rd കിരീടമാണ് 70 സ്വർണവും 43 വെള്ളിയും 56 വെങ്കലവുമായി ഓസ്ട്രേലിയ നേടിയത്. ആകെ 169 മെഡലുകളുമായി ബഹുദൂരം മുന്നിൽ. ഇംഗ്ലണ്ടിന് 29 സ്വർണമടക്കം 110 മെഡലുകളുണ്ട്. മൂന്നാമതുള്ള കാനഡയ്ക്ക് 19 സ്വർണത്തോടെ 62 മെഡലുകൾ. ഇന്ത്യ 4th നിലനിർത്തി. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. കഴിഞ്ഞ തവണ ബർമിംഗ്ഹാമിൽ 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും നേടിയിരുന്നു. ആകെ മെഡൽ 61 ഇത്തവണ 39 കുറഞ്ഞു. 1998 ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനമാണിത്. ഇന്ത്യയുടെ 17-കാരി തൻവി ശർമ്മയ്ക്ക് തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം. വനിതാ സിംഗിൾസ് ഫൈനലിൽ വിയറ്റ്നാമിന്റെ എൻഗുയൻ തുയിലിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് തൻവി ചാമ്പ്യൻ പട്ടം നേടിയത്. പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനാകാത്ത ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ നിന്ന് പുറത്ത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: രാമകഥാഗാനലയം.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 18-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം കിഷ്കിൻഡ കാണ്ഡത്തിലെ സമുദ്രലംഘനത്തിന് കപികളുടെ ആലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ജീജ മുകുന്ദൻ മട്ടന്നൂർ.

സമുദ്രമാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. ആവതല്ലാത്തതോ ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയതനുജമാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലി ഞാൻ എത്രയും വേഗബലമുള്ള ശൂര.

ഞാനിരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയാമിങ്ങോട്ടു.

അഞ്ജനാഗർഭച്യുതനായ അവനീലഞ്ജസാജാതനായി വീണനേരം ഭവാൻ അഞ്ഞൂറു യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ.

മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ. 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാർ.

സുഗ്രീവൻ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം കിഷ്കന്ധയിൽ വന്ന് ബാലിയെ പോരന് വിളിച്ചു. ബാലിയും സുഗ്രീവനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. പരാജിതനായി തിരിച്ചുവന്ന സുഗ്രീവനോട് കഴുത്തിൽ ഒരു മാല്യം അണിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബാലിയെ യുദ്ധത്തിന് വിളിക്കുക എന്ന് പറഞ്ഞു. പരാജയപ്പെട്ട് തിരിച്ചുപോയ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിനായി വിളിക്കുന്നത് കണ്ട് തന്റെ ഭർത്താവായ ബാലിയെ പോകുവാൻ താര അനുവദിച്ചില്ല. പക്ഷേ യുദ്ധത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുന്നത് യോദ്ധാവിന് ചേർന്നതല്ലെന്ന് പറഞ്ഞ് ബാലി യുദ്ധത്തിനിറങ്ങി. സുഗ്രീവനും ബാലിയും തമ്മിലുള്ള ഘോരമായ യുദ്ധത്തിനൊടുവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ശ്രീരാമൻ ബാലിക്ക് നേരെ അസ്ത്രം തൊടുത്തു. ബാലി നിലംപതിക്കുകയും ചെയ്തു. ബോധമറ്റു കിടന്ന ബാലി ബോധം തെളിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രനെ കണ്ട് എന്തിനാണ് തന്നെ വധിച്ചതെന്ന് ചോദിച്ചു. ഹേ രാമ, ഞാൻ ഭവാന് അനിഷ്ടമായിട്ടുള്ള എന്താണ് ചെയ്തത്? രാജധർമ്മം എന്തെന്നറിയാത്ത ഭവാൻ

നിന്ദ്യമായൊരു കർമ്മമല്ലേ ചെയ്തത്? ഒരു മരത്തിന് പിറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഒരു ചോരനെപ്പോലെ യുദ്ധം ചെയ്ത് എന്നിൽ ബാണം പ്രയോഗിച്ചിട്ട് അങ്ങക്ക് എന്ത് ശ്രേയസ്സാണ് ലഭിക്കുന്നത്? മനുവംശത്തിൽ ജനിച്ച ഒരു ക്ഷത്രിയനാണെങ്കിൽ അങ്ങ് ഞാനുമായി നേർക്കുനേർ യുദ്ധം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കുകയായിരുന്നില്ലേ ചെയ്യേണ്ടത്? ഭവാൻ ലോകപ്രസിദ്ധനായ എൻ്റെ ബലത്തെ കേട്ടറിഞ്ഞിട്ടില്ലേ? ഭവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവണനെ കുലത്തോടെ സീതയോടും ലങ്കയോടും കൂടി ബന്ധിച്ച് ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നില്ലേ? ഹേ രഘുനന്ദന, ഈ ലോകത്തിൽ ഭവാൻ എല്ലാവരാലും ധർമ്മിഷ്ഠനെന്ന് വാഴ്ത്തപ്പെടുന്നു. കട്ടാളനെ പോലെ ഒരു വാനരനെ വധിച്ചിട്ട് അങ്ങെന്ത് ധർമ്മമാണ് നേടിയതെന്ന് പറഞ്ഞാലും. ബാലിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അരുളി ചെയ്തു, ധർമ്മം രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ വില്ലുമേന്തി ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. അധർമ്മം അനുഷ്ഠിക്കുന്നവനെ വധിച്ച് യഥാർത്ഥ ധർമ്മത്തെ പരിപാലിക്കുന്നു. പുത്രി, സഹോദരി, സഹോദരപത്നി, പുത്രഭാര്യ, ഇവരെല്ലാം തുല്യകളാണ്. ഇവരിൽ ഏതെങ്കിലും ഒരാളുമായി രമിക്കുന്നുവെങ്കിൽ അവൻ മഹാപാതകിയാണ്. അവൻ രാജാക്കന്മാരാൽ വധിക്കപ്പെടേണ്ടവനുമാണ്. നീ നിന്റെ അനുജന്റെ ഭാര്യയുമായി ബലാൽക്കാരുമായി രമിക്കുന്നു. അതിനാൽ ധർമ്മം അറിയുന്ന എന്നാൽ നീ വധിക്കപ്പെട്ടു. മഹാന്മാർ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ലോകത്തെ പവിത്രമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നീ നിന്റെ വാനര ബുദ്ധിഹേതുവായി അതറിയുന്നില്ല. ഇത് കേട്ട് ബാലി പറഞ്ഞു, ഹേ രാമ, അങ്ങ് സാക്ഷാൽ പരമേശ്വരനാണ്. അറിവില്ലായ്മയാൽ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് ക്ഷമിച്ചാലും. ഭവാന്റെ ദർശനം മഹായോഗികൾക്ക് പോലും അതീവ ദുർലഭമാണ്. അങ്ങയുടെ ശരമേറ്റ് ഞാൻ എൻ്റെ പ്രാണങ്ങളെ പരിത്യജിക്കുന്നു. അങ്ങ് പുരുഷോത്തമനായ ശ്രീനാരായണനും ജാനകീദേവി മഹാലക്ഷ്മിയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ആജ്ഞ നൽകിയാലും എൻ്റെ തുല്യബലമുള്ള എൻ്റെ പുത്രനായ അംഗദനിൽ അങ്ങ് ദയ കാണിക്കണമേ. അങ്ങയുടെ കരസ്പർശം മൂലം എൻ്റെ ഹൃദയത്തിൻ്റെ കഠിനവേദന അകറ്റിയാലും. ശ്രീരാമൻ ബാണം പറിച്ചെടുത്ത് ബാലിയെ തലോടി. ആ വാനരദേഹം ഉപേക്ഷിച്ച് ബാലി ദേവേന്ദ്ര പദവിയെ പ്രാപിച്ചു. ബാലിവധ വാർത്തയറിഞ്ഞ് താര വിലപിച്ചു. ദയനീയമായി വിലപിച്ചുകൊണ്ട് അവൾ ശ്രീരാമനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ബാലിയെ കൊന്ന ബാണം കൊണ്ട് എന്നെയും കൊല്ലുക. എന്നാൽ എനിക്ക് പതിസാലോക്യം ലഭിക്കും. അദ്ദേഹം അത് കാംക്ഷിക്കുന്നു. അനന്തരം അവൾ സുഗ്രീവനെ നോക്കി പറഞ്ഞു, ഹേ സുഗ്രീവ, ശ്രീരാമനാൽ ബാലി വധിക്കപ്പെട്ടു. നിനക്ക് രാജ്യവും നൽകപ്പെട്ടു. ആ രാജ്യം ശത്രുക്കളില്ലാതെ രുമയുമായി അനുഭവിച്ചു കൊള്ളുക. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് കാരണമായി നീ എന്തിനാണ് വൃഥ ഖേദിക്കുന്നത്? നിന്റെ ഭർത്താവ് ദേഹമാണോ ജീവനാണോ എന്ന പരമാർത്ഥം എന്നോട് പറയുക. ശ്രീരാമൻ താരയ്ക്ക് ഉപദേശങ്ങൾ നൽകി. എല്ലാം കേട്ട ശേഷം അത്യധികം വിസ്മയത്തോടുകൂടി ശോകങ്ങളെ ത്യജിച്ച് രഘുനാഥനെ നമിച്ചുകൊണ്ട് ആത്മാനുഭൂതി കൊണ്ട് സന്തോഷിച്ചവളായി ജീവൻ മുക്തയായി തീർന്നു. ബാലിപുത്രനായ അംഗദനോടൊത്ത് അദ്ദേഹത്തിൻ്റെ പിതൃകർമ്മങ്ങളെല്ലാം വിധിപോലെ നിർവഹിക്കാൻ ശ്രീരാമൻ നിർദ്ദേശിച്ചു. ശ്രീരാമൻ്റെ ആജ്ഞാനുസരണം സുഗ്രീവനോടുകൂടി കിഷ്കിന്ധാപുരിയിലെത്തി. ശ്രീരാമൻ പറഞ്ഞു, എൻ്റെ ആജ്ഞയനുസരിച്ച് കിഷ്കിന്ധാധിപനായി അഭിഷേകം ചെയ്യപ്പെടുക. ഞാൻ 14 കൊല്ലം നഗരങ്ങളിൽ പ്രവേശിക്കുകയില്ല.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്ഗോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, തപ്താനി എന്നിവിടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ അവർ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. നാളെ തെക്കൻ ഒഡീഷയിലേക്ക് പോകുന്ന രാഷ്ട്രപതി തപ്തപാനിക്ക് സമീപത്തെ മാ കാന്ധുനി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെയും വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മഴ ശമിച്ച പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം വേഗത്തിലാക്കാൻ ഏകോപിത പ്രവർത്തനം നടത്തണം. ഒറ്റപ്പെട്ടുപോയ മേഖലകളിൽ കൃത്യമായ സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായും റവന്യൂ വകുപ്പുമായും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. കൂടാതെ ആരോഗ്യവകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായും സഹകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. ഡെസ്ക് റിപ്പോർട്ട്.
6: കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം കാസർഗോഡ് ചേർന്നു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 1 മരണവും ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. 30 ക്യാമ്പുകളിൽ ഇതുവരെയായി 161 കുടുംബങ്ങളിലെ 490 പേരാണ് കഴിയുന്നത്. കക്കയം ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി കഴിഞ്ഞതിനാൽ ഡാമിന്റെ ഷട്ടർ തുറന്നു. കുറ്റ്യാടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കോഴിക്കോട് ചേന്നമംഗലൂരിൽ കനത്ത മഴയിൽ 700 വാഴകൾ നശിച്ചു. രണ്ടു ദിവസം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് വാഴകൾ നശിച്ചത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 618 കുടുംബങ്ങളിലെ 1678 പേരാണ് ക്യാമ്പുകളിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജില്ലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി പി സി വിശ്വനാഥ് കോഴഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു.
5: മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. ജലാശയത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാം സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ സുരക്ഷ മുൻനിർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങളുണ്ടായ മേഖലകൾ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ സന്ദർശിച്ചു. കൊടുങ്ങ, ഞർക്കാട് ടോപ്പ്, കൂട്ടിക്കൽ ചപ്പാത്ത്, മുണ്ടക്കയം കോസ്വേ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 190 മീറ്റർ എത്തിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി നിലയായ 192.63 മീറ്റർ എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കാക്കാട്ടാറിലേക്ക് ഒഴുക്കിവിടും. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മുൻനിർത്തി ഓരോ വാർഡിലും ശുചീകരണത്തിന് 25,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്. ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കൽപ്പ് അഭിയാൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരി ദുരുപയോഗത്തിനെതിരെ 100 ആഴ്ച നീണ്ടുനിൽക്കുന്ന ജനപങ്കാളിത്ത പ്രചാരണ പരിപാടിയുടെ തുടക്കം കൂടിയാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാൻ അവബോധം വളർത്തുന്നതിനും ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞായറാഴ്ചകളിൽ രാജ്യത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലധികം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലഹരിമുക്ത ഭാരതമെന്ന സ്വപ്നം പൊതുജന പങ്കാളിത്തത്തിലൂടെയും യുവാക്കളുടെ നേതൃത്വത്തിലൂടെയും മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂവെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കൽപ്പ് അഭിയാൻ ദേശീയ ക്യാമ്പയിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലാസ്കോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. 2030 ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. ഗെയിംസ് ഔദ്യോഗിക പതാകയും ഹോസ്റ്റ് ബാറ്റണും ഇന്ത്യയ്ക്ക് കൈമാറി. 11 ദിവസത്തെ ഗ്ലാസ്ഗോ ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളായ നരേന്ദർ ബർവാളിനെയും ഗുൽവീർ സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കായിക മികവിന്റെയും തെളിവാണ് നേട്ടങ്ങളെന്നും തുടർന്നും രാജ്യത്തിന് കൂടുതൽ കീർത്തി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 79-ാം വാർഷികത്തോടനുബന്ധിച്ച് NCCയുടെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ഇരിട്ടിയിൽ ഇന്ന് നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവച്ചതായി വനം വകുപ്പ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രൊഫസർ എം കെ സാനുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററും എം കെ സാനു ഫൌണ്ടേഷനും സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസമദ് സമദാനി എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ എം കെ സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സാനു പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് പിണറായി വിജയൻ വീട്ടിലെത്തി സമ്മാനിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 43 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8951, കേസുകളുടെ എണ്ണം 8310 ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്കോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
7: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. प्रधानमन्त्री नरेन्द्रमोदी अवदत् यत् यथा भारतं विकसित भारतदिशि अग्रे सरति तथा देशस्य युवानः शारीरिकरूपेण सुदृढाः मानसिकरूपेण सबलाः आत्मविश्वासेन च परिपूर्णाः भवितुमर्हन्ति. ह्यः नवदिल्ल्यां विकसित भारत संकल्पाभियानस्यान्तर्गतं नशा मुक्त युवाभियानस्य दृश्य श्रव्य अन्तर्जालीय माध्यमेन शुभारम्भावसरे भाषमाणः प्रधानमन्त्री अवदत् यत् युवानः सर्वदा मादकद्रव्येभ्यः दूरं तिष्ठेयुः अथ स्वस्थ जीवनचर्यां च अङ्गीकुर्युः. असौ एतदपि अवदत् यत् अस्य अभियानस्य शुभारम्भेण मादकद्रव्यदुरुपयोगस्य विरुद्धं शतसप्ताहकात्मकस्य राष्ट्रव्यापिनः जनभागीदारी इत्यस्य अभियानस्य आरम्भः जातः.
8: विकसित भारत संकल्प अभियान के लिए नशा मुक्त युवा, इस मूवमेंट का नाम ही इसके संकल्प को स्पष्ट करता है. क्योंकि आज जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर.
7: अस्मिन् कार्यक्रमे देशस्य 28,000 स्थानेभ्यः 1 कोट्यधिकाः युवानः भागं गृहीतवन्तः. अत्र माय भारत इत्येतस्य राष्ट्रिय सेवा योजनायाः च स्वयंसेवकाः, महाविद्यालय विद्यालय विश्वविद्यालयानां प्रतिनिधयः, युवकमण्डलानाम् अशासकीय सङ्घटनानां च तथा आध्यात्मिक संस्थानां सदस्याश्च भागं गृहीतवन्तः. केन्द्रीय युव कार्य क्रीडा मन्त्री डॉक्टर मनसुख मांडविया अवदत् यत् मादक द्रव्य मुक्त भारतस्य स्वप्नं केवलं जनसहभागितया यूनां नेतृत्वेन च पूर्णा भवितुमर्हति. विकसित भारत संकल्पाभियानस्यान्तर्गतं नशा मुक्त युवाभियानस्य राष्ट्रिय शुभारम्भानन्तरं असौ फरीदाबाद स्थिते अमृत चिकित्सालये आयोजिते एकस्मिन् कार्यक्रमे एतदवदत्. डॉक्टर मांडविया एतत् शतसप्ताहकात्मकम् अभियानं यूनः राष्ट्रनिर्माणे प्रवर्तयितुं राष्ट्रव्यापी जनान्दोलनम् इति वर्णितवान्. बिहार गुजरात मध्य प्रदेशानां च त्रयाणां विधानसभा क्षेत्राणां उपनिर्वाचनानां कृते अद्य मतगणनायै सर्वाः व्यवस्थाः कृताः सन्ति. बिहारस्य बांकीपुरे, गुजरातस्य मंजलपुरे, मध्यप्रदेशस्य दतिया आसने च मतदानं गतमासस्य त्रिंशत् दिनांके जातम्। अद्य प्रातः 8 वादने मतानां गणना आरभ्यते। प्रथमं पोस्टलिति मतपत्राणां गणना भविष्यति। तदनन्तरं प्रातः 8:30 वादने मतदानयन्त्रेषु अभिलेखितानां मतानां गणना भविष्यति। निर्वाचनायोगेन त्रिषु राज्येषु सुगम गणनां सुनिश्चेतुं दृढ़ सुरक्षा व्यवस्था कृता अस्ति। मध्यप्रदेशे दतिया विधानसभा क्षेत्रस्य गणना प्रशासकीय पॉलिटेक्निक महाविद्यालये भविष्यति, यत्र 20 गणना पट्टिकाः स्थापिताः सन्ति। राष्ट्रपतिपदासीना द्रौपदी मुर्मू अद्य ओडिशा राज्यस्य त्रिदिवसीयायां यात्रायां भविष्यति। यात्रावधौ राष्ट्रपतिः गंजम जनपदस्य कटक भुवनेश्वर ब्रह्मपुर तप्तापानी स्थलेषु शैक्षणिक सांस्कृतिक आधिकारिक कार्यक्रमेषु भागं ग्रहीष्यति। अद्य राष्ट्रपतिः कटक नगरे जगद्गुरु कृपालु विश्वविद्यालयस्य उद्घाटनं करिष्यति। 11 दिनात्मकानां स्पर्धानां समापनानन्तरं ह्यः ग्लास्गो नगरे भव्यसमारोहेण राष्ट्रमण्डल क्रीडा सम्पन्ना। भारतमेकोनचत्वारिंशत् पदकैः सह पदकतालिकायां 4th स्थानम् अधिगतवत्। एतेषु 13 स्वर्णपदकानि 17 रजतपदकानि 9 कांस्यपदकानि च सम्मिलितानि सन्ति। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. PSC വിവിധ തസ്തികകളിലേക്ക് ശനിയാഴ്ച നടത്തിയ 10-ാം തരം പൊതുപ്രഥമ പരീക്ഷ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ാം തീയതി നടത്തുന്ന അവസാനഘട്ട പരീക്ഷയിൽ പങ്കെടുക്കാം. വിശദമായ മാർഗനിർദ്ദേശം പിന്നാലെ അറിയിക്കും. കന്നുകാലികൾക്ക് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പശു ഔഷധി കേന്ദ്രം ആരംഭിക്കാൻ അപേക്ഷ ക്ഷണിച്ചു. പശു ഔഷധി .dahd.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 0497270027. നമ്പർ ഒരിക്കൽ കൂടി 0497270027. ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ് പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 7 വരെ നീട്ടി. cbse.itms.rcil.gov.in/nvs അപേക്ഷിക്കാം. പരീക്ഷാ തീയതി നവംബർ 28. ഫോൺ 0490209625. നമ്പർ ഒരിക്കൽ കൂടി 0490209625. കണ്ണൂർ ഗവൺമെന്റ് ഓഫ് എഞ്ചിനീയറിംഗിൽ 2026-27 അധ്യയന വർഷം MTech 2-ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷമുള്ള വിവിധ പ്രോഗ്രാമുകളിലെ ഒഴിവുകളിലേക്ക് ഈ മാസം 6-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടത്തും. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തി രജിസ്റ്റർ ചെയ്യണം. പ്രവേശനം നേടുന്നവർ അന്നു തന്നെ കോളേജിൽ ചേരാൻ തയ്യാറായി വരണം. വിവരങ്ങൾ www.gcek.ac.in ലഭ്യമാണ്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ BSc ഫിസിക്സ് 1-ാം വർഷ ബിരുദ കോഴ്സിൽ SSC/ST വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 4-ാം തീയതി നടക്കും. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITI SSC/ST ഭിന്നശേഷി സംവരണ സീറ്റിലും പൊതുവിഭാഗത്തിലും ഒഴിവുകളുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് നേരിട്ടെത്തി അപേക്ഷിക്കാം. ഫോൺ 0497283598 അല്ലെങ്കിൽ 7012822630. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ് ഡ്രൈവർ കം ക്ലീനർ തസ്തികകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. 60 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. യോഗ്യത, പ്രായം, പരിചയം എന്നിവ കാണിക്കുന്ന രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 6-ാം തീയതി രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ എത്തണം. മട്ടന്നൂരോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. കൊട്ടിയൂർ 6-ാം വാർഡിലെ ആശാപ്രവർത്തകയുടെ ഒഴിവിലേക്ക് നിയമനം. അഭിമുഖം ഈ മാസം 10-ാം തീയതി രാവിലെ 10:30 കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ഭാരതീയ ചികിത്സാ വകുപ്പ് ചെമ്പിലോട് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി മിഡ്ലാൻഡ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചക്കരക്കല്ല് ടൗൺ ലയൺസ് ക്ലബ്ബ് എന്നിവ സഹകരിച്ച് മുഴപ്പാലയിലും ചക്കരക്കല്ലിലും മഴക്കാല രോഗ പ്രതിരോധത്തിനായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ഈ മാസം 5-ാം തീയതി രാവിലെ 9:30 മുഴപ്പാലയിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സീന ഉദ്ഘാടനം ചെയ്യും. ധർമ്മശാല, കടമ്പേരി, യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ജില്ലാതലത്തിൽ രാമായണ ക്യുസ് മത്സരം നടത്തുന്നു. ഈ മാസം 9-ാം തീയതി രാവിലെ 9:30 കടമ്പേരി യുക്തി മന്ദിരത്തിലാണ് മത്സരം. ചിത്രകാരി കെ ഇ സ്മിത ഉദ്ഘാടനം ചെയ്യും. വിശദ വിവരങ്ങൾക്ക് 9496783271. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
4: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
5: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2471-400-7025-9000-18.
6: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
7: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
8: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
7: ഉണ്ട്.
8: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ് കണ്ണൂർ.
8: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
8: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
9: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
10: കോക്കനട്ട് മേഡ് മാജിക്.
9: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
10: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
9: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
10: കോക്കനട്ട്.
9: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
10: ഫോൺ 9188951780.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: തിമിർത്തു പെയ്യുന്ന മഴയുടെ രൗദ്രഭാവം പൂണ്ട കർക്കടകത്തിൽ ഗ്രഹാന്തരീക്ഷങ്ങൾ ഭക്തിസാന്ദ്രമാകുന്ന രാമായണ പാരായണം. വടക്കൻ കേരളത്തിൽ രാമായണ കഥയിലെ ദശരഥ പുത്രന്മാരുടെ പേരിലുള്ള 4 ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ്. നീർവേലി ശ്രീരാമക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം, 4 അമ്പലങ്ങളിലേക്ക് ജനകീയത്തിന്റെ മൈക്രോഫോണുമായി ഞങ്ങളും.
1: റേഡിയോ മലബാർ ഇപ്പോൾ ഉള്ളത് പെരിഞ്ചേരി ശ്രീ വിഷ്ണുക്ഷേത്രത്തിലാണ്. ഇപ്പം 4 അമ്പല ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്.
2: എൻ്റെ പേര് പത്മനാഭൻ, ഇവിടുത്തെ ക്ഷേത്രം വികസന സെക്രട്ടറിയാണ്. മലബാറിലെ 4 അമ്പലങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു വിഷ്ണുക്ഷേത്രമാണ് പെരിഞ്ചേരി ശ്രീവിഷ്ണുക്ഷേത്രം. ഇവിടെ രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ്റെ പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. വൈഷ്ണവക്ഷേത്രങ്ങളിൽ സാധാരണ ചതുർബാഹു പ്രതിഷ്ഠയാണ്. അതിലെ അംശാവതാരമായിരിക്കുന്ന ലക്ഷ്മണൻ്റെ അംശം ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കോവിഡിന് ശേഷം 4 അമ്പലത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് മലബാറിൽ. ഇതുകൂടാതെ നീർവേലി ശ്രീരാമക്ഷേത്രം, അതേപോലെ തന്നെ എളയാവൂർ ഭരതക്ഷേത്രം, പായത്ത് ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ 4 അമ്പല യാത്ര പുരോഗമിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വളരെ അപൂർവമായി തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഈ പെരിഞ്ചേരി ക്ഷേത്രത്തിൽ കർക്കിടകമാസം രാമായണ മാസത്തിൽ എത്തുന്നുണ്ട്. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ടും നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കുന്നുണ്ട്. രാവിലെ 5:30 ക്ഷേത്രം തുറന്നാൽ 9:30 വരെയും, അതുപോലെ തന്നെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7 മണി വരെയും ഈ ക്ഷേത്രം തുറന്നു വെക്കാറുണ്ട്. നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. 1992 മുതൽ ദേവസ്വം ഏറ്റെടുത്ത ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി അടങ്ങുന്ന ഒരു ട്രസ്റ്റി ബോർഡാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വികസന സമിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി തീരെ മോശമായ രീതിയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോട്ടയം രാജാവ് എന്ന് പറഞ്ഞാൽ പഴശ്ശി തമ്പുരാൻ്റെ കീഴിൽ വരുന്ന പഴശ്ശി പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് പഴയ പഴശ്ശി കോവിലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. അതും വളരെ പുരാതനമായി ഏകദേശം 800 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് അതിൻ്റെ ഫലം സിദ്ധിക്കുന്നു എന്നാണ് ഭക്തജനങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
1: ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്?
2: ഇവിടെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ഏകദേശം 6 മണി മുതൽ തന്നെ ഉപ്മാവും കാപ്പിയും എല്ലാ വരുന്ന ഭക്തന്മാർക്കും ഇവിടെ നൽകുന്നുണ്ട്. മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ പാർക്കിംഗ് സൗകര്യത്തിൽ ചെറിയൊരു കുറവുണ്ടെങ്കിൽ പോലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്.
1: ഒരു വർഷം കഴിയുന്നതിന് ഇവിടുത്തെ തിരക്ക് കൂടി വരികയാണെന്നാണ് സാർ പറയുന്നത്.
2: അതെ, ഞങ്ങൾക്ക് തുടക്കത്തിലുണ്ടായിരുന്നതിനേക്കാളും എത്രയോ മടങ്ങ് തിരക്കുകൾ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഹോളിഡേകളിലും ഞായറാഴ്ചകളിലും ഒക്കെ ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും ഭക്തജനങ്ങളെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാം.
1: വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടോ അല്ലെ ദേവസ്വത്തിൻ്റെയാണ് കാര്യങ്ങളെല്ലാം വരുന്നത്? വേറെ രീതിയിൽ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സോ എന്തെങ്കിലും ഉണ്ടോ?
2: മുൻപെയൊക്കെ കുറച്ചൊക്കെ ഫണ്ടുകൾ ലഭിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കൂടി ഏകദേശം 1.25 കോടിയുടെ ഫണ്ട്.

0: ഞാൻ ജയദേവൻ നമ്പൂതിരി ആട്ടാട്ടുപള്ളി. കഴിഞ്ഞ 12 വർഷമായിട്ട് പെരിഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രത്തിൽ മേശാന്തിയായിട്ട് ജോലി ചെയ്യുന്നു. പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം എന്നുള്ളത് അതിപുരാതനായിട്ടുള്ള ക്ഷേത്രമാണെന്ന് മാത്രമല്ല, പൂർവ്വഗതകാലത്തിൽ അതിഗംഭീരമായ പ്രൗഢിയോടുകൂടിയിട്ട് നടന്ന ഒരമ്പലം കൂടിയാണ്. 5 പാരമ്പര്യ ഊരാളന്മാർ ആയിരുന്നു ആദ്യകാലത്ത് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ്. ഇവിടെ ഗംഭീരമായിരിക്കുന്ന 7 ദിവസത്തെ ഉത്സവം, പ്രതിഷ്ഠാ ദിവസം, അതുപോലെ വേദജപം, മുറജപം എന്ന് പറയും സാധാരണ മുറജപങ്ങൾ, അതുപോലെ ക്ഷേത്രകലകൾ, ഇതൊക്കെ ഒരു കാലത്ത് ഗംഭീരമായിട്ട് നടത്തി വന്ന ഒരമ്പലമായിരുന്നു. ഇടക്കാലത്ത് ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നതിന് ശേഷം ആ പ്രൗഢി ചെറിയതായിട്ടൊന്ന് കുറഞ്ഞു. എന്നാലും കഴിഞ്ഞ 10-27 വർഷക്കാലമായിട്ട് പൂർവാധികം ഭംഗിയായിട്ട് നാട്ടുകാരുടെയും ട്രസ്റ്റി ബോർഡിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടിയിട്ട് കൊടിയേറി ഉത്സവമൊക്കെ നടക്കുന്നു. താന്ത്രികമായിട്ടുള്ള ക്രിയകളൊക്കെ അതിൻ്റെ പുരാതനമായിട്ടുള്ള പ്രൗഢിയോടുകൂടി തന്നെ നടക്കേണ്ട, ഉത്സവ ബലി അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന അമ്പലമാണ്. ഐതിഹ്യമായിട്ട് പറയുക വെച്ചാൽ രാമായണകാലത്ത് സീതയെ രക്ഷിക്കാനായി നിൽക്കുന്ന ലക്ഷ്മണനെ രക്ഷാ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മരീചനെ തേടിപ്പോയ ശ്രീരാമൻ്റെ ഭാവത്തിൽ ശ്രീരാമൻ നെറുവേലിയിലും സീതാ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന കുറച്ച് ക്ഷാത്രവീര്യമുള്ള ലക്ഷ്മണൻ പെരിഞ്ചേരിയിലും കുടികൊള്ളുന്നതായിട്ടാണ് പുരാതന കാലം പോലെ അറിയപ്പെടുന്നത്. ഇപ്പം കുറച്ചു കാലമായിട്ട് കണ്ണൂർ ജില്ലയിൽ നാലമ്പല ദർശനവുമായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഒരു നാട്ടുകാർ മുഴുവൻ ഒരു വലിയൊരു ഉത്സവമായിട്ട് കൊണ്ടു നടക്കുകയാണ്. എല്ലാ ആൾക്കാരും വളരെ സപ്പോർട്ടീവായി ആ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു പ്രതിച്ഛായ മാറുന്ന തരത്തിൽ ഇപ്പം ഈ കർക്കിടക രാമായണ മാസാചരണം നാലമ്പല ദർശനം മാറി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
1: നമസ്കാരം, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ എം ഭാസ്കരനാണ്. നമ്മൾ ഇവിടെ നാലമ്പലം തുടങ്ങിയിട്ടിപ്പം കുറച്ച് കാലങ്ങളായിട്ടു മുന്നിലുണ്ടെങ്കിലും അത് അറിയപ്പെട്ടില്ലായിരുന്നു. ഇപ്പം ഇവ കൊറോണയ്ക്ക് ശേഷം നല്ല ആൾക്കാർ ഇങ്ങനെ വരവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം സ്റ്റേറ്റ് ബസ് KSRTC ഉൾപ്പെടെ പ്രൈവറ്റ് ബസ് പിന്നെ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു. അപ്പോൾ എല്ലാവരിലായിട്ടും നല്ലൊരു സഹകരണം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കമ്മിറ്റി ഒരു ഇതിൻ്റെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറമെ മാതൃസമിതി, അതെല്ലാം നല്ല പ്രവർത്തനം നമുക്ക് കാഴ്ച വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ നല്ലൊരു സഹകരണം നമുക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഇടയെല്ലാം വരുന്നവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തനും പ്രഭാത ഭക്ഷണം കഴിച്ച് മാത്രമേ വിടാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റിൻ്റെ സൗകര്യം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും വന്നൊരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇവിടെ പോക്ക്. നമുക്കൊരു പ്രയാസം ഉണ്ടാകാതെ വിധത്തിൽ എല്ലാ ചുറ്റംപരവും കാര്യങ്ങളെല്ലാം നല്ല വൃത്തി ക്ലീനാക്കി ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട വഴിപാട് ചതുർബാഹു, മഞ്ഞപ്പട്ട്, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, ഇതേ കാര്യങ്ങളാണ്. അപ്പോൾ അത് ജീവനക്കാരും ട്രസ്റ്റി ബോർഡും കമ്മിറ്റിയും എല്ലാം കൂടി നല്ല നിലക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് മാതൃസമിതിയുടെ നല്ല ഒരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ വർഷം നമ്മൾ നടപ്പന്തലും കുറച്ച് പറയുമ്പോഴും കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം വർദ്ധിപ്പിച്ചു. പിന്നെ നമുക്കിവിടെ എടുത്തു പറയാനുള്ള ഒരു കുളം, നല്ലൊരു കുളം ഉണ്ട്. കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ടാക്കിയ ഒരു കുളമുണ്ട്. അതൊരു ഇവിടെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു കുളമാണ്. രാവിലെ ഉഷപൂജ പിന്നെ ഉച്ചപൂജ അതൊക്കെ രാവിലത്തെ നടക്കും. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ 5:30 തുറന്ന് 9:30 നടക്കുന്നതാണ്. ഇപ്പം കർക്കിടക മാസം നാലമ്പലത്തെ ടൈം സമയത്ത് രാമായണ മാസം പിന്നെ രാവിലെ 5 മണിക്ക് തുറന്ന് 12 മണി സമയമാണ്. പക്ഷേ എന്നാലും വരുന്ന ഭക്തന്മാർ വിളിച്ച് അറിയിച്ചാൽ നമ്മുടെ കുറച്ച് കാത്തു നിന്നിട്ട് അവർക്കും കൂടി എല്ലാ സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പറഞ്ഞാൽ നമ്മൾ നാലമ്പലം വെച്ചാൽ നീർവിലമ്പലം, വളയാവൂർ ഭരതക്ഷേത്രം, വായത്ത് ശത്രുഘ്ന ക്ഷേത്രം, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത് ഒരു തുടക്കത്തിൽ തന്നെ ഇവരെല്ലാമായിട്ടൊരു പത്രസമ്മേളനം നടത്തി എല്ലാവരുടെയും അറിയിച്ച് അപ്പോൾ നല്ലൊരു സൗഹൃദത്തിലാണ് നമ്മളിതിന് മുന്നോട്ട് കൊണ്ടുവന്നത്.
2: എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പെരിഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ പെട്ട പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ ലക്ഷ്മണനാണ് പ്രാധാന്യമുള്ളത്. പണ്ട് മുതലേ നിർവേലി ശ്രീരാമ ക്ഷേത്രവും പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രവും ഏട്ടനനിയൻ എന്നുള്ള ആ ഒരു ബന്ധം പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഭഗവതിയുടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ആ ഭഗവതിക്ക് കാവലായിട്ട് നിൽക്കുന്ന ലക്ഷ്മണ ഭഗവാൻ എന്നുള്ളതാണ് പെരിഞ്ചേരിയിലുള്ള സങ്കല്പം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലകളിലെ ഭക്തജനങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേക വഴിപാടെന്ന് പറയുന്നത് ചതുർബാഹു സമർപ്പണമാണ്. അതുപോലെ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, മഞ്ഞപ്പട്ട് തുടങ്ങിയ വഴിപാടുകളുണ്ട്. പായസം, ത്രിമധുരം, പിന്നെ ഇവിടെ നാലമ്പല ദർശനത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കാപ്പിയും ഉപ്പുമാവും കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വരുന്ന ഭക്തന്മാരെ സ്വീകരിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും

0: ങ്ങളും ഇവിടെ ഉണ്ട്. ക്ഷേത്ര ട്രസ്റ്റി ബോർഡും ക്ഷേത്ര വികസന സമിതിയും മാതൃസമിതിയും അതുപോലെ തന്നെ നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഈ രാമായണ മാസം ആചരിക്കുന്നത്. നമസ്കാരം.
1: എൻ്റെ പേര് സതി. ഞാൻ മാതൃസമിതിയായിട്ട് ഇപ്പോൾ ചേരാൻ തുടങ്ങിയിട്ട് 2 വർഷമാവുന്നു. 2024 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് മാതൃസമിതിയിലേക്ക് വന്നത്. പിന്നെ മാതൃസമിതിയിൽ വന്ന ഉടനെ തന്നെ നമ്മൾ പെരിഞ്ചേരി അമ്പലത്തിൻ്റെ വക നാരായണീയം പഠിക്കുന്നു. നാരായണീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാരായണീയ സമിതിയും മാതൃസമിതിയും കൂട്ടായി ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പെരിഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മളേതായ രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ 2 വർഷക്കാലമായി പെരിഞ്ചേരി അമ്പലത്തിൽ നമ്മുടെ വഴിപാട് റെസീറ്റ് കൗണ്ടറിൽ ഇരുന്നു കൊണ്ട് ആ പ്രവർത്തനം ഭംഗിയായി ചെയ്യുന്നെന്ന് തോന്നുന്നുണ്ട്, എങ്കിലും ചെയ്തു വരുന്നുണ്ട്. പിന്നെ മാതൃസമിതിയും നാരായണീയ സമിതിയും കൂട്ടായ്മയോടുകൂടി നല്ല രീതിയിൽ അമ്പലവുമായി പ്രവർത്തിക്കുന്നുണ്ട്.
2: നാലമ്പല വിശേഷങ്ങളിൽ ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
4: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
4: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
3: സിഎം വിസ്താര നെല്ലൂന്നി.
5: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
6: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്
6: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
6: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
7: 9447-371-836,
6: 8078-502-836.
8: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
9: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
3: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
9: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
3: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
9: മറ്റൊരു നമ്പർ 8301993542.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: വികസിത ഭാരത് സങ്കൽപ്പ് അഭിയാൻ കെ ലിയെ നശ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കെ സങ്കൽപ്പ് കോ സ്പഷ്ട കർത്താ ക്യോകി ആജ് ജബ് ദേശ് നെ വികസിത ഭാരത് കാ ലക്ഷ്യ തയ് കിയാ ഹൈ തോ ഇസ്കെ ലിയെ ആവശ്യക ഹൈ ദേശ് കാ യുവ തന സേ സ്വസ്ഥ ഹോ മന സേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ് സേ ഭർപൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ ലോകം ലക്നൌവിൽ ഇന്ന് ആരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുഎഇ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500 പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്.
0: കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുയിൽ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30-നാണ് നടന്നത്. MBBS, മറ്റ് ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8-ന് തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4-ാം സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: സമാപന ചടങ്ങിൽ 2030-ൽ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100-ാം വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് പിട്യൂഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ, ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,00,000+ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസ് അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19-ന് പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030-ലെ ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
6: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

0: ഒരു മാപ്പിളപ്പാട്ട്. പാടുന്നു മുഹമ്മദ് സയാൻ.
1: അസ്സലാമു അലൈക്കും. വീണക്കിടക്കുന്ന ബദീന്റെ വിരിമറിലധിവമ്പന ഭുജഹൽ വീറോടെ തീർക്കുന്ന ജയക്കൊടി പറപ്പിക്കാൻ ഒരുങ്ങിയ സ്വഹബികൾ തള്ളിയലച്ച് കൊതിച്ച് മതിച്ച് കുടിച്ച് സുഖിച്ച് രസിച്ച് ചരച്ച് കുടിലറ് കുതി കുതിത്തും അന്ന് കൊഫിറുകൾ മതി മതിത്തും ഒന്നായി ജയിച്ചു മടങ്ങൻ വന്നിർ വീറ

തവപ്പറ്റി പിടിച്ചത കയറുന്നു. ഉടനടി പടവളമളക്കം അവൻ നിരനീട്ടി അവർ വെട്ടി കിബിറൊക്കെ നശിച്ച് വിറച്ച് വിറച്ച് അഹന്റെ

ജയകൊടി പറപ്പിക്കാൻ ഒരുങ്ങിയ സുഹൈബികൾ തള്ളി അലച്ച് കൊതിച്ച് മതിച്ച് കുടിച്ച് സുഖി ചിരസിച്ച് ചരച്ച് കുടിലറി കുതി കുതിത്തും അന്ന് കുഫീറുകൾ മതി മതിത്തും ഒന്നായി ജയിച്ച് മടങ്ങൻ വന്നർ വിരച്ച് നടങ്ങിയോട്ടം.

0: ഇടഞ്ഞത്താവ് പറ്റി പിടിച്ചത കയറുന്നു ഉടനടി പടവളമ്മ പുലക്കം അവ നേടി അവർ വെട്ടി കിബിറൊക്കെ നശിച്ച് വരച്ച് വിറച്ച് അഹന്ത ക്ഷമിച്ച് മറിച്ച് മലച്ച് വീണ് കേൾക്കുന്ന ബദിരിന്റെ വിരിമറിലധിവനഭുജാൽ വീറോടെ തീർക്കുന്ന ജയക്കോടി പറപ്പിക്കാൻ ഒരുങ്ങിയ സാഹിബികൾ തള്ളിയലച്ച് കൊതിച്ച് മതിച്ച് കുടിച്ച് സുഖിച്ച് രസിച്ച് ചരച്ച് കുടിലത് കുതി കുതിത്തും അന്നാ കുഫിറുകൾ മതി മതിത്തും ഒന്നായി ജയിച്ചു മടങ്ങൾ വന്നർ വിറച്ച് നടങ്ങിയോട്ടം കൊണ്ടാണേ കണ്ടാനേ ഭയം പൂണ്ടാനേ.
1: മുഹമ്മദ് സയാൻ പാടിയ ഒരു മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഒരു സംഘഗാനമാണ്, പാടുന്നു ശ്രീവേദ എസ്, സ്വാതിക കെ പി, ഋതിക കൃഷ്ണ, കൃഷ്ണവൃന്ദ, ദേവനന്ദ ധനേഷ്, ദേവ്ന പി കെ, ഐസ അഫ്സൽ.

0: കൂട്ടുകാർ ഇപ്പോൾ കേട്ട സംഘഗാനം ആലപിച്ചത് ശ്രീവേദ എസ്, സ്വാതിക കെ പി, ഋതിക കൃഷ്ണ, കൃഷ്ണവൃന്ദ, ദേവനന്ദ ധനേഷ്, ദേവന പി കെ, ഐസ അഫ്സൽ. ഇനിയൊരു കഥയാണ്. കഥ പറയുന്നു കൊതേരി സ്കൂളിലെ ആത്മീയ കെ.
1: സദസിനി വന്ദനം. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ്. ആ കഥയുടെ പേര് എല്ലാം നല്ലതു തന്നെ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും തൻ്റെ ഭടന്മാരെയും കൂട്ടി നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ പോകും വഴിക്ക് രാജാവിൻ്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. ഇത് കണ്ട മന്ത്രി പറഞ്ഞു, അത് നല്ലതു തന്നെ. ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു. എൻ്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ നീ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ ജയിലടയ്ക്കൂ, രാജാവ് കൽപ്പിച്ചു. ഉടനെ തന്നെ രാജാവിൻ്റെ ഭടന്മാർ മന്ത്രിയെ ജയിലടച്ചു. വീണ്ടും രാജാവ് നായാട്ട് തുടർന്നു. അങ്ങനെ പോകും വഴിക്ക് അതാ പെട്ടെന്നതാ ഒരു സിംഹം. രാജാവ് പേടിച്ച് ബോധം കെട്ടു വീണു. സിംഹം രാജാവിനെ മണത്തു നോക്കി. ചോരമണം ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. സിംഹം അവിടം വിട്ടുപോയി. രാജാവിന് അപ്പോഴാണ് തൻ്റെ തെറ്റു മനസ്സിലായത്. തൻ്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. ഉടനെ തന്നെ രാജാവ് കൽപ്പിച്ചു, ആ മന്ത്രിയെ ജയിലിൽ നിന്ന് പുറത്തു വിടൂ. രാജാവും മന്ത്രിയോട് ക്ഷമ ചോദിച്ചു. രാജാവ് പറഞ്ഞു, എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. ഇത് കേട്ട മന്ത്രി പറഞ്ഞു, താങ്കൾ എന്നെ ജയിൽ അടച്ചില്ലെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല. ഹ ഹ ഹ എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. അത് കഴിഞ്ഞ് നല്ല നല്ല സമ്മാനങ്ങൾ രാജാവ് മന്ത്രിക്ക് നൽകുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥയ്ക്കൊരു അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് നല്ലതാണെന്ന് കരുതി മുമ്പോട്ട് പോകുക. നന്ദി, നമസ്കാരം.
0: കൊതേരി സ്കൂളിലെ ആത്മീയക്കെ അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇനിയൊരു കവിത.

0: ടീച്ചറെ റേഡിയോ ഓൺ ആക്കുക.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ. എല്ലാ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ, പണ്ടെന്നോ കണ്ടുമറന്ന സിനിമയുടെ ദൃശ്യങ്ങൾ വീണ്ടും മനസ്സിലേക്കുണരുന്ന ഗാനരംഗങ്ങൾ. സംഗീതത്തിന്റെ വശ്യതയും ആലാപനത്തിന്റെ മാധുര്യവും, സാഹിത്യവും സംഗീതവും ആലാപനവും അഭിനയവും ഒരു ഗാനത്തെ അനശ്വരമാക്കുകയാണ്. അനശ്വരമായ മധുരഗാനങ്ങളിൽ കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന ഗാനങ്ങൾ മാത്രമല്ല, ആലാപന മാധുര്യത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒട്ടേറെ ശോകഗാനങ്ങളുമുണ്ട്.

0: അനശ്വരമായ ചില ശോകഗാനങ്ങൾ നമുക്കിന്ന് മധുരഗീതങ്ങളിലൂടെ കേൾക്കാം.
1: നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ.
0: യേശുദാസിന്റെ ആലാപനത്തിന് പ്രേംനസീറിന്റെ അഭിനയവും ചേരുമ്പോൾ ആലപിക്കുന്നത് കഥാപാത്രം തന്നെയാണെന്ന് പ്രേക്ഷകന് തോന്നും. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകി 1975 പുറത്തിറങ്ങിയ അഭിമാനം എന്ന പടത്തിലൊരു ഗാനമുണ്ട്, ശോകാർദ്രമായ ഗാനം. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ, കുങ്കുമക്കുറിയുടെ മഹാത്മ്യം കാണാൻ തപസ്സു ചെയ്യുന്ന നിന്റെ സേവകൻ, പാടാത്ത ഭക്തിഗീതമാണ് നീ, ഇടറിയ സ്വരധാരയാണ് ഞാൻ, പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം.

വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഒരു ഗാനം. 1968 പുറത്തിറങ്ങിയ തുലാഭാരം എന്ന പടത്തിൽ ആലാപനം യേശുദാസ്. ഗാനരംഗത്ത് പ്രണസീറും ശാരദയും. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. മനുഷ്യനെ തീർത്തത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടുമുണ്ട് ഒരു ചോദ്യം. ആ ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാം. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു.

1970 പുറത്തിറങ്ങിയ വിവാഹിത എന്ന പടത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനശില്പികൾ വയലാറും ദേവരാജനും, ആലാപനം യേശുദാസ്. ഗാനരംഗത്ത് പ്രാൻ നസീറാണ്, കൂടെ പത്മിനിയും. ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം.

വീണ്ടും പ്രേംനസീറിന്റെ അഭിനയരംഗം. പി ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥിന്റെ സംഗീതം. 1965 പുറത്തിറങ്ങിയ മുറപ്പെണ്ണ് എന്ന സിനിമയിലെ ഗാനമാണിത്. ഗായകൻ യേശുദാസ്. ഒരുമിച്ചു ചേർന്നുള്ള

1977 പുറത്തിറങ്ങിയ അംഗീകാരം എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ, അലാപനം യേശുദാസ്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്ത്

പഴയകാല ശോകഗാനങ്ങളിൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ട ഒരു ഗാനമുണ്ടായിരുന്നു. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. മലയാള സിനിമാ ഗാനാസ്വാദകരുടെ കാതോരം ഈ പാട്ടെത്തിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടു. 1974 രാജഹംസം എന്ന സിനിമയിലാണ് യേശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഈ ഗാനം. ആലാപനത്തിൽ മാത്രമല്ല, ഗാനരംഗത്തെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് നിത്യഹരിത നായകൻ പ്രേംനസീർ കാഴ്ചവെച്ചത്. ഒപ്പം ഗാനരംഗത്ത് ജയഭാരതിയും. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ ഈണം.

ഈ ഗാനം പുനർജന്മം എന്ന പടത്തിലേതാണ്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിരിച്ചും കരഞ്ഞും തലമുറകളിൽ വന്നു, ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ പൊഴിഞ്ഞു നമ്മൾ തൻ കാൽപ്പാടുകൾ, പൊടികൊണ്ട് മൂടിക്കിടന്നു എത്ര നാൾ. പ്രേമഭിക്ഷുകി ഭിക്ഷുകി

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

1979 പുറത്തിറങ്ങിയ തകര എന്ന സിനിമയിലെ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എസ് ജാനകിയാണ് ആലപിക്കുന്നത്. ഇതിലെ പോകും കാറ്റിൽ ഇവിടെ വിരിയും മലരിൽ, കുളിരായി നിറമായി ഒഴുകും ദുഃഖം എന്നും നിന്നെ തേടി വരും, മൗനമേ നിറയും മൗനമേ.

1964 ഭാർഗവി നിലയം പുറത്തിറങ്ങിയത്. പി ഭാസ്കറിന്റെ രചനയിൽ എം എസ് ബാബുരാജ് അനശ്വരമാക്കിയ ഒട്ടേറെ ഗാനങ്ങൾ ഈ ചലച്ചിത്രത്തിലുണ്ട്. യേശുദാസിന്റെ ആലാപനത്തിൽ, പ്രേംനസീറിന്റെ അഭിനയത്തിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമയി എന്റെ കണ്ണിൽ.

സത്യനും ശാരദയും അഭിനയിക്കുന്ന ഒരു ഗാനരംഗം മിടുമിടുക്കി എന്ന പടത്തിലുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് എം എസ് ബാബുരാജിന്റെ ഈണം. യേശുദാസും എസ് ജാനകിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അകലെ അകലെ നീലാകാശം, അലതെല്ലും മേഘതീർത്ഥം, അരികിലെന്റെ ഹൃദയാകാശം, അലതെല്ലും രാഗതീർത്ഥം.

മലയാള സിനിമയിൽ ആയിരം പാദസരങ്ങൾ കിലുങ്ങിയൊഴുകിയിട്ട് അരനൂറ്റാണ്ടിലേറെ കാലമായി. വിരഹഗാനങ്ങളുടെ പട്ടികയിൽ ആദ്യമേ പരിഗണിക്കേണ്ട ഒരു ഗാനം. അനശ്വര ഗാനശില്പികളായ ദേവരാജനും വയലാറും യേശുദാസും ഒരുമിച്ചപ്പോൾ നിത്യഹരിത നായകൻ പ്രാൻനസീറിന്റെ അഭിനയ തികവിൽ ഒരു ഗാനം കൂടി സൂപ്പർഹിറ്റായി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി.

മലയാള സിനിമാസ്വാദകർക്ക് മറക്കാനാവാത്ത പേരുകളാണ് കറുത്തമ്മയും പരീക്കുട്ടിയും. കടലിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. 1966 ചെമ്മീൻ എന്ന സിനിമ തകഴി എന്ന സാഹിത്യകാരന്റെ വിഖ്യാതമായ ഒരു സാഹിത്യകൃതിയുടെ ദൃശ്യാവിഷ്കാരമായും സത്യനും മധുവും ഷീലയുമൊക്കെ മത്സരിച്ചഭിനയിക്കുന്ന ഒരു ചലച്ചിത്രം കൂടിയായിരുന്നു. സലിൽ ചൗധരിയുടെ വേറിട്ട സംഗീതത്തിൽ വയലാറിന്റെ വരികൾ മന്നാടെ എന്ന ഗായകൻ അനശ്വരമാക്കി. മാനസമൈനേ വരൂ, മധുരം നുള്ളിത്തരൂ.

1976 പുറത്തിറങ്ങിയ തുലാവർഷം എന്ന സിനിമയിലെ ഒരു ദുഃഖഗാനമാണ് അടുത്തത്. എസ് ജാനകിയാണ് ഗായിക. ചുവല്ലൂർ കൃഷ്ണൻകുട്ടി രചിച്ച ഗാനത്തിന് സലിൽ ചൗധരിയാണ് ഈണമിട്ടത്. സ്വപ്നാടനം ഞാൻ തുടരുന്നു, എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു.

0: പഴയകാല മലയാള സിനിമകളിലെ ശോകഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: മധുരഗീതങ്ങൾ

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നില്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സി എം വിസ്താര.
0: സി എം വിസ്താര നില്ലൂന്നി.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
5: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
6: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 18

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാടകനേരത്തിൽ നാടകം നെല്ലിക്കയുടെ 2 മൂന്നാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി ചാരു കസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ രമണനെക്കുറിച്ചു കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം, ഇതിൽ നാലമ്പല വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9:00 വായനശാലയിൽ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരണം സൂര്യ ഇടവന. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 3, കർക്കടകം 18, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച 6 മരണം. ഇതോടെ മരണം 15. പാലക്കാട് പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ വീണ് കോയമ്പത്തൂർ സ്വദേശിനി ഭാനുപ്രിയയും കോഴിക്കോട് കാപ്പാട് മുനമ്പത്ത് വീട്ടുമുറ്റത്ത് വെള്ളക്കെട്ടിൽ വീണ് വലിയാണ്ടി നൌഷാദിന്റെയും ഷംനയുടെയും മകൻ മാസിൻ ഇർഷിയുമാണ് ഞായറാഴ്ച മരിച്ചത്. കണ്ണൂരിൽ ശനിയാഴ്ച കാണാതായ കൈതേരിയിടത്തിൽ മീത്തലപ്പുരയിൽ എൻ രാരീഷിന്റെയും മലപ്പുറം മേലാറ്റൂർ വെട്ടത്തൂർ കാണാതായ തേലക്കാട് ചോലാപ്പറമ്പത്ത് ഗോപാലകൃഷ്ണന്റെയും മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം മുതലപ്പുഴയിലും കോവളത്തും കടലിൽ കാണാതായ 5 തെങ്ങ് കടവത്ത് പുരയിടം അമ്പിളി ഹൌസിൽ ഫ്രീമോൻ, വിഴിഞ്ഞം അടിമലത്തുറ അമ്പലത്തുമൂല വിജി ഹൌസിൽ ആന്റണി എന്നിവരുടെ മൃതദേഹവും ഞായറാഴ്ച കണ്ടെത്തി. വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർകോട് ജില്ലകളിൽ പൂർണ്ണമായും, ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. മഴക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 18. 905 പേരാണ് ക്യാമ്പുകളിലുള്ളത്. തളിപ്പറമ്പ് 8, ഇരിട്ടി 6, പയ്യന്നൂർ 3, തലശ്ശേരി 11 എന്നിങ്ങനെയാണ് താലൂക്ക് തല ക്യാമ്പുകളുടെ കണക്ക്. പയ്യവൂർ വില്ലേജിൽ ചെറുപുഷ്പം സ്കൂളിലെ ക്യാമ്പിലാണ് കൂടുതൽ പേർ, 184. ജില്ലയിൽ ഏറ്റവും അധികം മഴ പെയ്ത അയ്യങ്കുന്ന് പഞ്ചായത്തിൽ 40 വീടുകൾ മണ്ണിടിച്ചിലിൽ തകർന്നു. പഞ്ചായത്തിലെ പാറക്കാമലയിൽ ഞായറാഴ്ച രാത്രി ഉരുൾപൊട്ടി. റോഡിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒലിച്ചെത്തി. റോഡ് തകർന്നു. ഗതാഗതവും തടസ്സപ്പെട്ടു. ഉരുപ്പുംകുറ്റി ആയാങ്കുടി മലയിലും കമ്പിപ്പാലത്തിനടുത്ത് പാലക്കൽ മാത്യുവിന്റെ കൃഷിയിടത്തിലുമാണ് ഉരുൾപൊട്ടിയത്. മഴയിൽ തകർന്ന ആറളം കക്കുവ ബ്ലോക്ക് 13 പാലം പുനഃസ്ഥാപിക്കാത്തതിനാൽ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സംസ്ഥാന ജലസേചന വകുപ്പ് വളപട്ടണം പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. നദിയിലിറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല. കേളകം ബോയ്സ് ടൗൺ മാനന്തവാടി റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചു. റോഡ് താൽക്കാലികമായി അടച്ച് കലക്ടർ ഉത്തരവിറക്കി. പഴശ്ശി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 15 ഷട്ടറുകൾ 5 മീറ്റർ ഉയർത്തി. 15 സ്പിൽവേ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. 3 LBC ഷട്ടറുകളും അടച്ചു. അണക്കെട്ടിലേക്കുള്ള ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ മുല്ലപ്പെരിയാർ ജലനിരപ്പിൽ 3 അടിയുടെ വർധന. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് 113.70 അടിയായിരുന്ന ജലനിരപ്പ് ഞായറാഴ്ച രാവിലെ 6 മണിക്ക് 116.70 കേരളത്തിൽ മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും കാരണമായത് 2 ദിവസം കൊണ്ട് പെയ്ത അസാധാരണമായ മഴ. ശരാശരി മഴയേക്കാൾ 245% കൂടുതലാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ലഭിച്ചത്. ദീർഘകാല ശരാശരി പ്രകാരം ലഭിക്കേണ്ടിയിരുന്നത് 40.3 mm ആണെങ്കിൽ പെയ്തത് 139 mm ആണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഒരേ സമയം വ്യാപകമായി ശക്തമായ മഴ പെയ്തതാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ പറഞ്ഞു. ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകൾക്കും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ വിനോദസഞ്ചാര വകുപ്പിനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലുകൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടങ്ങൾ, മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. മുന്നറിയിപ്പ് പിൻവലിക്കും വരെ പ്രവേശനം തടയും. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കോഴിച്ചാലിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മലയോരത്ത് 100,000 രൂപയുടെ നഷ്ടം. ചെറുപുഴ പഞ്ചായത്തിലെ മലയോര മേഖലയായ കോഴിച്ചാൽ, പുളിങ്ങോം, കോലുവള്ളി, മീന്തുള്ളി, കന്നിക്കളം, ഉമയംചാൽ, പൊൻപുഴ പ്രദേശങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. വിജിലൻസ് നീക്കങ്ങൾ AI ക്യാമറയിലൂടെ നിരീക്ഷിച്ച് റെയ്ഡിന് തടയിട്ട് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്താൻ സ്ഥാപിച്ച ക്യാമറകൾ ഉപയോഗിച്ച് MVD ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ റെയ്ഡ് നീക്കങ്ങൾ ചോർത്തുന്നതായാണ് സംശയം. വാഹനങ്ങളുടെ നമ്പർ തിരിച്ചറിയാൻ സംവിധാനമുള്ള ക്യാമറ യൂണിറ്റുകളിൽ വിജിലൻസ് വാഹനങ്ങളുടെ നമ്പർ ഉൾക്കൊള്ളിച്ച് നിരീക്ഷണം ഒരുക്കിയെന്നാണ് സൂചന. വിജിലൻസ് വാഹനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ MVD ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിൽ സന്ദേശം ലഭിക്കും വിധമായിരുന്നു ക്രമീകരണം. സന്ദേശം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ വിവരം വേണ്ടപ്പെട്ടവർക്ക് കൈമാറി ഒറ്റുകാരാവുന്നതോടെ വിജിലൻസ് വെറുങ്കയോടെ മടങ്ങേണ്ടി വരും. സംഭവങ്ങളെക്കുറിച്ച് വിജിലൻസ് തന്നെ അന്വേഷണം ആരംഭിച്ചു. മാതൃരാജ്യം പൌരത്വം സ്വീകരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത വിദേശികളെ നാടുകടത്താനാകില്ലെന്ന് സുപ്രീംകോടതിയെ അറിയിച്ച് കേന്ദ്ര സർക്കാർ. അസമിൽ ദീർഘകാലമായി തടവിലിട്ടിരിക്കുന്ന 63 വിദേശികളെ ഉടൻ നാടുകടത്തണമെന്ന 2025 സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഹർജിയിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം. നിലവിലെ ചട്ടമനുസരിച്ച് തടവ് പൂർത്തിയാക്കുകയും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതുമായ വിദേശികളെ സംസ്ഥാനങ്ങൾക്ക് നാടുകടത്താം. പാസ്പോർട്ട് പോലുള്ള രേഖകൾ ഇല്ലാത്തവരാണെങ്കിൽ മാതൃരാജ്യത്തിന്റെ എംബസിയാണ് നൽകേണ്ടത്. സ്വീകരിക്കാൻ മാതൃരാജ്യം തയ്യാറാവുകയും വേണം. അല്ലാത്തപക്ഷം നാടുകടത്താനാകില്ല. വിദേശികളെന്ന് സംശയമുള്ളവരുടെ അറസ്റ്റിന് ശേഷം ഉടനടി ഫോട്ടോ സഹിതം വിദേശ മന്ത്രാലയത്തെ അറിയിക്കണം. അതേസമയം പൌരത്വം പരിശോധിച്ച് വിവരങ്ങൾ കൈമാറുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ സമയപരിധി നിശ്ചയിക്കാനാകില്ല. മാതൃരാജ്യം സ്വീകരിക്കും വരെ അത്തരം ആളുകളെ പ്രത്യേക കേന്ദ്രങ്ങളിൽ പാർപ്പിക്കേണ്ടി വരുമെന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ഇറാനുമേൽ കനത്ത ആക്രമണം തുടരുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും സംയുക്ത ആക്രമണം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഭീഷണി. എന്നാൽ കരാർ ഉടനുണ്ടാകുമെന്ന ഉറപ്പിൽ ഇറാനിലേക്കുള്ള ആക്രമണം നിർത്തുന്നതായി ഞായറാഴ്ച ട്രംപ് അറിയിച്ചു. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീറ്റ് ചോദ്യചോർച്ചയിലെ കേസുകൾ പരിഗണിക്കുന്ന അതിവേഗ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റി. July 25 CBI പ്രത്യേക കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട അനു ഗ്രോവർ ബലിംഗയെയാണ് NIA പ്രത്യേക കോടതി ജഡ്ജിയായി മാറ്റിയത്. ഡൽഹി ഹൈക്കോടതി നടത്തിയ ജുഡീഷ്യൽ അഴിച്ചുപണിയുടെ പേരിലാണ് മാറ്റം. നീറ്റ് കേസ് ആദ്യം കേട്ട പ്രത്യേക ജഡ്ജി അജയ് ഗുപ്തയെ വീണ്ടും നീറ്റ് കേസുകൾക്കായി നിയമിച്ചു. നീറ്റ് സമരത്തിനെതിരായ പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. സേവനകാലത്തെടുത്ത വായ്പ വിരമിച്ചാലും തിരിച്ചടക്കാതെ ബാധ്യത ജാമ്യക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തടയാൻ ധനവകുപ്പ് തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ച ഒരാളുടെ പെൻഷൻ തടയാനാണ് ഉത്തരവെങ്കിലും PSC കൂടി സമ്മതം അറിയിച്ചിട്ടുള്ളതിനാൽ ഭാവിയിൽ എല്ലാ കേസുകളിലും ഇത് ബാധകമാകും. BJP മുൻ MP ഗുസ്തി ഫെഡറേഷൻ മേധാവിയുമായിരുന്ന ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക പീഡന കേസിൽ ഡൽഹി വിചാരണ കോടതി ഇന്ന് വിധി പറയും. 6 തവണ MP ബ്രിജ് ഭൂഷണെതിരെ 2023 വനിതാ ഗുസ്തി താരങ്ങൾ പരാതിയുമായെത്തിയത്. സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്വം ഉറപ്പാക്കാനും നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് സുപ്രീംകോടതി. വിവരശേഖരണത്തിനും മറ്റുമായി സ്വകാര്യ അന്വേഷകരെ ആശ്രയിക്കുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണിത്. ഇക്കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. മന്ത്രിമാരുടെ വിദേശയാത്രകൾക്ക് മാർഗനിർദ്ദേശവുമായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ മുൻകൂർ അനുമതിയോടെയല്ലാതെ ഔദ്യോഗികമോ അല്ലാതെയോ ആയ ആവശ്യങ്ങൾക്ക് മന്ത്രിമാർ വിദേശത്ത് പോകരുത്. യാത്രയ്ക്ക് ചെലവാകുന്ന പണം ഏത് ബജറ്റ് ശീർഷകത്തിൽ നിന്നാണ് വഹിക്കുന്നതെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കാലവർഷക്കെടുതി ശക്തമായിട്ടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് ഏകോപനമില്ലെന്ന കുറ്റപ്പെടുത്തലുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രി ചുമതല നിർവഹിക്കാതെ മാറി നിൽക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെയും ജനങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി വിരുന്നുപോയതിനെയും CPM വിമർശിച്ചു. പഴയ വാഹനങ്ങൾ പൊളിക്കാനുള്ള അംഗീകൃത കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സജ്ജമായി. സിൽക്കിന്റെ ഉടമസ്ഥതയിൽ ചേർത്തല, കണ്ണൂർ അഴീക്കൽ എന്നിവിടങ്ങളിൽ പഴയ വാഹനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. വ്യാജ സ്വർണം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 3 പേർ പിടിയിൽ. കൂടാളിയിലെ മുഹമ്മദ് ഫഹ്നാസ്, ഇരുവേരിയിലെ ധനേഷ് ബാബു, മുനീർ ചന്ദ്രോത്ത് എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെർളശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വെള്ളച്ചാൽ ഈവനിംഗ് ബ്രാഞ്ചിലാണ് പ്രതികൾ വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ പട്ടന്നൂർ വില്ലേജിൽ ആയിപ്പുഴ, നായിക്കാലി, പാണലാട് പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. ആയിപ്പുഴയിൽ 18 വീടുകളിലാണ് വെള്ളം കയറിയത്. വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഓസ്ട്രേലിയൻ ആധിപത്യത്തോടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ 23rd സമാപനം. തുടർച്ചയായി 3rd കിരീടമാണ് 70 സ്വർണവും 43 വെള്ളിയും 56 വെങ്കലവുമായി ഓസ്ട്രേലിയ നേടിയത്. ആകെ 169 മെഡലുകളുമായി ബഹുദൂരം മുന്നിൽ. ഇംഗ്ലണ്ടിന് 29 സ്വർണമടക്കം 110 മെഡലുകളുണ്ട്. 3rd കാനഡയ്ക്ക് 19 സ്വർണത്തോടെ 62 മെഡലുകൾ. ഇന്ത്യ 4th നിലനിർത്തി. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. കഴിഞ്ഞ തവണ ബർമിംഗ്ഹാമിൽ 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും നേടിയിരുന്നു. ആകെ മെഡൽ 61 ഇത്തവണ 39 കുറഞ്ഞു. 1998 ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനമാണിത്. ഇന്ത്യയുടെ 17-കാരി തൻവി ശർമ്മയ്ക്ക് തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം. വനിതാ സിംഗിൾസ് ഫൈനലിൽ വിയറ്റ്നാമിന്റെ

0: പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ആ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999477686,
3: 9447371836,
0: 8078502836.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
5: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
6: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ 4ാം അധ്യായം.

അമ്മ ശാന്ത ടീച്ചറുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനായി ജയദേവനും മല്ലികയും ഹരിദ്വാറിലേക്ക് യാത്ര പോവുകയാണ്. കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്ലാറ്റ്ഫോമിലൂടെ ഓടിമറിയുന്ന ഒരാൾ മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് തെറ്റിദ്ധരിച്ച് മല്ലിക തീവണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുന്നു. പ്രഭാത ഭക്ഷണത്തിന് പോയി തിരിച്ചു വന്ന ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ വിഷമിക്കുന്നു. നാട്ടിലുള്ള സുരേഷിനോടും ദിനേശിനോടും വിവരം പറയുകയും അവർ ജയദേവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റെയിൽവേ പോലീസിന്റെ സഹായത്തോടുകൂടി മണിക്കൂറുകൾക്കുള്ളിൽ മല്ലികയെ കണ്ടെത്തുന്നു. തിരിച്ചെത്തുന്ന ജയദേവനെയും മല്ലികയും സ്വീകരിക്കാൻ സുരേഷും ദിനേശും പോവാൻ തീരുമാനിക്കുന്നു. എന്നാൽ രാത്രി വളരെ വൈകി. സുരേഷ് കോഴിക്കോട്ടേക്ക് അടിയന്തിരമായി പോകാനുണ്ടെന്ന് പറയുന്നു. മദർ സുപ്പീരിയർ മരണപ്പെട്ടു എന്നാണ് വാർത്ത. റെയിൽവേ സ്റ്റേഷനിലേക്ക് ദിനേശും ഭാര്യ ഗീതയുമാണ് ജയദേവനെയും മല്ലികയെയും കൂട്ടാൻ പോകുന്നത്. അന്ന് തന്നെ എല്ലാവരും കോഴിക്കോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു.

0: ദിനേശ കുറേ ആളുണ്ടല്ലോ.
1: നീ ചോദിക്കേ, ഓടി ഓടിയാന്ന് അന്വേഷിക്കേ.
0: മദർ സുപ്പീരിയർ?
2: ആ രണ്ട് അച്ഛന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അവരാണ് മദർ സുപ്പീരിയർ.
0: എടാ ദിനേശ,
1: എന്താ
0: എടാ മരിച്ചത് മദറല്ലാന്ന്?

0: എന്താ അവിടെ സംസാരിച്ചിരിക്കുന്നത് ആ മദർ?
1: ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ. ബോഡി
2: ഹാളിലുണ്ട്, ദാ അതുവഴി കയറിക്കോളൂ.
3: മല്ലിക വരും, എല്ലാവരും വരും.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഒന്നിങ്ങോട്ട് നോക്ക്. ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഫോട്ടോ പൂക്കളർപ്പിച്ച് അവിടെ നോക്ക്. നോക്ക് ജയദേവ.
2: നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, അശ്വിനി കവണശ്ശേരി, മല്ലിക, സൂര്യ എടവന, ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നെല്ലിക്ക. നാടകം തുടർന്ന് കേൾക്കുക. നാലാം അധ്യായം.

0: ഈശ്വര, ഗായത്രി,
1: ഗീത,
0: ചേച്ചി, നമ്മുടെ ഗായത്രി, നോക്ക്, ഒന്നും പറയാ.
2: വിശ്വസിക്കാനാകുന്നില്ല. ജയ, സുരേഷനെവിടെ?
3: മല്ലിക,
1: ദാ ആ മുറിയിലുണ്ടെന്നാ തോന്നുന്നേ.
3: ശ്യാമി വാ. ദിനേശ,
1: ഗീത, സുരേഷിനെ കാണാം.
2: ജയാ, സുരേഷിനെ നമ്മളെങ്ങനെയാ കണ്ടല്ലേ പറ്റൂ. നീ വാ.

0: സുരേഷ എടാ
1: ജയ എല്ലാരും ഉണ്ടല്ലോ. ദിനേശ ശ്യാമേ കണ്ടില്ലേ? കണ്ടില്ലേ ഗായത്രി? കണ്ടില്ലേ?

കണ്ടില്ല എന്റെ ഗായത്രിയെ. ശ്യാമേ, ദിനേശ പോയടാ, എന്നെ തനിച്ചാക്കി അവൾ പോയടാ.

0: സുരേഷ.
1: എടാ എടാ, നീ ഞങ്ങളോടൊന്നും
2: അസുഖം മധുരനാണെന്ന് ചോദിച്ചപ്പോ നിഷേധിക്കാൻ കഴിയില്ല. ഗായത്രി പറഞ്ഞിരുന്നു രോഗവിവരം ആരെയും അറിയിക്കണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. നമ്മളോടൊപ്പം സന്തോഷമായി കഴിയുമ്പോൾ അവൾക്കറിയായിരുന്നടാ അവളുടെ ജീവിതം തീരാറായെന്ന്.
3: സുരേഷ, ചികിത്സ
2: വൈദ്യശാസ്ത്രവും കൈയൊഴിഞ്ഞു എന്റെ ഗായത്രിയെ.
4: എന്നാലും സുരേഷ, ഒരു സൂചന പോലും തന്നില്ലല്ലോ നിങ്ങൾ രണ്ടാളും.
2: മല്ലിക, ഞങ്ങളുടെ ദുഃഖം അത് ഞങ്ങൾ തന്നെ ആഘോഷിച്ചു.
0: ഞങ്ങളുടെ എല്ലാം പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്ത് നിനക്ക് നിന്റെ ഉള്ളിൽ ഇങ്ങനെ സുരേഷ.
2: ജയ, നീ എന്താടോ ഒന്നും പറയാത്തെ?
1: സുരേഷ, നീ
4: സുരേഷ, ഗായത്രിക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് എന്റെ സ്വന്തം അനിയത്തിയായിരുന്നില്ലേ അവള്? ഞാൻ മാത്രാണോ അമ്മയുണ്ടായിരുന്നപ്പോ ഒരു മകളെ പോലെയല്ലേ അവളെ കണ്ടത്? എന്നിട്ടും
2: ശാന്ത ടീച്ചർ അമ്മയായിരുന്നു. ടീച്ചറുടെ കരുതലിനെ പറ്റി അവളെന്നും പറയായിരുന്നു.
5: എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്,
6: എന്നിട്ടും ഈ കാര്യം മാത്രം അവള് പറഞ്ഞില്ലല്ലോ.
3: എല്ലാരെയും സ്നേഹിക്കാനേ അവൾക്കറിയൂ, വിഷമിപ്പിക്കാൻ തയ്യാറായില്ല.
2: അവൾ എന്നോട് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേന്ന്.
1: സുരേഷ, നീ
2: ഓക്കെ? ഐ ആം ഓൾറൈറ്റ്. ദിനേശ, ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടാ.
0: സുരേഷ, ഞാൻ
2: വർക്ക് സൈറ്റിലെ തുരുമ്പിച്ച അണികള് പുറക്കി കൂട്ടിയത് സമ്പാദിക്കാൻ തന്നെയാ. അത് എവിടെ? എന്റെ ഗായത്രിയുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ.
0: ഇന്നലെ പുലർച്ചെ ഒരു മണിക്ക് നീ വിളിക്കുമ്പോ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എവിടെ നിന്റെ കൂടെ ഞങ്ങൾ വരില്ലായിരുന്നു. നീ അതൊന്നും പറയാഞ്ഞത്?
3: അതെ.
2: അതെങ്ങനെയാ, നിനക്ക് ജയനെയും മല്ലികയും കൂട്ടണ്ടേ? മല്ലിക, വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറയണം, പക്ഷെ ഇപ്പൊ വേണ്ട, ഒന്നും കേൾക്കാനാവൂല.
7: ഈ സുരേഷൻ സാർ ആരാ? നിങ്ങളെ മദർ വിളിക്കുന്നു.
2: വരുന്നു, വാടാ നമുക്ക് പോകാം. എല്ലാവരും വാ, ഗായത്രിയോടൊപ്പം പോകണ്ടേ? യാത്രയാക്കണ്ടേ സെമിത്തേരിയിലേക്ക്?
1: തീർച്ചയായും. മല്ലികെ, നീ ഗീതയും സീമയും കൂട്ടി അങ്ങോട്ട് ചെല്ലേ. ഗായത്രിക്ക് അരികിൽ തന്നെ ഉണ്ടാവണം. അവൾ അനാഥയല്ല, ഒറ്റയ്ക്കുമല്ല. ചെല്ലേ, ചെല്ലാൻ. ശ്യാമേ, കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യണം, മനസ്സിലായോ? ഏ
3: ശരി, ഞാനുണ്ട്.
1: പിന്നെ നീ ഇല്ലാതെ നിന്റെ ഗായത്രിയെ യാത്രയാക്കണ്ട നിനക്ക്?
2: എനിക്കെന്റെ ഗായത്രിയെ.
1: സുരേഷ, ഞങ്ങളുണ്ട് കൂടെ. തളർന്നു വീഴുമ്പോ താങ്ങാൻ ഞാനും ദിനേശനും ഉണ്ട്. എന്താ?
0: വാ സുരേഷാ.

0: ഇതാരപ്പാ കടൽപ്പാലത്തിരുന്ന് ചൂണ്ടയിടുന്ന്? ഈ കടപ്പുറത്ത് പുതിയ ആളാണെന്നാ തോന്നുന്നത്. ഏതായാലും ഒന്ന് മുട്ടി നോക്കിയാണ്. സാറേ, ഏയ് സാറേ, ഇവിടെ ഇരുന്ന മീന് തടയില്ല കേട്ടോ. തടഞ്ഞാൽ തന്നെ പാലത്തിൻ്റെ അടിയിൽ കുടുങ്ങുകയും ചെയ്യും.
1: ഓഹോ, അതെന്ത് സൂത്ര?
0: മക്കാറാക്കണ്ട സാറേ, എത്ര നേരം ഇരുന്നിട്ടും ഒരു കാര്യമില്ല. ചൂണ്ടയെ കൊത്തുന്ന മീന് ഇങ്ങോട്ട് വരൂല.
1: അല്ല, ഇത്ര കൃത്യമായി പറയേ, നീ ഏതാ?
0: ആ, ഞാൻ മുരുകനാ, മീൻപിടുത്തം തന്നെയാ പണി.
1: ഓഹോ, എന്നാല് വാ, ചൂണ്ടയിട്ട് ഇരുന്നോ നീ.
0: ചൂണ്ടയല്ല, വല, വലിയ വല, കടലിൽ പോകും പൊലച്ചക്ക്.
1: ഓ, വലമീൻ പിടുത്തോ?
0: സാറേ, ഒരു സിഗരറ്റ് തരുമോ?
1: അതെന്തിനാ എനിക്ക്?
0: ഒന്ന് താ സാറേ.
1: ആ, ഇന്നാ ലൈറ്റർ വേണ്ടേ?
0: ആ, പിന്നെ കത്തിക്കണ്ടേ?
1: ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ?
0: ആ, അപ്പൊ സാറ് വലിച്ചതോ?
1: ചൂണ്ടയിട്ട് കാത്തിരിക്കുമ്പോ ഒരു സിഗരറ്റ് വലിയൊക്കെ അത്യാവശ്യാടോ.
0: അല്ല സാറിനെന്താ പണി?
1: ദേദി കണ്ടില്ലേ, കടലിൽ ചൂണ്ടയിടലേ.
0: അല്ല അതല്ലപ്പ, ശരിക്കും എന്നാ പണി?
1: ശരിക്കും പണി ഗൾഫാ, ഗൾഫ്.
0: ഓ, ദുബായ്?
1: ദുബായ് ഒന്നും അല്ലട ചക്ക, ഖത്തർ.
0: അത്ര കൊണ്ടുവരാറുണ്ടാ?
1: എന്തിനാ?
0: വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഏ
0: സാറേ, അല്ല മുതലാളി?
1: ഏതെങ്കിലും ഒന്ന് മതിയടാ, സാറോ മുതലാളിയോ ഏതെങ്കിലും ഒന്ന് മതി.
0: ആ മുതലാളി, ചൂണ്ടിയിടാൻ പറ്റിയ സ്ഥലം വേറെയുണ്ട്, കാണിച്ചു തരാം.
1: വേണ്ട വേണ്ട വേണ്ട, ഇവിടെ തന്നെ മതി.
0: ഓ, ഗൾഫിലെന്താ പണി?
1: എനിക്കാ, എനിക്ക് മീൻപിടുത്തോ?
0: മീൻപിടുത്താ ഗൾഫിലാ?
1: ആടെ, ഒഴിവ് സമയം മീൻ പിടിക്കാൻ പോകും ബോട്ടിൽ പുറംകടലിലേക്ക്. അതൊക്കെ അങ്ങ് ഗൾഫിൽ, ഇവിടെ എന്ത്?
0: അല്ല മലയാളി, ചെറിയ ബോട്ട് വാടക എടുത്താലോ?
1: കിട്ടുമോ മുരുക?
0: ഒന്ന് നോക്കിയാലോ?
1: ഷുവർ, നീ നോക്ക്. പിന്നെ കൂടെ മുരുകനും വേണം. സിഗരറ്റ് തരാ.
0: ആ, ഞാൻ വരാം, ഞാൻ വരാം.
1: ഖത്തറിലെ അത്തറുണ്ടടാ.
0: എന്നാ നാളെ തന്നെ വരാം.
1: ആ ഓക്കെ. പിന്നെ ഫുഡ് ഉണ്ടാക്കാനറിയില്ലേ?
0: ഓ,
1: ചെറിയൊരു ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും കൂടി വേണം.
0: അതൊക്കെ സംഘടിപ്പിക്കാൻ മുതലാളി.
1: പിന്നെ ഡാ, ഒന്നുകൂടി വേണം. അല്ല, കിട്ടോ?
0: അതെന്താ?
1: ഓ, അറിയാത്ത പോലെ.
0: മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത്?
1: എടാ മുരുക, ദ്രാവകമായിട്ടോ പുകയായിട്ടോ പൊടിയായിട്ടോ? ഏ
0: മുതലാളി,
1: ഡാ എന്തോ തടയുന്നുണ്ട്.
0: ആ വയറ് ലൂസാക്കി വിട്, ലൂസാക്കി വിട്.
1: അതൊക്കെ എനിക്കറിയാടാ. ആ കിട്ടി.
0: ഓ, മോശമില്ലല്ലോ.
1: മതി മതി, ഇത് മതി.
0: മുതലാളി മതിയാക്കിയ?
1: ആ, ഇന്ന് ഇത് മതി. ആ പിന്നെ നാളെ ഞാൻ രണ്ട് മൂന്ന് സെറ്റ് ചൂണ്ട കൊണ്ടുവരും. ഏ
0: ആയിക്കോട്ടെ.
1: രാത്രി ഒരു 8-9 മണിക്ക് നമുക്ക് പോകാം.
0: അല്ല മുതലാളി കുറേ നാളുണ്ടാവോ ഇവിടെ നാട്ടിൽ?
1: ഏ ഇല്ലടാ, വെറും 2 ആഴ്ച. അവിടെ ബിസിനസ്സൊക്കെ നോക്കണ്ടേ?
0: ബിസിനസ്സാ? എന്ത് കച്ചവടം?
1: കച്ചവടം പലതും ഉണ്ട്. മുരുകന് പാസ്പോർട്ട് ഉണ്ടോ?
0: ഇല്ല.
1: ആ, ഒന്നെന്ന് എടുത്തു വെക്ക്, ചിലപ്പോൾ വേണ്ടി വന്നാലോ.
0: മുതലാളി
1: ആടാ, നാളെ നീ 9 മണി. ഓക്കെ,
0: ആയിക്കോട്ടെ മുതലാളി. മുതലാളിന്റെ പേരെന്താ?
1: സെയ്ദ് മുഹമ്മദ്.
0: സെയ്ദ് മുതലാളി, നമുക്കിനി നാളെ കാണാം.
1: ഓക്കെ.

0: എല്ലട മുരുക, ഇതെന്ത് ബോട്ടാന്ന്? കടലിൽ മുങ്ങിച്ചാകേണ്ടി വരുമോ നമുക്ക്?
1: ഇല്ല മുലയാളി, ഇല്ല.
0: എടാ മുരുക, പിന്നെ ഒരു കാര്യമുണ്ടേ. വീട്ടിലെ പട്ടിണി മാറ്റാനൊന്നുമല്ല ചൂണ്ടയെടുത്ത് വന്നത്, ആഘോഷിക്കാനാ. ഇതേതാണ്ട്
1: മുതലാളി, അതിന് പറ്റിയ സെറ്റപ്പ് വേറെ ഉണ്ട് കേട്ടാ.
0: വേറെ ഉണ്ടായിട്ടാ നീ ഇതും കൊണ്ട് വന്നിന്?
1: അല്ല, ഞാൻ വിചാരിച്ചു മുതലാളിക്ക്.
0: എടാ മുരുക, സെറ്റപ്പ് എന്താന്ന്?
1: ഫുൾ സെറ്റപ്പ്, ഒരു ചെറിയ കപ്പൽ തന്നെയാ. ഒരു കുഴപ്പം ഉണ്ട് മുതലാളി.
0: എടാ, ഈ കുഴപ്പം പിടിച്ച കപ്പലിലൊന്നും ഞാൻ വരൂലേ.
1: കപ്പലിനല്ല കുഴപ്പം മുതലാളി, അതിൻ്റെ മുതലാളിക്കാ.
0: അല്ലടാ, അവർക്കെന്താ?
1: അവർക്ക് ബോധിക്കണം, നന്നായി ബോധിക്കണം, അല്ല പ്രശ്ന.
0: അവർക്ക് ബോധിക്കണമെങ്കിൽ ഇവിടെ നമ്മളെന്നാ വേണ്ടത്?
1: അതൊക്കെ മുതലാളി അറിഞ്ഞും കണ്ടും ചെയ്തോ, ഞാൻ ആളെ കാണിച്ചുതരാം.
0: നീ കാര്യം ഇങ്ങനെ പറയണ്ട, ആളെ കാണിച്ചതാ. എപ്പോഴാ കാണുക?
1: ഇന്നെ.
0: ഓ, കടപ്പുറത്ത് തന്നെ അയാള്?
1: പിന്നെ മുതലാളി, അത് അയാളല്ല, ഒരു പെണ്ണുങ്ങളാ. വലിയൊരു ഒന്നൊന്നര പെണ്ണുങ്ങള്, ഒരു പൊമ്പുളൈ.
0: എടാ മുരുക, നീ ഒന്ന് തെളിച്ച് പറ.
1: വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ മുതലാളി എന്ന് നോക്കണം, അതാണ് ആദ്യം വേണ്ടേ.
0: എന്നിട്ട്
1: അവർക്ക് മുതലാളിയെ പിടിച്ചാലുണ്ടല്ലോ, അതായത് വിശ്വാസമായാല്, പിന്നെ നിങ്ങൾ പറയുന്ന ആഘോഷം തന്നെ
0: തന്നെ.
1: തന്നെ.
0: അല്ലപ്പ, നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ?
1: ആ പോകാം. പിന്നെ മുതലാളി, എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാലുണ്ടല്ലോ.
0: എന്താ?
1: ഒന്നുമില്ല, ആഴക്കടലിൻ്റെ ആഴം കാണാം നിങ്ങൾക്ക്, കൊമ്പൻ സ്രാവ് അകത്താക്കുന്നവരെ.
0: അയ്യോ,
1: എന്താ കാണണ്ടേ, പേടിയായാ?
0: കാണണം കാണണോ, ഞാൻ എന്തിനു പേടിക്കണോ? ഉടായ്പ് കാട്ടുന്നവർക്കല്ലേ പ്രശ്നം?
1: ആ, കാട്ടുന്നവർക്കും അവരെ കാട്ടിക്കൊടുക്കുന്ന എനിക്കും പ്രശ്നം.
0: എടാ, എനിക്ക് ഇവിടെ ഒരു 10 ദിവസം, അതുവരെ ഒരു ഷിപ്പിംഗ് ഫിഷിംഗ്, അത്രയേ ഉള്ളൂ.
1: അത്രയേ വേണ്ടു?
0: ആ
1: ശരി. പിന്നെ മുതലാളി, കൊഞ്ച തമിഴ് ചൊല്ലണേ.
0: അതെന്താ?
1: അവരൊരു തമിഴാളിയാ.
0: തമിഴാളിയാ?
1: ആ, മലയാളിയും തമിഴാളിയും കൂടി കുഴച്ച്.
0: ചൊന്നിടവൻ, കണ്ടിപ്പാൻ ചൊന്നിടവൻ.
1: എന്നാ വാ മുതലാളി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
3: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
4: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
3: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
4: മറ്റൊരു നമ്പർ 8301993542.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലും, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ രാജ്യസഭയിലും അവതരിപ്പിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതികളിൽ ഇതുവരെ 15 മരണം റിപ്പോർട്ട് ചെയ്തതായി അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. 7 പേരെ കാണാതായി. കൃഷിനാശം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പമ്പാ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള പ്രവർത്തനം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് 10 ബോട്ടുകളിലായി 40 മത്സ്യത്തൊഴിലാളികളാണ് റാന്നി, തിരുവല്ല മേഖലകളിലേക്ക് എത്തുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുളയിലേക്കും വള്ളങ്ങൾ എത്തും. അതേസമയം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഗ്രാമീണ റോഡുകൾ തോട് പോലെ കിടക്കുന്നതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശത്തെ രൂക്ഷമായ കടൽക്ഷോഭവും ഉണ്ട്.
0: പാലക്കാട് പോത്തുണ്ടിയിൽ കെഎസ്ആർടിസി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 1 മരണം. പുലയമ്പാറ സ്വദേശിനി എൻ ജയന്തിയാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് കനത്ത മഴയിൽ മീനച്ചിലാറ്റിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാലായിൽ ഇന്നലെ വെള്ളമിറങ്ങിയെങ്കിലും രാത്രി മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളുടെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.
0: കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 400,000-ലേറെ വൈദ്യുതി കണക്ഷൻ തകരാറിലായതായി മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചതായി അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEB ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
4: കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമില്ല. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വധശ്രമക്കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. നീല വെള്ള കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൌൺ കാർഡുകൾക്കും ഇത്തവണ അധികം വിഹിതമായി 10 കിലോ അരി 26 രൂപ നിലക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പും വിതരണം ചെയ്യും. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിനുള്ള നൂതന മാർഗങ്ങളും മികച്ച പ്രവർത്തന രീതികളും ചർച്ച ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ ഉള്ളടക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി VD സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരു കസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ രമണനെ കുറിച്ചു കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം, ഇതിൽ നാലമ്പല വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9:00 വായനശാലയിൽ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരണം സൂര്യ ഇടവന. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. ഭുവനേശ്വർ, കട്ടക്, ഗഞ്ചം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭുവനേശ്വറിൽ എത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം കട്ടക്കിലെ ബനാറയിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യും. നാളെ ഭുവനേശ്വറിൽ നിന്ന് പ്രത്യേക ട്രെയിനിൽ രാഷ്ട്രപതി ബർഹാംപൂരിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഗഞ്ചം ജില്ലയിലെ തപ്തപാനിയിൽ മാ കൻഹുനി ദേവി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വരിലും കട്ടക്കിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ബർഹാംപൂർ റെയിൽവേ സ്റ്റേഷൻ, തപ്തപാനി ക്ഷേത്ര സമുച്ചയം, ആർമി എയർ ഡിഫൻസ് കോളേജ് തുടങ്ങിയയിടങ്ങൾ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചേക്കും. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് അവതരിപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ്. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായി എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മലപ്പുറം, പരപ്പനങ്ങാടി, നാടുകാണി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇതുവരെ കാലവർഷക്കെടുതിയിൽ 15 മരണം സംഭവിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള അടിയന്തര യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സുരക്ഷാ സന്നാഹം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 165 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ല അതീവ ജാഗ്രതയിൽ തുടരുമ്പോഴും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നു. അപ്പർ കുട്ടനാടൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥിന്റെയും എ പി അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘത്തോടൊപ്പം 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി വൈകിയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിൽ 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. തിരുവല്ല നഗരത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. മാലക്കര ഭാഗത്ത് പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പമ്പാ ത്രിവേണിയിലും ശക്തമായ ഒഴുക്കാണുള്ളത്.
0: എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: മൂവാറ്റുപുഴ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് എല്ലാ പോയിന്റുകളിലും മുന്നറിയിപ്പ് നിലയിൽ താഴെയാണെന്നത് ആശ്വാസം പകരുന്നു. നിലവിൽ ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്കായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാഗിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ മാസം 30 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 80 മരിച്ചതായി പ്രദേശത്തെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് പൌരാവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക സംഘത്തിന്റെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 13 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 4 സ്ഥാനമാണ് ലഭിച്ചത്. ഇന്നലെ ഗ്ലാസ്കോവിൽ നടന്ന സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി അവകാശപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ ഫയൽ ചെയ്ത ലൈംഗിക പീഡന കേസിൽ മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് മുൻ BJP MP ബ്രിജ് ഭൂഷൺ സിംഗിനെയും ഗുസ്തി ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായ തോമറിനെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 ഉയർന്ന് 78,745 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 210 ഉയർന്ന് 24,594 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,220 പവന് 1,05,760 ഇന്നത്തെ വില. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യ രാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പാത വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഉച്ചനേരത്തെ പാട്ടിടവേളയിലേക്ക്, പ്രിയരാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരുപാട് പാട്ടുകളുടെ കളക്ഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മിക്ക പാട്ടുകളും 2007 പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. അവയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. ആദ്യ ഗാനം കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ചിത്രം ടൈം ഷാജി കൈലാസ് ആണ് സംവിധാനം ചെയ്തത്. സുരേഷ് ഗോപി, സിദ്ദിഖ്, പത്മപ്രിയ തുടങ്ങിയവരെല്ലാം അഭിനയിച്ച ഒരു ആക്ഷൻ ഹിറ്റ് മൂവിയായിരുന്നു ടൈം എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് പാട്ടുകൾ, ഒന്ന് തീം മ്യൂസിക് ആണ്. നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത് ആ തീം മ്യൂസിക് അല്ല, ഒരു രാപ്പു പുല്ലുപായിൽ നീ വരതങ്ക തമ്പുരു വരൂ എന്ന് തുടങ്ങുന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാഹുൽ രാജ് ഈണം കൊടുത്ത് മധു ബാലകൃഷ്ണനും സംഗീത ശ്രീകാന്തും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പോഴാസ്വദിച്ചോളൂ മധുര മനോഹര ഗാനം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 75 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
5: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. അടുത്ത ഗാനത്തിനായി നിങ്ങളെ കാത്തോർത്തിരിക്കുകയാണെന്ന് അറിയാം. കേട്ട് പരിചയമുള്ള ഒരു പാട്ട്, ചിത്രം ഗോൾ. ഇതിൽ ശരത് വയലാർ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം കൊടുത്ത് ദേവാനന്ദും ശ്വേതയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് എന്താണെന്ന് എന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ. രജിത് മേനോൻ, നക്ഷ എന്നിവരെല്ലാം ചേർന്ന് അഭിനയിച്ച യുവതലമുറ ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു ഗോൾ. അതുകൊണ്ട് ചിത്രത്തെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല. പക്ഷേ പാട്ട് നമുക്ക് കേട്ടേ പറ്റുള്ളൂ. എന്താണ് ചോദിക്കല്ലേ ചോദിക്കല്ലേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയണം. കേൾക്കാം മതിമധുര ഗാനം ഗോൾ എന്ന സിനിമയിൽ നിന്നും.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയരാഗം തുടരുകയാണ്. വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് യുവതലമുറയെ രോമാഞ്ചം കൊള്ളിച്ച ഒരു സിനിമയിലെ ഗാനമാണ്. ചിത്രം മറ്റേതുമല്ല, ഉദയാനന്ദൻ സംവിധാനം ചെയ്ത പ്രണയകാലമാണ്. അജ്മൽ അമീർ, വിമല രാമൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഈ സിനിമയിലെ ആ ഒരു ഗാനം, അത് മാത്രം നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം. രഞ്ജിത് ഗോവിന്ദാണ് പാടിയിട്ടുള്ളത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് ഹൗസ് എപ്പിച്ചൻ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ഇത് റേഡിയോ മലബാർ 89.6 FM. കേൾവിയുടെ വസന്തം. കേൾവിക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നൽകുന്ന മികച്ച ഒരുപാട് ഗാനങ്ങൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു 2007. ഒരുപക്ഷെ ചിത്രങ്ങളെക്കാൾ ഏറെ പാട്ടുകൾ ഓരോ പ്രേക്ഷകനും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ മോഹൻലാലിന്റെയും ജഗതി ശ്രീകുമാറിന്റെയും ഒരു കോംബോ നർമ്മരസം നിലനിർത്തിയ ചിത്രമായിരുന്നു റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ഹെലോ. പാർവതി മിൽട്ടൺ ആണ് ഈ സിനിമയിൽ നായികയായിട്ട് എത്തിയിട്ടുള്ളത്. 5 ഗാനങ്ങളുള്ള ഈ സിനിമയിൽ നിന്നും ഇന്നത്തെ പ്രിയരാഗത്തിലൂടെ കേൾക്കാനായി നമ്മൾ തിരഞ്ഞെടുത്തത് ശരത് വയലാർ വരികൾ എഴുതി, അലക്സ് പോൾ ഈണം കൊടുത്ത്, അഫ്സൽ, മഞ്ജരി, സംഗീത, ശ്രീകാന്ത് എന്നിവർ ചേർന്ന് പാടിയ മഴവില്ലിൻ നീലിമ കണ്ണിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാം. അതിമനോഹര ഗാനം റേഡിയോ മലബാറിലൂടെ ഹെലോ എന്ന ചിത്രത്തിൽ നിന്നും.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ടവരെ, റേഡിയോ മലബാറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയരാഗമാണ്. മൂന്ന് നാല് ഗാനങ്ങളെ കേട്ടു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അടുത്ത ഗാനം നന്മ എന്ന സിനിമയിൽ നിന്നുമാണ്. എത്ര പേർക്ക് ഈ സിനിമയെ പറ്റി കൂടുതൽ അറിയാമെന്നറിയില്ല. ശരത്ചന്ദ്രൻ വയനാടാണ് സംവിധാനം ചെയ്തത്. കലാഭവൻ മണി, പൊന്നമ്മ ബാബു, അബു സലീം തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഒരു സിനിമയായിരുന്നു അത്. മനോഹരങ്ങളായ മൂന്ന് ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ജാസി ഗിഫ്റ്റ്, ഷീല മണി, കലാഭവൻ മണി, അഫ്സൽ, സുധീർ, സുനിത മേനോൻ എന്നിവർ ചേർന്നാണ് ഈ മൂന്ന് ഗാനങ്ങൾ ആലപിച്ചത്. നമുക്കിപ്പോൾ പെരിയ ഉലകിനെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. കെ വി വിജേഷാണ് വരികൾ എഴുതിയത്. മോഹൻ സിത്താര ഈണം കൊടുത്ത ഈ പാട്ട് പാടിയിട്ടുള്ളത് കലാഭവൻ മണി, അഫ്സൽ എന്നിവർ ചേർന്നിട്ടാണ്. അല്പം തമിഴ് ചുവയുള്ള ഒരു ഗാനമാണിത്. കേൾക്കുമ്പോൾ രണ്ട് ചുവടെ താളം വെക്കാതിരിക്കാൻ പറ്റില്ല. അതും മണിച്ചേട്ടന്റെ ശബ്ദത്തിലൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247100 7220 9000 18.
3: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
5: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരതരമായ അടുത്ത ഗാനം ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥ എന്ന സിനിമയിൽ നിന്നും. സിനിമയെ പറ്റി കൂടുതൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ദ്രജിത്ത്, ജയസൂര്യ, ജഗദീഷ് ശ്രീകുമാർ, മുഖ്യമായും ശ്രീനിവാസൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയായിരുന്നു ഇത്. നല്ല നല്ല ഗാനങ്ങൾ ഒരുപാടുണ്ട്. ഗ്രാമീണതയെ തൊട്ടുണർത്തുന്ന തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്ന്. പക്ഷേ ഈ ഉച്ച നേരത്ത് നമ്മൾ ആ പാട്ടല്ല കേൾക്കുന്നത്. രാജീവ് കോടമ്പള്ളി, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ ആലപിച്ച താനേ പാടും വീണേ എന്ന ഗാനമാണ്. അനിൽ പനച്ചൂരാന്റെ ഈ വരികൾക്ക് ബിജിബാൽ മണിയിലാണ് ഈണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേൾക്കാം താനേ പാടുന്ന വീണയുടെ നൊമ്പരം.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയരാഗത്തിലൂടെ ഏകദേശം 2007 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി രാജമൗലി സംവിധാനം ചെയ്ത ചലഞ്ച് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ സിനിമ മൊഴിമാറ്റം ചെയ്തതാണ് മലയാളത്തിലേക്ക്. എല്ലാ ഗാനങ്ങൾക്കും ഈണം കൊടുത്തിട്ടുള്ളത് MM കീരവാണിയാണ്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സമയത്ത് പാട്ടുകൾക്കായി വരികൾ എഴുതിയത് സിജു തുറവൂറാണ്. അദ്ദേഹം എഴുതിയതിൽ കണ്ണേ കണ്ണാടി എന്ന് തുടങ്ങുന്ന ഗാനം വിനീത് ശ്രീനിവാസനാണ് പാടിയിട്ടുള്ളത്. ആ ഗാനം തന്നെ നമുക്കിപ്പോൾ കേൾക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ, മട്ടന്നൂർ. പ്രിയരാഗം തുടരുന്നു. അടുത്തതായി കേൾക്കാം MA നിഷാദ് സംവിധാനം ചെയ്ത നഗരം എന്ന സിനിമയിൽ നിന്നും ഒരു അടിപൊളി ഗാനം. കലാഭവൻ മണി, ഗോപിക, സലീംകുമാർ, ലക്ഷ്മി ശർമ്മ തുടങ്ങിയവരെല്ലാമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ 3 ഗാനങ്ങളാണുള്ളത്. കുറുകുഴൽ പാടണ എന്ന് തുടങ്ങുന്ന പാട്ടിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും മുത്താരം കുന്നിന് പറയുമോ എന്നിങ്ങനെയുള്ള 2 പാട്ടുകൾക്കായി ആശാ രമേഷുമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. നമുക്കിപ്പോൾ മോഹൻ സിത്താര ഇണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള മുത്താരം കുന്നിന് എന്ന് തുടങ്ങുന്ന ഗാനം തന്നെ കേൾക്കാം പ്രിയരാഗത്തിലൂടെ.
3: എടി കട്ടുറു

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961-00-4648-9495-126-27-9656-948-321.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-15356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത ഒരു ഗാനം കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. അനിൽദാസ് സംവിധാനം ചെയ്ത ഭരതൻ ഇഫക്ട് എന്ന സിനിമയിൽ നിന്നും നമുക്കൊരു ഗാനം സെലക്ട് ചെയ്യാം. ഈ സിനിമയിൽ മൂന്ന് പാട്ടുകളുണ്ട്. മൂന്നിനും കാവാലം നാരായണ പണിക്കറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. അല്പം സയന്റിഫിക് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ഭരതൻ ഇഫക്ട്. സുരേഷ് ഗോപി, ബിജു മെനോൻ, ഗീതു മോഹൻദാസ് എന്നിവരെല്ലാമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ഗാനം ഇതാണ്, കുയിൽകൊഞ്ചൽ കേട്ടല്ലോ കൂടിരുന്നാടാട്. മധു ബാലകൃഷ്ണൻ, കെ എസ് ചിത്ര എന്നിവരാണ് പാടിയിട്ടുള്ളത്. ഈണം കൊടുത്തത് എം ജയചന്ദ്രൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM.

0: ಇದು ರೇಡಿಯೋ ಮಲಬಾರ್ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ. പ്രിയരാഗമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. എല്ലാ ഗാനങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ പ്രിയരാഗം ഇവിടെ തീരുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. വീണ്ടും മനോഹരമായ പാട്ടുകളുമായി നമുക്ക് അടുത്ത പ്രിയരാഗത്തിലൂടെ കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.

0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: ഒരു വട്ടം കൂടി.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അതെന്താ പോയാല്?
1: ഇന്ന് പോണ്ട.
0: അതെന്താ ഞാൻ പോയാല്?
1: പോണ്ടെന്നല്ലേ പറഞ്ഞേ.
0: എന്നെ വിടമാട്ടെ, എന്നെ കാനന് ചായൽ ആടുമേക്കാൻ വിടമാട്ടെ.
2: സൂര്യേ,
0: അശ്വിനി, എനക്ക് എന്താ സംഭവിച്ചു? അശ്വിനി,
1: ഇല്ല സൂര്യേച്ചി, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല.
0: ഒന്നുമില്ലല്ലോ.
1: ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് വട്ടാന്നേ ഉള്ളൂ, അത് നമുക്ക് പരിഹരിക്കാം.
0: അല്ല, നീയല്ലേ തുടങ്ങി വെച്ചിനി.
1: ഞാനാ? അല്ല, ഒരു സംശയം. ആക്ച്വലി നമ്മളിപ്പോ എവിടെ ഉള്ളത്?
0: നമ്മള് ചാരുവാസരന്റെ അടുത്തല്ലേ ഉള്ളത്?
1: അതെ അല്ലേ. മറന്നുപോയി
0: മറന്നുപോയി. നീ പാടുന്ന കേട്ടിട്ട് ഞാൻ അതിന്റെ ഒഴുക്കിലങ്ങ് പോയില്ലേ.
1: ഓ, അതാ ഇപ്പൊ സംഭവിച്ചത്.
0: ആ, ഞാൻ വെച്ച് നീ ചങ്ങമ്പുഴയുടെ ഒരു പാട്ട് പാടി, അപ്പൊ രണ്ടാമത്തെ പാട്ട് ഞാനും പാടി, അങ്ങനെ അങ്ങനെ പാടിക്കിടിക്കുന്നത് വിചാരിച്ച്. അല്ല, നീ എന്തിനാ പാട്ട് പാടി വന്നേ?
1: അതെന്നാ സംഭവം എന്നറിയോ? രമണൻ ഈ പാട്ട് പാടുന്ന അല്ലാതെ എന്ത് സംഭവിച്ചു എന്നറിയില്ല.
0: ഓ, അതറിയണം.
1: ആ,
0: ഇന്നത്തെ ചാരുകസേര രമണനാണെന്നാണ് സൂചന.
1: ഞാനത് ചോദിക്കണം എന്നാ വിചാരിച്ചത്, പക്ഷെ പാട്ടുപാടി മറന്നുപോയി.
0: ഓഹോ,
1: ഞാൻ പാടിയപ്പോ നിങ്ങള് കൗണ്ടർ പാടി, പിന്നെ ഞാൻ പാടി, നിങ്ങൾ പാടി, ഞാൻ നിങ്ങൾ, ഞാൻ,
0: അങ്ങനെ അങ്ങനെ നമ്മള് കാട് കേറിപ്പോയി. അല്ലേ, നമുക്ക് മാഷെടുത്ത് പോണ്ടേ?
1: വേണം.
0: എന്നാ വാ, സമയം കളയണ്ട.
1: കാട്ടിന്ന് ഇറങ്ങി വാ, നല്ല പോവാൻ പറ്റൂ.
0: കാടുന്നല്ലടാ, കാനനച്ചായ.
1: കാനനച്ചായ? കാനൻ എന്ന് വെച്ചാ കാടല്ലേ.
0: വാ, നീ മാഷെടുത്ത് പോവാ. മാഷേ,
3: എന്താണ് ഇന്നൊരു പുതിയ കഥയുടെ സൂചനയായിട്ടാണല്ലോ വരവ്?
0: അതെ
1: മാഷേ.
3: എന്താണ് കഥ?
0: പറയശ്വിനി.
1: രമണൻ.
3: രമണൻ? ആരാണ് രമണൻ?
1: ചന്ദ്രികയുടെ രമണൻ.
0: ചങ്ങമ്പുഴ രമണൻ.
1: മദനന്റെ രമണൻ.
3: ഒരുപാട് രമണന്മാര് വന്നോ ഇപ്പൊ ഇവിടെ?
1: വന്നില്ലേ.
3: രമണൻ എന്ന കവിയുടെ കവിതയുടെ പേരാണ് ചങ്ങമ്പുഴ അല്ലേ? പക്ഷെ ഇതുപോലെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴ രമണൻ എന്ന് മാത്രമേ കവറിൽ കാണുള്ളൂ.
1: അപ്പൊ
3: ചങ്ങമ്പുഴ എന്ന് കേൾക്കുമ്പോ ഒരു ആളെ പേര് പോലെ തോന്നില്ലല്ലോ.
1: ഇപ്പൊ
3: രമണൻ എന്ന കവി എഴുതിയ കവിതയാണ് ചങ്ങമ്പുഴ എന്ന് പറഞ്ഞൊരു കഥ പണ്ടുണ്ട്. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ. എന്താണ്, രമണൻ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. മലയാളികളായ മലയാളികൾക്കെല്ലാം അറിയുന്ന, ഒരു വരിയെങ്കിലും ഓളാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല.
1: പ്രത്യേകിച്ചും കാനനച്ചായയില്.
0: അതെ, അങ്ങനെയല്ല. കാനനച്ചായയിലാടുമേ കാൻ, ഞാനും വരട്ടയോ നിന്റെ കൂടെ.
3: അതെ, ഈ ഈരടികള് ഒരു തവണയെങ്കിലും നാവിൻ തുമ്പില് വരാത്ത മലയാളികളില്ല. ഈ ഗാനം ഏതാണ്ട് രമണൻ 90 വയസ്സായി. രമണന് 1936 രമണൻ പ്രസിദ്ധീകരിക്കുന്നത്. 90 വയസ്സായ പ്രസിദ്ധീകരണത്തിന് ഇന്നും നമ്മുടെ സാഹിത്യത്തിൽ, മലയാളത്തിൽ മാത്രമല്ല, വലിയ സ്വാധീനമുണ്ട് ചങ്ങമ്പുഴയുടെ കൃതിക്ക്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയല്ലേ എല്ലാവർക്കും. അറിയാത്ത കഥകളല്ലേ നമ്മൾ ചാരുകസേലിൽ പറയേണ്ടത്. പിന്നെ ഇതിനാണ് നമ്മൾ രമണനെ കുറിച്ച് പറഞ്ഞ സമയം കളഞ്ഞോ?
1: അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം മാഷേ, സൂര്യേച്ചിക്ക് അറിയോന്നൊരു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
0: എനിക്കറിയാം.
1: ആ പറ.
0: അതായത് രമണന്റെയും ചന്ദ്രികയുടെയും ലവ് സ്റ്റോറി അല്ലേ?
1: രമണൻ.
0: രമണൻ.
1: ആ, അത് നമ്മൾ ഒറ്റ വാക്കിൽ എപ്പോഴും പറയുന്നത്. സൂര്യേച്ചി, രമണൻ ചന്ദ്രികയെ കല്യാണം കഴിച്ചോ? പ്രണയ വിവാഹമായിരുന്നോ അല്ലെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ?
0: അതായത് കല്യാണം കഴിച്ചു. അതുകൊണ്ടായിരിക്കല്ലോ കാനനത്തിൽ ആടും മേയ്ക്കാൻ കൂട്ടിക്കൊണ്ടു പോയത്.
1: പോയിട്ടില്ലല്ലോ, പിന്നെ കൊണ്ടുപോവാന്നല്ലേ പറഞ്ഞത്.
0: അങ്ങനെ തന്നെ പറഞ്ഞത്. അല്ല, ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ എന്തായിരിക്കും പറയാ?
1: ഒരു

0: ഇപ്പോഴത്തെ രമണനല്ലേ,
1: ആ
0: നമ്മുടെ പണ്ടത്തെ രമണനല്ലേ. പഴയ രമണൻ കാട്ടിലേക്ക് പോരട്ടെ എന്ന് ചോദിച്ചപ്പോ കൂട്ടിയിട്ടില്ല. അതല്ല, കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ.
1: അത് ശരിയാ.
2: അപ്പോ ഒരു അറിവില്ലായ്മ അവിടെ ഉണ്ട്
1: അല്ലേ.
2: കാട്ടിലേക്കുള്ള ക്ഷണം രമണൻ നിരസിക്കുകയാണ്, ചന്ദ്രികയോട് വരണ്ടെന്ന് പറയുകയാണ്. അത് അന്നത്തെ കാലത്തെ ഒരു പ്രണയത്തിന്റെ പ്രത്യേകതയാണ്. എന്താണ് യഥാർത്ഥത്തിൽ രമണന് പിന്നീട് സംഭവിച്ചത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ കവിയെ കുറിച്ച് നമുക്ക് രണ്ടു വാക്ക് പറയണ്ടേ? ചങ്ങമ്പുഴയാണ്. ഒരുപാട് കാവ്യങ്ങൾ, ഏതാണ്ട് 410 കവിതകൾ അദ്ദേഹത്തിനായിട്ടുണ്ട്. ഒരുപാട് കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും കവിതകളെ കുറിച്ച് അറിയാം? 57 കൃതികളോളം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1911 ജനിച്ച്, 1948 മരിച്ച് കേവലം 37 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരു യുവകവിയാണ്. അദ്ദേഹത്തിന്റെ മറ്റ് കവിതകളെ കുറിച്ച് അറിയാം?
1: വാഴക്കുല ചങ്ങമ്പുഴയുടെ,
2: അതെ,

0: നമ്മുടെ സിനിമയില് ഒറ്റമന്ദാരത്തില്
1: സിനിമയില് മറ്റൊരു സിനിമയിലുണ്ട് നമ്മുടെ എന്ന സ്വന്തം മൈതീനല്ലേ, ശാരദാംബരം, ചാരുചന്ദ്രിക,
0: ധാരയിൽ മുഴുകിയിടവേ.

0: അത് നമ്മുടെ ചങ്ങമ്പുഴയുടേതാണ്. കനകച്ചിലങ്ക നമുക്ക് മറക്കാൻ പറ്റില്ല. പയ്യാനം പപ്പിനുടെ ഒരു കനകച്ചിലങ്ക നമുക്ക്
1: ഉണ്ടായിരുന്നു. കാഞ്ചനയുടെ മകള്, കല്യാണം, പുക, ചിലങ്ക,
2: അതൊരു ഒന്നൊന്നര കവിതയായി പോയി അല്ലേ.
1: അതെ, പപ്പിനി അല്ലാത്ത സൂര്യച്ചിക്കിപ്പോ രണ്ടുവരി മൂളാൻ

0: തണ്ടിൽ തങ്ങി.
1: കാവ്യനർത്തകിയാണല്ലേ, ഇന്നും മലയാള ഭാഷാ സ്നേഹികള് ഉരുവിടുന്ന കവിതയാണ് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി. ഒരുപാട് കൃതികളുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതാവസാനത്ത് എഴുതിയൊരു കവിതയാണ് മനസ്വിനി. ആത്മകഥാംശമുള്ള ഒരു കൃതി കൂടിയാണ്
2: മനസ്സിനി. അവസാനത്തെ കവിത എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് അവസാനം പറഞ്ഞിട്ടിപ്പോ
1: രമണനിലേക്ക് പോവാം. അപ്പൊ രമണൻ, അദ്ദേഹം ഒരു ഇടയനാണ് അല്ലേ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരന്റെ പേരെന്താണ്?
2: മദനൻ.
1: മദനൻ മദനനും രമണനും കളിക്കൂട്ടുകാരായി കാടുകളിൽ ആട് മേയിച്ച് നടക്കുകയാണ്. രമണന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്?
2: ദരിദ്ര
1: കുടുംബമാണ്. അവരുടെ പ്രേമം, രമണന്റെ പ്രേമം ചന്ദ്രികയോടാണ്. ചന്ദ്രികയുടെ തോഴിയാണ് ഭാനുമതി. ചന്ദ്രികയും ഭാനുമതിയും ഈ തോഴി തോഴന്മാര് പ്രണയത്തിലായിട്ടൊന്നുമില്ല, അതിനൊരു അവസരം ഉണ്ടായിരുന്നു അല്ലേ. മദനനും ഭാനുമതിയും പ്രണയിതാക്കളൊന്നുമല്ല, അവരുടെ കൂട്ടുകാരെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ പ്രണയത്തിനൊരു പ്രത്യേകത, ഒരു വൈരുദ്ധ്യം എന്നു ചോദിച്ചാൽ രണ്ട് സാമ്പത്തിക സാമൂഹിക സ്ഥിതിയിലാണ്. ചന്ദ്രിക വളരെ ധനികയും രമണൻ വളരെ ദരിദ്രനുമാണ്. അത് പ്രണയത്തിൽ പ്രതിഫലിച്ചു. നമ്മളിപ്പോ നേരത്തെ ചതിക്കാത്ത ചന്തുവിലെ പാട്ടൊന്നും പാടിയില്ലേ, പുതിയ കാലത്തെ രമണന്മാര്. അങ്ങനെയല്ല, രമണൻ ഒരു യുവാവിന്റെ എല്ലാ തരം വികാരങ്ങളും ഉണ്ടായിട്ട് കൂടി ചന്ദ്രികയുടെ പ്രണയത്തെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. കാരണം തമ്മിൽ യോജിക്കില്ല എന്ന്. പക്ഷെ ഉള്ളിൽ ഒരിക്കലും യോജിക്കാത്ത സാമുദായിക ഘടനയാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഉള്ളിൽ ചന്ദ്രികയോടുള്ള പ്രണയം കൊണ്ട് നടക്കുകയാണ് ആര്?
2: രമണൻ.
1: ഈ രമണൻ എന്ന കവിത എഴുതാൻ ഒരു കാരണമുണ്ട്. ചങ്ങമ്പുഴയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള. അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്താണ്. ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തു. ഒരു പ്രണയ നൈരാശ്യമായിരുന്നു. താൻ പ്രണയിച്ച ഒരു ധനിക യുവതി ഒരു ദിവസം വീട്ടിൽ വന്നു, ഒരു സമ്മാനം കൊടുത്തു, കല്യാണക്കത്ത്. അപ്പൊ അതോടുകൂടി അദ്ദേഹത്തിന് ജീവിതം വേണ്ടെന്ന് വെച്ച് മരണം പോവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ചങ്ങമ്പുഴയെ ഉള്ളില് ഇടപ്പള്ളിയുടെ ദേഹവിയോഗം, അകാല മൃത്യു അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും ഒരു കവിതയായിട്ട് തുളുമ്പുകയും ചെയ്തു. ഇതാണ് ഒരു കവിയുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ് കവിതയായിട്ട് തുളുമ്പുക.
2: പക്ഷേ വാൽമീകിയും അങ്ങനെ തന്നെയായിരുന്നില്ല.
1: അതെ, രാമായണത്തിന്റെ ഒരു തുടക്കം തന്നെ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പേറ്റ് അമ്പ് കൊണ്ട് വീഴ്ത്തിയപ്പോഴുണ്ടായ പെട്ടെന്നുള്ളൊരു വൈകാരികതയാണ് ഒരു മഹാകാവ്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നുണ്ട്. അത് ഇത് വളരെ പെട്ടെന്നല്ല, ഇടപ്പള്ളി എന്ന ആത്മസുഹൃത്തിന്റെ വിയോഗം വേദനിപ്പിച്ച ഒരു മനസ്സാണ്, കവിഹൃദയമാണ് ഒരു കാവ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളാണ് ഈ കവിതയ്ക്കുള്ളത്. ഒന്നാം ഭാഗത്തിലാണ് പ്രണയം കാര്യമായിട്ട് വരുന്നത്. അവിടെ ഒരു ഗായക സംഘമാണ്. നേരത്തെ അശ്വിനി പാടിയ പാട്ടുണ്ടല്ലോ, മലരണിക്കാടുകൾ, ഗായക സംഘമാണ് ആലപിക്കുന്നത്. പിന്നീട് ഇവരുടെ സംഭാഷണം കവിത രൂപത്തിലാണ്, രമണന്റെയും മദനന്റെയും അതുപോലെ ചന്ദ്രികയുടെയും ഭാനുമതിയുടെയും, പിന്നെ രമണനും ചന്ദ്രികയും നേരിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കാവ്യരൂപത്തിലാണ്. രണ്ടാം ഭാഗത്തിലാണ് വിരഹം, ചന്ദ്രിക നഷ്ടപ്പെടുന്നു എന്നുള്ള ബോധ്യം വരികയും, മൂന്നാം ഭാഗത്തിൽ ആത്മഹത്യയും ചെയ്യുകയാണ്. അങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ദീർഘമായി കവിത ചങ്ങമ്പുഴ രചിച്ചിരിക്കുന്നത്. പ്രണയം തുറന്നു പറയുന്ന ഭാഗമൊക്കെ ഒന്നാം ഘട്ടത്തിലാണ്, ഒന്നാമത്തെ ഭാഗത്തിലാണ്. ഒരുപക്ഷേ രമണൻ എന്ന കവിതയുടെ ഒരു ആകർഷണം എന്താണ്? അതിലെ ലളിതമായ ഭാഷയാണ്, അതിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സൗന്ദര്യമാണ് അല്ലേ. മലരണിക്കാടുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ദൃശ്യമുണ്ടല്ലോ, കവിതയുടെ ഒരു ദൃശ്യപരത വളരെ കൂടുതലാണ്. നമുക്ക് ചങ്ങമ്പുഴയുടെ കവിതകളെയൊക്കെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാൽപ്പനിക കവിതകൾ എന്നാണ് പറയുക. കാൽപ്പനിക കവിതകളുടെ ആളാണ് ചങ്ങമ്പുഴ. അപ്പോൾ വയലാറ് ചങ്ങമ്പുഴയുടെ ഒരു പിൻഗാമിയായിട്ടൊക്കെ നമ്മൾ പറയും. വയലാറിൻ്റെ കാൽപ്പനികതയും കൂടെ ദാർശനിക കവിതകൾ ധാരാളമുണ്ട്. ചങ്ങമ്പുഴയിലും ദാർശനിക കവിതകളുണ്ട്, പക്ഷേ ആശയഗംഭീരനായ കുമാരനാശാന്റെ കവിതകൾ പോലെയല്ല. വളരെ പ്രണയം, പ്രകൃതി തുടങ്ങിയ ലോല വികാരങ്ങളെ ആവിഷ്കരിക്കുവാൻ, വളരെ സമർത്ഥമായി ആവിഷ്കരിക്കുവാൻ വളരെ ചെറിയ പ്രായം മാത്രം ജീവിച്ച കവി ചങ്ങമ്പുഴയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ കൃതി, ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ പബ്ലിക്കേഷൻ ഉണ്ടായ ഒരു കൃതിയാണ് രമണൻ. നമ്മൾ സാധാരണ പറയുന്ന ചില ജോഡികളുണ്ട്, രാധാകൃഷ്ണന്മാർ, ശിവപാർവതിമാർ അല്ലേ, അതുപോലെ ലോകസാഹിത്യത്തിലാണെങ്കിൽ ലോകസാഹിത്യത്തിൽ പറയാം ജൂലിയസ് സീസറിൻ്റെ പോലെ. അപ്പം ഇതുപോലെ ജോഡികൾ ധാരാളമുണ്ട്. അങ്ങനെ പറയപ്പെടുന്ന ഒരു ജോഡിയാണ് രമണനും ചന്ദ്രികയും. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ പ്രണയതാക്കളായിരുന്നു, കാമുകി കാമുകന്മാരായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ പ്രണയത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മളെപ്പോലെ പലർക്കും അറിയില്ല. കാരണം പലരും രമണൻ പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല. അതിന് ഏറ്റവും ഹൃദ്യമായ, അസ്വാദ്യമായ, തളാത്മകമായ ഭാഗങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ വായിച്ചത്, കാനന ചായയിൽ നിന്നൊക്കെ തുടങ്ങുന്ന, അതാണ് നമ്മൾ, നമുക്ക് പലപ്പോഴും അറിയുക കവിതകളിലും മറ്റൊക്കെ നമ്മളതാണ് കേൾക്കുന്നത്. സിനിമയൊക്കെ ഇറങ്ങിയിരുന്നു, രമണനായിട്ട് പ്രേം നസീറൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ
2: ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
1: ഉദയഭാനുവാണ് വളരെ രസകരമായിട്ട് ആ കാവ്യങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് രമണൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട, അവസാന ഭാഗത്തേക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ ആദ്യ ഭാഗത്ത് തന്നെ രമണൻ്റെ ഒരു അപകർഷതാബോധം, തൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, തനിക്ക് നല്ല ജോലിയില്ല, ആടുകളെ മേയിച്ച് കാട്ടിൽ പോകലാണ് പണി. അപ്പം അങ്ങനെയുള്ള ഒരാൾ വളരെ ധനികയായ വലിയ ബംഗ്ലാവൊക്കെ സ്വന്തമായിട്ടുള്ള ചന്ദ്രിക എന്ന ഒരു യുവതിയെ പ്രേമിക്കാൻ മാത്രം താൻ അർഹനല്ല എന്ന ഒരു അപകർഷത വല്ലാതെ ബാധിച്ചിരുന്നു ആർക്ക്?
2: രമണനെ.
1: മറ്റൊന്ന് പരിശുദ്ധമാണ് പ്രണയം. രണ്ടു തരം പ്രണയമാണ് കവികൾ പറയുക. ഒന്ന് മാംസബദ്ധമായ പ്രണയവും മാംസബദ്ധമല്ലാത്ത പ്രണയവും. മനസ്സുകൊണ്ടുള്ള പ്രണയമാണ് രണ്ടാമത്തേത്. ആദ്യത്തേത് ശരീരം കൊണ്ടുള്ള പ്രണയമാണ്. രമണന്റേത് പൂർണ്ണമായും മാംസനിബദ്ധമല്ലാത്ത പ്രണയമായിരുന്നു. അതിനാണ് ഉദാത്തമായ പ്രണയം എന്നൊക്കെ നമ്മൾ പേരിട്ട് പറയുക. ഇന്ന് മഷിയിട്ട് നോക്കാലും കാണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കാട്ടിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ വരണ്ട എന്ന്, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തത്വശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, തുച്ഛനാം എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്ത് തോന്നും എന്ന് രമണൻ ചോദിക്കുകയാണ് ചന്ദ്രികയോട്. തുച്ഛനാണ്, വളരെ നിസ്സാരനായ എന്നെ നീ സ്വീകരിച്ചാൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെ തോന്നും? എന്താ മറുപടി? കൊച്ചു മകളുടെ രാഗവായ്പിൽ അച്ഛനും അമ്മയ്ക്കും എന്ത് തോന്നാൻ? തിരിച്ച് ചന്ദ്രികയുടെ മറുപടി ആണ്, നമ്മുടെ എഫെയറിലെന്തിന് അച്ഛനും അമ്മക്കെന്ത് കാര്യമാണ്? ആ തോന്നൽ പുതിയ കാലത്തെ യുവതികളുടെ, യുവാക്കളുടെ തോന്നലാണ് അല്ലേ. അവർ ഇതുപോലത്തെ ആളുകൾ അച്ഛനെയും അമ്മയെയും, അതായത് 17-18 വയസ്സ് വരെ പോറ്റി വളർത്തിയ അവരെക്കുറിച്ച് ആലോചിച്ചാൽ ഇതുപോലെ വേലിച്ചാട് മുൻപൊരു പുനരാലോചന അവർ നടത്തും. അവിടെ വീണ്ടും ചന്ദ്രിക പറയുകയാണ്, അച്ഛനും അമ്മയും അല്പവും എന്നെ ഇച്ഛക്കെതിർത്ത് പറയുകയില്ല. അച്ഛനും അമ്മയും എൻ്റെ ഇഷ്ടംപോലെ നടക്കുന്ന ആളാണ്, എൻ്റെ ഇച്ഛക്കനുസരിച്ച് അതിനെതിരായിട്ടൊന്നും പറയില്ല. സമ്മതിക്കുന്നു ഞാനെന്നാകിൽ സമ്മതമാണെന്ന് അവർക്കും, അപ്പോൾ ഞാൻ എന്ത് സമ്മതിക്കുന്നു അത് അവർക്കും സമ്മതമാണ്. അത്രയ്ക്ക് വാത്സല്യമാണ് അവർക്ക് ഈ പുത്രിയിൽ, എന്തിനു ശങ്ക പിന്നെ? പ്രലോഭിപ്പിക്കലാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലേ നിൻ്റെ അച്ഛനും അമ്മയും എന്താ കരുതുക, ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ജോലിയില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ? പക്ഷെ അതിനൊന്നും ആര് വഴങ്ങുന്നില്ല,
2: രമണൻ
1: വഴങ്ങുന്നില്ല. കാരണം രമണന്റെ പ്രണയം, അദ്ദേഹത്തിന്റെ പ്രണയത്തെ സ്വാധീനിക്കുന്നത് ഒരുപക്ഷെ കവിത സാമൂഹിക പ്രതിബദ്ധത ഉള്ളതാകുന്നത് അവിടെയാണ്. ആ കാലത്ത് 1936 കാലം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ വിവാഹവും വിവാദവും സമന്മാരുമായിട്ടേ പാടുള്ളൂ എന്നുള്ളൊരു തത്വമുണ്ട്, പൗരാണിക തത്വമുണ്ട്. ഒരു തരത്തിലും ചേരാത്ത, പക്ഷേ ചേരാത്ത ഈ രണ്ട് ഹൃദയങ്ങൾക്കുള്ളിൽ ഈ പ്രണയവികാരം ഉണർന്നു അവരറിയാതെ. അതിനെ തളച്ചിടാൻ പറ്റുന്നില്ല രണ്ടുപേർക്കും. അതുകൊണ്ടാണ് രമണൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നത്. ചന്ദ്രികയുടെ വീട്ടിലും ഈ പ്രണയം കൊണ്ട് നടക്കുന്ന ചന്ദ്രികയെ അച്ഛനമ്മമാർ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അവർക്കറിയില്ല രമണനോടുള്ള ഇഷ്ടം എന്താണെന്നൊക്കെ അറിയില്ല. ഈ ഇഷ്ടം, രമണനും ചന്ദ്രികയും തമ്മിലുള്ള പ്രണയം ലോകം മുഴുവൻ അറിയിക്കുന്നത് നമ്മുടെ ഗായക സംഘമാണ്. അവർ പറയുന്നുണ്ട്, ഏകാന്ത കാമുക നിന്റെ രഹസ്യങ്ങൾ ലോകം മുഴുവൻ അറിഞ്ഞുപോയി. രമണനും മദനനും തമ്മിലുള്ള സംസാര മധ്യത്തിലാണത് ഇങ്ങനെ പറയുന്നത്, ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല, ലോകം മുഴുവൻ അറിഞ്ഞു. അപ്പോഴും രമണന്റെ ഉള്ളിൽ ആ അപകർഷത കത്തി ഉയരുകയാണ്. നേരത്തെ നിങ്ങൾ പാടിയില്ലോ കാനനച്ചായിലാട് മേയ്ക്കാൻ അല്ലേ, അവിടെ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ട ഇന്നു വേണ്ട ഓമലാളെ എന്നാണ് രമണന്റെ വളരെ പക്വമായ മറുപടി. വളരെ യുവാവാണ് എന്നിട്ടും. ഒടുവിൽ ചന്ദ്രിക മനസ്സിലാ മനസ്സോടുകൂടി പറഞ്ഞേക്കാണ്, ഭാവനാലോലനായ ഏകനായി നീ പോവുക പോവുക ജീവനാഥ. എത്ര പറഞ്ഞിട്ടും വിടുന്നില്ല, കൂടെ കൂട്ടുന്നില്ല. ഇവിടെയാണ് ഒരുപക്ഷെ രമണന്റെ പുനർവായനയിൽ നമുക്ക് മനസ്സിലാവുന്നത്, ചന്ദ്രികക്ക് രമണനോടുള്ള ഇഷ്ടം എന്തിലായിരുന്നു? രമണന്റെ സൗന്ദര്യത്തിലാണോ? അല്ല. സമ്പത്തിലാണോ? അല്ല. സ്വാതന്ത്ര്യത്തിലാണോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്കല്ല എന്ന് പറയാൻ പറ്റില്ല. അത് രമണന്റെ പുനർവായനയിലൂടെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ ചന്ദ്രികയെ നമ്മൾ അല്പം, ആ കഥാപാത്രത്തെ അല്പം ഇകഴ്ത്തുകയാണ്. പക്ഷെ എന്നാലും യാഥാർത്ഥ്യം അതാണ്. ബന്ധുര കാഞ്ചന കുട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ചന്ദ്രിക വലിയ കാഞ്ചനക്കൂട്ടിലാണ്. സ്വർണ സമാനമായ സൗകര്യമുള്ള ഒരു വലിയ ബംഗ്ലാവിൽ ഒരു രാജകുമാരിയെ പോലെ കഴിയുന്നൊരു യുവതിയാണ്. പക്ഷെ അവർക്ക് ആ സമ്പത്തിനേക്കാളും ഇഷ്ടം എന്താണ്? സ്വാതന്ത്ര്യമാണ്. പക്ഷികളെ പോലെ, പൂമ്പാറ്റകളെ പോലെ പാറി നടക്കാം.
2: നമ്മുടെ അസുരരാശി നാടകത്തില് മാതൂട്ടി കണ്ണനോട് പറയുന്നുണ്ട് ഇത് തന്നെ.
1: അത് എഴുതിയ ആൾക്ക് സ്വാധീനിച്ചിട്ടുണ്ടാവും രമണൻ. തീർച്ചയായിട്ടും ഇത്തരം രചനകളുള്ളത് സ്വാധീനിക്കില്ല. മാതൂട്ടിയും ചന്ദ്രികയെ പോലെ സമ്പന്നതയുടെ മടിയിലുള്ളൊരു കുട്ടിയാണ്. കണ്ണൻ അങ്ങനെയല്ലല്ലോ, ആട് മേയ്ക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ രമണന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് ആ കാട്ടില് രമണന്റെ കൂടെ കഴിയണമെന്ന് ചന്ദ്രികയുടെ ആഗ്രഹം. നമുക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രിക എന്നുള്ള ഒരു കഥാപാത്രത്തെ അല്പം ഇകഴ്ത്തുകയാണ്. ഇകഴുത്തിൽ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് പറയാം രമണനിലെ എന്ത് പ്രത്യേകതയാണ് ചന്ദ്രികയെ ആകർഷിക്കുന്നത് ചോദിച്ചാൽ രമണന്റെ ശുദ്ധഹൃദയമാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ചന്ദ്രികയുടെ പ്രണയം പരിശുദ്ധമാണ്, ആത്മാർത്ഥമാണെന്ന് പറയാം. പക്ഷേ ആ പരിശുദ്ധിയും ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നല്ലോ. ചന്ദ്രിക രമണനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതോടുകൂടി നമുക്ക് പറയാം ആ ഇകഴുത്തിൽ ചെയ്യുന്നതിന് അർഹയാണ് ചന്ദ്രിക. പരിശുദ്ധമായിരുന്നുവെങ്കിൽ ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ മറ്റൊരു വിവാഹത്തിന് ചന്ദ്രിക ഒരുങ്ങുമായിരുന്നില്ലല്ലോ എന്ന് പറയാം. എല്ലാ ധനിക യുവതികളുടെയും ഒരു രീതി ഇതാണ് എന്നാണ് കവി അവിടെ പറഞ്ഞു വെക്കുന്നത്.
0: അത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരിക്കല്ലോ ചന്ദ്രിക കല്യാണം കഴിച്ചത്.
1: വീട്ടുകാർക്ക് എന്റെ ഇഷ്ടത്തിനപ്പുറത്തൊരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞതും ചന്ദ്രിക തന്നെയാണ്. അച്ഛനമ്മയ്ക്ക് എന്താണ് കാര്യം, ഞാൻ സമ്മതിച്ചാൽ അവര് സമ്മതിക്കും, എന്റെ ഇഷ്ടത്തിന് എതിരായിട്ടൊന്നും അവര് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു രമണനോട്. പക്ഷെ എന്നാലും അവസാനം അനുസരണശീലമുള്ള മകൾ എന്നുള്ള രീതിയിൽ അച്ഛനമ്മമാരെ അനുസരിക്കുക എന്നുള്ള ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം നിറവേറ്റി നമുക്ക് അവിടെ പറയാം ചപലമായ ഈ പ്രണയത്തിന്റെ പിന്നാലെ പോവാതെ. മാത്രമല്ല ചന്ദ്രിക കവി പലപ്പോഴായിട്ട് അവരുടെ സംസാരത്തിലൊക്കെ ഒരു ആസ്വാദനത്തിന്

0: തുടക്കം തന്നെ എങ്ങനെയാണ്? മലരണിക്കാടുകളും അല്ലേ, അതുപോലെ കാനനത്തിൻ്റെ ഛായ തണലാണ്, കാനനത്തിൻ്റെ മരങ്ങളുടെ തണലാണ് തേടി പോകുന്നത്. പുഴകളും കാടും മലയുമായി കഴിയും, വെറുമൊരു അധപ്പതിതൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഒരു ഇൻഫീരിയോറിറ്റി പ്രകടിപ്പിക്കുവാനും രമണൻ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ്? പുഴകളും കാടും മലയുമായി കഴിയും, വെറുമൊരു അധപ്പതിതൻ ഞാൻ, ഒരു അധികൃതനാണ്, അധപ്പതിതനാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് രമണൻ്റെ ചന്ദ്രികയുടെ നിർബന്ധവും തന്നെ കൂടെ കൂട്ടണം എന്ന്, കൂടെ യാത്ര ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ രമണന്റെ ഒരു ഫിലോസഫി പറയുന്നുണ്ട്, എന്താണ്?
1: എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും, സങ്കല്പലോകമല്ലിയുലകം.
0: എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും, സങ്കല്പലോകമല്ലിയുലകം. നമ്മൾ സങ്കല്പിക്കുക മാത്രമാണ്, ഇമേജിൻ ചെയ്യലാണ്, സ്വപ്നലോകമല്ല, യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് തിരുത്തി കൊടുക്കുകയാണ്. ഉള്ളിൽ ചന്ദ്രികയോടുള്ള അടങ്ങാത്ത പ്രണയം വെച്ചുകൊണ്ട് തന്നെ തുറന്നു പറയാൻ പറ്റുന്നില്ല, പിന്തിരിപ്പിക്കുകയാണ്. അതൊരു ഒരു കാമുകനും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. അതിന് കുറേ ന്യായീകരണങ്ങൾ, ഫിലോസഫിക്കലായ പക്വതയാർന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്. അന്യോന്യം നമ്മുടെ മാനസങ്ങൾ ഒന്നിച്ചു ചേർന്ന് ലയിച്ചു പോയി, പൊട്ടിച്ചെടുക്കിൽ ഇനി അത് ഞാൻ എത്ര ഈ ലോകം പുലമ്പിയാലും. ലോകം എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ ഞാനത് ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒട്ടിപ്പോയില്ലേ, ഇനി അത് പൊട്ടിക്കില്ലെന്ന് പറയുന്നുണ്ട്. അവിടെയാണ് എങ്കിലും ചന്ദ്രികയെ ലോകമല്ലേ, പങ്കില മാനസർ കാണുകില്ലേ. കളങ്കിതരായ മനസ്സുള്ളവർ ധാരാളം ഉണ്ടാവും, അവര് നമ്മളെ കുറ്റപ്പെടുത്തില്ലേ. ഹന്ത നാം രണ്ടുപേർ തമ്മിലുള്ള ഒരു അന്തരമൊന്നും നീ ഓർത്ത് നോക്കൂ. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള അന്തരം, വ്യത്യാസം എത്രമാത്രം ഉണ്ട് അതൊന്നും നീ ഓർക്കുക. സ്വപ്നത്തിൽ പോലും ഞാൻ നിൻ പ്രണയ സ്വർഗസംപ്രാപ്തിക്കുന്ന അർഹനാണോ? സ്വപ്നത്തിൽ പോലും നിന്റെ കാമുകനാവാൻ എനിക്ക് അർഹതയില്ല. എത്ര ഉദാരമായിട്ടാണ് അയാൾ നിരസിക്കുന്നതല്ലേ. നേരിട്ടിടാനൊരു തുച്ഛമാകും നേരം പോക്കാണോ വിവാഹ കാര്യം, രമണൻ ചോദിക്കുകയാണ്. വിവാഹം ഒരു നേരം പോക്കല്ല, ഗൗരവമുള്ള ഒരു കാര്യമാണ്. പക്ഷെ പുതിയ കാലത്തെ രമണന്മാർക്കും ചന്ദ്രികമാർക്കൊക്കെ നേരം പോക്കാണ്, വിവാഹം ഒരു നേരം പോക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബ കോടതികളിലും അതുപോലെ വിവാഹമോചന കോടതികളിലൊക്കെ കേസുകൾ ഇങ്ങനെ പെരുകുന്നത്. അതൊരു സൊസൈറ്റിയുടെ ഒരു അഭിമാനമായിട്ട് കാണുകയാണ്. എന്ത്
2: വിവാഹമോചനം?
0: വിവാഹമോചനം ഒരു ഒന്നോ രണ്ടോ മോചനമൊന്നും ഇല്ല, പിന്നെ എന്ത് ഗമ എന്ന് കരുതുകയാണ് പുതിയ ആളുകൾ. അവിടെയാണ് നമ്മുടെ ചന്ദ്രികയുടെയും, ചന്ദ്രികയുടെ അല്ല രമണന്റെ ചില തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചന്ദ്രിക സഹികെട്ട് പറയാണ്, നോക്കുക എന്ത് ഉജ്ജ്വല വാഗ്യുലാസം, നിങ്ങൾ എന്തൊരു വാഗ്യുലാസം, നിങ്ങൾക്ക് കേൾക്കേണ്ട എനിക്ക് ഈ പ്രസംഗം ഒന്നും, ദേഷ്യം പിടിക്കണം, നിങ്ങൾ ഇങ്ങനെ വലിയ വർത്തമാനം എന്നോട് പറയണ്ട, നേരിട്ട് പറഞ്ഞാൽ മതി, ഇഷ്ടമില്ലാന്ന് അല്ലേ. പക്ഷേ ഇഷ്ടമില്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രമണനൊരു വലിയ വിഷയം അദ്ദേഹം മുന്നിൽ കാണുന്ന സമുദായത്തെ കുറിച്ചാണ്. അദ്ദേഹം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സഹിക്കാം, വിഷമയമാം എല്ലാറ്റിനേക്കാൾ ഭയങ്കരമായി ഉഗ്രഫണവുമായി ചീറ്റി നിൽപ്പൂ ദുഷ്ടസമുദായ കാളസർപ്പം, അല്ലെങ്കിൽ സമൂഹത്തിനെ വരച്ചു കാണിക്കുകയാണ് കവി അവിടെ. എല്ലാം സഹിക്കാം, പക്ഷേ ഉഗ്രസർപ്പമായിട്ട് വലിയ ഫണമുയർത്തിക്കൊണ്ട് ചീറ്റി നിൽക്കുകയാണ് ആര്? സമുദായം എന്ന കാളസർപ്പം. സമുദായത്തിൻ്റെ അംഗീകാരം ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഇത് കവിതയുടെ കാൽപ്പനികമാണ്, ഒരു കഥയുടെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കൂടി കവിതയ്ക്ക് സാമൂഹിക ദൗത്യം നിറവേറ്റാനുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ് ഈ വരികളിലൂടെ. ചെങ്ങമ്പുഴ ഒന്നാം ഭാഗത്തിൽ 5 രംഗങ്ങളോടുകൂടിയാണത് ഈ കവിത മുന്നേറുന്നത്. പ്രണയം തുറന്നു പറയുകയാണ്, കാട്ടിലേക്ക് പോകുമ്പോൾ കാനനച്ചായിയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞത് ഒന്നാം ഭാഗത്തിലെ 5 രംഗത്തിലാണ് പറയുന്നത്. അവിടെ ആരണ്യച്ചാർത്തിലേക്ക് എൻ്റെ കൂടെ പോരേണ്ട പോരേണ്ട ചന്ദ്രികയെ നീ, നിൻ കടൽ പൂമ്പൊടി പൂശി നിൽക്കാൻ ശങ്കയില്ല വനം അർഹമല്ല. എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്? നിന്റെ ഈ ശരീരമുണ്ടല്ലോ, കടൽ പൂമ്പൊടി പൂശി നിൽക്കാൻ വനം അർഹയല്ല, നിന്റെ ഇത്ര സൗന്ദര്യമായ ശരീരം കാട്ടിന് ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പിന്തിരിപ്പിക്കുന്നത്. അത് കേട്ടെങ്കിലും ചന്ദ്രിക പിന്തിരിയുമെന്ന് വ്യാമോഹിച്ചു. എന്നെപ്പോൾ തുച്ഛരാ മാട്ടിടയിൽ ചെന്നിടാനുള്ളതാണ് ആ പ്രദേശം, എന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്ത ഇടയന്മാർ പോകേണ്ട സ്ഥലമാണ് കാട്, നിന്നെപ്പോലെ സുന്ദരിയായ ഒരാൾക്ക് ചേർന്ന സ്ഥലമല്ല. പിന്നീടാണ് കൗണ്ടറാണ്, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ചന്ദ്രിക ആവർത്തിച്ച് നിർബന്ധിക്കുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, രമണെ സമ്മതിക്കുന്നേയില്ല. ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ആലോല വല്ലികൾ എത്ര എന്ന നീലമലകളിൽ പൂത്തു കാണും, എത്ര പൂക്കളുണ്ടാവും. രമണന്റെ മറുപടി എന്താണ്? ഇക്കള്ളിത്തോപ്പിൽ നീ കണ്ടിടാത്തോ ഒറ്റപ്പൂ പോലും ഇല്ല വനത്തിൽ, നിന്റെ വീട്ടിലെ പൂന്തോട്ടത്തിലില്ലാത്ത ഒരു പൂവ് അവിടെ ഇല്ല, ഗാനത്തിലില്ല. അതുപോലെ അങ്ങിപ്പോൾ പാടി പറന്നിടുന്നത് എന്തെല്ലാം പക്ഷികളായിരിക്കും. എന്താ മറുപടി എന്താ പറയുന്നത് രമണന്റെ?
3: ഈ പുഷ്പവാടിയിലെത്തിടാത്ത ഒരൊറ്റ കിളിയുമില്ല വനത്തിൽ,
0: നിന്റെ വീട്ടിലെ ഉദ്യാനത്തിൽ വരാത്ത ഒരു കിളിയും പാട്ടുപാടാൻ അവിടെ വരില്ല. എന്നെ വർണ്ണിച്ചൊരു പാട്ടുപാടാൻ ഒന്നാം മുരളിയെ സമ്മതിക്കൂ എന്ന് ചന്ദ്രിക രമണനോട് അഭ്യർത്ഥിക്കുകയാണ്, അവസാന ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറുപടി എന്താണ് സൂര്യ?
3: നിന്നെ കുറിച്ചുള്ള ഗാനമല്ലാതെ ഇനി മുരളിയിലൊന്നുമില്ല.
0: എന്റെ മുരളിയില് നിന്നെ കുറിച്ചുള്ള പാട്ട്

0: അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ഈ ഒന്നാം ഭാഗത്തിൻ്റെ അവസാനം ചന്ദ്രികയുടെ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് രമണന്റെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ് മറുപടി?
1: ഇന്നു മുഴുവൻ ഞാൻ ഏകനായ കുന്നിൻ ജീരുവിലിരുന്നു പാടും ഉച്ചയ്ക്കു പച്ചമര.

0: രമണൻ അങ്ങനെ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകുന്നിടത്ത് കവിതയുടെ ഒന്നാം ഭാഗം തീരുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിരഹം, ചന്ദ്രികയുമായിട്ടുള്ള വിരഹം വല്ലാതെ വേദനിപ്പിക്കുന്ന രമണൻ്റെ ഹൃദയമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ. അതായത് ഭാനുമതിയും ചന്ദ്രികയും തമ്മിലുള്ള സംസാരമാണ്, രണ്ട് തോഴിമാരും. ഭാനുമതി ആദ്യം ചന്ദ്രികയെ ഉപദേശിക്കുകയാണ്, പക്ഷേ ചന്ദ്രിക ഉറച്ചു നിൽക്കുകയാണ് പ്രണയത്തിലെന്ന് പറഞ്ഞപ്പോൾ ഭാനുമതി പിന്താങ്ങുകയും ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിന്നഭിലാഷം സഫലമായി തീരുവാൻ എന്നും അർത്ഥിക്കുമ്പോഴാണേ ഞാൻ എന്നാണ് ഭാനുമതി പറയുന്നത്. അതായത് നിന്റെ ആഗ്രഹപൂരണത്തിന് വേണ്ടി ഞാൻ എന്നും
1: കൂടെ.
0: സുഹൃത്തുക്കൾ അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ?
1: ആണോ? പക്ഷേ അങ്ങനെയല്ല,
0: അങ്ങനെയല്ല. പക്ഷേ ആദ്യം തിരുത്തലുണ്ടായിരുന്നു, പക്ഷേ ഒടുവിൽ ചന്ദ്രിക ഒരു അടി പോലും പറകോട്ട് പോവില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൂടെ നിൽക്കലല്ലേ രക്ഷയുള്ളൂ. അങ്ങനെ ചന്ദ്രിക ഭാനുമതിമാരുടെ സംഭാഷണങ്ങളാണ് ഈ രണ്ടാം ഭാഗത്തിലെ രംഗങ്ങളിലെല്ലാം ഉള്ളത്. അവസാന ഭാഗത്ത് വരുന്നത് മദനൻ്റെയും രമണൻ്റെയും സംസാരങ്ങളാണ് വീണ്ടും വരുന്നത്. അവിടെ രമണൻ ഈ പ്രണയത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ആകെ ക്ഷീണിച്ച് വിളർത്ത് വ്യസനത്തോടുകൂടിയാണ് രമണൻ കയറി വരുന്നത്. കാരണം പ്രണയത്തിന് ഇങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്. ചക്ഷുപ്രീതി കാശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് 10 ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുക. അവസാന ഘട്ട ഭ്രാന്താണ്, പഴയ കാളിദാസൻ്റെ നാടകസങ്കല്പത്തിലുള്ളൊരു ഘട്ടങ്ങളാണ്. ഊണും ഉറക്കമില്ലായ്മ, അങ്ങനെ പല ഘട്ടങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട, അത് വിശദീകരിക്കാൻ മാത്രം ജ്ഞാനികളല്ല നമ്മൾ. അപ്പോൾ ആ ഘട്ടങ്ങളിലൂടെയാണ് രമണൻ കടന്നു പോകുന്നത്. അതോടെ രണ്ടാം ഭാഗം, ചെറിയ രണ്ടാം ഭാഗം തിരികെയാണ്. 3 ഭാഗങ്ങളാണല്ലോ ഉള്ളത് അല്ലേ? ചന്ദ്രികയുടെ വിരഹം ഉറപ്പായി, ചന്ദ്രയുടെ വിവാഹമാണ്. രമണൻ പിന്നെ ആത്മാഹുതി ചെയ്യുന്നിടത്താണ് ഈ ഭാഗം തീരുന്നത്. രമണൻ ആ ഭാഗം തുടങ്ങുന്നത് തന്നെ, മദന ഞാൻ എന്തു പറയട്ടെ, മമ ഹൃദയം നീർന്നു പുകയുന്നു, സഹിയാനാകാത്ത കഥനഭാരവും സഹതാപമറ്റ ജനതയും, ഇവിടെ എന്തിനീ വിഫല ജീവിതം, ഇനിയും പേര് ഞാൻ അലയണം. ആത്മഹത്യയിലേക്കുള്ളൊരു ചൂണ്ടുപലക അവിടെ പറയണം. എൻ്റെ ഹൃദയം ആകെ നീറുകയാണ്, പുകയുകയാണ്, സഹിക്കാൻ പറ്റുന്നില്ല ദുഃഖം. സഹതാപമറ്റ ജനതയാണ്, ഒരു സഹതാപമില്ലാത്ത സമൂഹമാണ് ഇവിടെ. ഇവിടെ എന്തിനാണ് ഈ വിഫലമായ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുകയാണ്. അവിടെ രമണൻ തൻ്റെ സുഹൃത്തിൻ്റെ ഈ മരണചിന്തയെ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാം ഭാഗത്താണ് ചന്ദ്രികയുടെ വിവാഹം നടക്കുന്നത്. വിവാഹം നടക്കുമ്പോൾ നമ്മൾ വിവാഹ സമയത്തല്ല, രമണൻ്റെ അരികിലാണ് കവിയുള്ളത്. അവിടെ മദനൻ്റെ സംഭാഷണത്തിലൂടെയാണ്, ദുർദിവസമേ വന്നു ചേർന്നിതോ ഒരഗ്നികുണ്ഠവുമായി നീ, ഹോമിക്കും ഇതിലിട്ടു നീ ഇന്നൊരോമൽ പൂ മൃദുമാനസം. ഒരു മൃദുമാനസമായ പൂവ് അഗ്നികുണ്ഠത്തിലിട്ട് വേവിക്കുകയാണ്, ഹോമിക്കുകയാണ്. ആ ദിവസം ദുർദിവസമാണ്, മോശം ദിവസം എന്ന് വന്നു ചേർന്നു. എന്താണ് ദുർദിവസം?
1: ചന്ദ്രികയുടെ
0: വിവാഹം, അല്ലെങ്കിൽ രമണൻ്റെയും ചന്ദ്രികയുടെയും പ്രണയത്തിൻ്റെ സമാപനം. പക്ഷേ രമണൻ പ്രതീക്ഷിക്കുന്നുണ്ട്, തനിക്ക് ചേർന്നവളല്ല അവരുടെ യോഗ്യതക്ക്, അവരുടെ അർഹതക്ക്, അവരുടെ സ്റ്റാറ്റസിന്. ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസമാണ്, വിവാഹമാണ്. പക്ഷേ രമണൻ അത് ദുർദിവസമായിട്ട് പറയുമ്പോൾ, രമണന് ഒരുപാട് അവസരം കൊടുത്തിരുന്നു ചന്ദ്രിക അല്ലേ, പക്ഷേ അത് സ്വീകരിച്ചില്ല. സമൂഹത്തെ ഭയന്ന് ചന്ദ്രികയുടെ നല്ല ഭാവി ഓർത്ത് രമണൻ പിൻവാങ്ങുകയാണ്. എന്നാലും തൻ്റെ കാമുകിയുടെ വിവാഹം, മറ്റൊരാളുമായിട്ടുള്ള വിവാഹം, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വളരെ വ്യസനിക്കുകയാണ് തകർന്ന ഹൃദയവുമായിട്ട് രമണൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ ശ്രമമാണ്. വനത്തിൻ്റെ ഒരു ഭാഗത്ത് മദനൻ ആടുകളെയും തെളിച്ചു കൊണ്ടുപോകും. അവിടെ രമണനെ അന്വേഷിക്കുകയാണ്, രമണനെ കാണുകയില്ല. അവിചാരിതമായ ഒരു ആശങ്ക മദനൻ്റെ ഉള്ളിൽ പരക്കുകയാണ്. അങ്ങനെ രമണനെ വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് അലഞ്ഞ് തിരിയുന്ന ഇടത്താണ് 3-ാമത്തെ രംഗം കവി എഴുതിയിരിക്കുന്നത്. രമണനെ വിളിച്ച് വിളിച്ച് കാടിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു അരുവിയുടെ കരയിൽ ആണ് എത്തുന്നത്. പെട്ടെന്ന് മുൻപിൽ അരുവിയിലേക്ക് ചാഞ്ഞ മരത്തിൻ്റെ കൊമ്പിൽ രമണനെ കാണുകയാണ്. എങ്ങനെ
1: തൂങ്ങി
0: മരിച്ച നിലയിൽ കാണുകയാണ്. ശരീരം കിലുകിലാ വിറക്കുകയാണ്, തലകറങ്ങി ബോധരഹിതനായി നിലംപതിക്കുന്നു മദനൻ. പിന്നീട് ആട്ടിടയന്മാരും ഗായക സംഘമൊക്കെ അവിടെ എത്തുന്നു. എല്ലാവരും ഈ നീലിച്ച രമണൻ്റെ ശരീരത്തെ ഉറ്റു നോക്കിയാണ്. കഴുത്തിലൊരു പൂമാലയുണ്ടായിരുന്നു. രമണൻ്റെ മരണത്തോടുകൂടി, മദനൻ്റെ വ്യസനത്തോടുകൂടി അവിടെ ആ കവിത തീരുകയാണ്. ഇക്കല്ലറതൻ ചവിട്ടുപടിയിൽ ഒരല്പം ഇരുന്ന് കരഞ്ഞേച്ചു പോകണേ, ആ സൗഹൃദാശ്രുക്കൾ കണ്ടുകൊണ്ടെങ്കിലും ആശ്വസിക്കട്ടെ ഒന്നി പ്രേമഗായകൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കവി അവസാനിപ്പിക്കുന്നത്. ആ കല്ലറയിൽ, രമണൻ്റെ കല്ലറയിൽ ഒരു മിനിറ്റെങ്കിലും, ഒരു നിമിഷമെങ്കിലും ഇരുന്ന് കരഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് കവി. യഥാർത്ഥത്തിൽ ആ കല്ലറ ആരുടേതാണ്? രമണൻ്റേതല്ല. ആരുടേതാണ്? ഇടപ്പള്ളിയുടേതാണ്. ആത്മമിത്രമായ ഇടപ്പള്ളിയുടെ കല്ലറയാണ്. കാരണം ഇടപ്പള്ളിക്ക് അനുഭവിച്ചതും ഇതേ കാര്യമാണല്ലോ. കഥയുടെ ഈ ഉത്തരഭാഗത്തെക്കുറിച്ച് അറിയായിരുന്നോ? നമ്മുടെ ശ്രോതാക്കൾക്ക് പലർക്കും ചിലപ്പം അറിയണമെന്നില്ല. അറിഞ്ഞവരത് ഒന്നും കൂടി കേൾക്കട്ടെ, അറിയാത്തവർക്ക് പുതിയ അറിവായി മാറട്ടെ. നമുക്ക് രമണൻ്റെയും ചന്ദ്രികയുടെയും ഈ നഷ്ടപ്രണയത്തിൻ്റെ വിരഹഗാഥ.
1: നമ്മൾ നേരത്തെ മനസ്സിനെ കുറിച്ചിട്ട് ഒടുവിൽ പറയാന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ
0: ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കവിതകളിലൊന്നാണ് മനസ്സിനി. അവസാനത്തെ കവിതയല്ല, ചെങ്കമ്പിയുടെ കവിതകൾ 1949 ശ്മശാനത്തിലെ തുളസി എന്ന കവിത മംഗളോദയം പ്രസിദ്ധീകരിക്കുന്നത്, ചെങ്കമ്പിയുടെ മരണാനന്തരം. സ്വരരാഗസുധ എന്ന കവിത 1948 ജനതാ പ്രസ്, മദ്രാസിലെ ജനതാ പ്രസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മനസ്സിനി പ്രസിദ്ധീകരിക്കുന്നത് 1947. ഇത് ഒരു വാരികയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് എഴുതി കൊടുത്ത ഒരു കവിതയാണ് മനസ്സിനി. നമ്മൾ ഈ കവിത ആദ്യമേ പരാമർശിക്കുമെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചങ്ങമ്പുഴയുടെ ആത്മകഥാംശമുള്ള ഒരു കവിതയാണ് മനസ്സിനി. അദ്ദേഹത്തിന് ആത്മകഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വളരെ രസകരമായ ആത്മകഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തുടിക്കുന്ന നാളുകൾ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് അപൂർണമാണ്, വളരെ വിസ്താരമുണ്ട്. നമുക്ക് ചെങ്കമ്പുഴയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയും മറ്റ് കവിതകളിലൊക്കെ സഞ്ചരിക്കാം. നമ്മളിവിടെ ചെങ്കമ്പുഴയല്ല, നമ്മുടെ വിഷയമാരാണ്, രമണനാണ്. അതുകൊണ്ട് രമണൻ്റെ കർത്താവായ ചെങ്കമ്പുഴയെക്കുറിച്ച് അല്പം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സുനി എന്ന കവിത, ആത്മാംശമുള്ള ആത്മകഥാംശമുള്ള ആ കവിതയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചാരകശാല അവസാനിക്കാം. എങ്ങനെയാണ് മനസ്സുനി തുടങ്ങുന്നത് സൂര്യ?

0: നിന്നൂലെഴുതെ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻ കതിർ പോലെ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം വളരെ സങ്കീർണവും പരാജയപ്പെട്ടതുമായിരുന്നു ചെങ്കമ്പുഴയുടെ. നമ്മളതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും പണമൊക്കെ വന്നതിന് ശേഷം വ്യക്തിജീവിതത്തിലുണ്ടായ ചില കുത്തൊഴുക്കുകൾ, ചില പൊരുത്തക്കേടുകൾ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെ അദ്ദേഹം അല്പം മറക്കുന്നത്. പക്ഷേ അവസാനകാലം അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെട്ടപ്പോൾ കൂടെ ശുശ്രൂഷിക്കാൻ താൻ ഒരുപാട് കാലം വെറുത്ത പരിഗണിക്കാത്ത ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം മറന്നുകൊണ്ട് തന്നെ പരിചരിക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കി അവരുടെ പരിചരണത്തെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ടാണ് മനസ്സുനി എന്ന കവിത എഴുതുന്നത്. അപ്പോൾ മനസ്സുനി എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെന്നാണ് അതിനർത്ഥം. ഒരു സ്ത്രീ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് കുറച്ച് കാലം വെറുക്കപ്പെട്ട ശ്രീദേവി എന്ന ഭാര്യയായിരുന്നു. അവിടെ അദ്ദേഹം ആത്മകഥാംശമുണ്ടെന്ന് പറയാൻ കാരണം ആ മനസ്സിനെ വർണ്ണിക്കുന്നുണ്ട്. ഒരുപാട് ഈ തലമുടിയെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒറ്റപ്പത്തിയോട് ആയിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം, ചന്ദനലതയിൽ അധോമുഖ ശയനം ചന്തമുടിങ്ങനെ ചെയ്യുമ്പോൾ. എന്തിനോടാണ് ഉപമിക്കുന്നത്? ഒറ്റപ്പത്തിയും ആയിരം ഉടലുകളും, ഒരു തലയും ആയിരം ഉടലും, ചുറ്റുപിണഞ്ഞൊരു മണിനാഗത്തെ പോലെ, പാമ്പിനെ പോലെയാണ്. എന്തോ ചന്ദനലതയിൽ അധോമുഖം, അധോമുഖം എന്ന് പറഞ്ഞാൽ താഴോട്ട് മുഖമാക്കി കിടക്കുന്നത് പോലെയാണെന്ന് തോന്നുന്നത്. തന്റെ കാമുകിയുടെ, തന്റെ ഭാര്യയുടെ മനസ്സിനിയുടെ തലമുടി തുമ്പു കെട്ടിയിട്ട്, ഈ കെട്ടിയിട്ട തുമ്പാണ് ഭണം, ഒറ്റത്തല. ബാക്കി തലമുടികളൊക്കെ ആയിരം ശരീരങ്ങളായിട്ടാണ് കാണുന്നത്. അത് ചന്ദനലതയിലാണ്, ചന്ദനമരത്തിന്റെ അവിടെ അല്ലത്തെ, ചന്ദനമരത്തിൽ ചുറ്റുന്ന വള്ളി. പത്രമാത്രം വർണ്ണിക്കുകയാണ്. അവിടെയാണ് വിലസി വിമലെ ചെറിയൊരു പനിനീരലർച്ചൂടിയ നിൻ ചുഗുരഭരം, ഗാനം പോൽ ഗുണ കാവ്യം പോൽ മമ മാനസമോർത്തു സഖി നിന്നെ. തൻ്റെ സഖിയോട് എന്തൊരു വർണ്ണനയാണ് അവിടെ. ഓരോ വരിയിലും ഈ അംഗപ്രത്യംഗ വർണ്ണനയാണ്. കോമളരൂപിണി ശാലിനി നീ ഒരു കോലം കെട്ടിയ മട്ടായി, കോമളരൂപിണിയായ നീ ഇന്നൊരു കോലം കെട്ടിയ പോലെയായി. മുഖിലൊളി മാഞ്ഞു, മുടികൾ കൊഴിഞ്ഞു, മുഖം അതിവികൃത കലാവൃതമായി. ആ മാറ്റങ്ങളെല്ലാം കവി അവിടെ പറയുകയാണ്. എന്താണ് കാരണം? ജാതകദോഷം വന്നിൻ തിന്നൻ ജയാപദവി വരിച്ചു നീ. അവിടെയാണ് മറ്റൊരു തൻ്റെ കുറ്റബോധം തുറന്നു പറയുക. പല പല രമണികൾ വന്നു വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ, പല പല കമനികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ. ഒരുപാട് പേരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ഒരുപാട് രമണികളും കമനികളും. അവർക്കെന്ത് വേണം? പദവികൾ വേണം, പണം വേണം, അല്ലേ? പദവികൾ വാഴ്ത്തിയും പണമെന്നോതിയും ഞാൻ നടുങ്ങിപ്പോയി. പക്ഷെയോ, കിന്നര കന്യക പോലെ ചിരിച്ചൻ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എന്നോടരുളി, എനിക്കവിടുത്തെ പൊന്നോട കുഴൽ മതിയല്ലോ. നിന്നുടെ പുല്ലാങ്കുഴൽ ഇതെനിക്കൊരു പൊന്നോട കുഴലാണല്ലോ. ഇപ്പം നീ മാത്രം കിന്നര കന്യക പോലെ എൻ്റെ മുന്നിൽ വന്നിട്ട് എൻ്റെ പദവി ആവശ്യപ്പെട്ടോ? എൻ്റെ പണം ആവശ്യപ്പെട്ടോ? എന്താവശ്യപ്പെട്ടു? ഓടക്കുഴൽ. നിങ്ങളുടെ പൊന്നോട കുഴൽ വേണം. എൻ്റെ കയ്യിൽ പൊന്നോട കുഴലുണ്ടോ? പുല്ലാങ്കുഴൽ മാത്രമാണല്ലേ, മുളയുടെ കുഴൽ മാത്രമേ ഉള്ളൂ. ആ നിങ്ങളുടെ പുല്ലാങ്കുഴൽ എനിക്ക് ഒരു പൊന്നോട കുഴലാണ് എന്ന് പറയാനുള്ള ഒരു വിശാല മനസ്സ് കാണിച്ച കിന്നര കന്യകയാണ് നീ. അപ്പോൾ കവിയുടെ കുറ്റബോധം അവിടെ തുറന്ന് സമ്മതിക്കുകയാണ്. ഈ സമയത്ത് കവിക്കുണ്ടായ ഭാവവ്യത്യാസം അടുത്ത വരിയിൽ പറയുന്നുണ്ട്. എന്താ സൂര്യ?
1: പുളകമണിഞ്ഞിട്ടുടനടി ഞാനൊരു പുതുലോകത്തിലെ യുവനൃപനായി.
0: ഇന്നോ ഞാനാ നാടുവരിക്കും മന്നവനല്ലോ മമനാഥേ. കവി കിടക്കുന്നത് രോഗശൈലാണ്. ഇന്ന് നാളെ നോക്കി രോഗശൈലിൽ കിടക്കുന്ന കവിയാണ്. ഈ വാക്ക് കേട്ടപ്പോൾ പുളകമണിഞ്ഞിട്ടുടനടി ഞാനൊരു പുതുലോകത്തിലെ യുവനൃപനായി, ഒരു പുതിയ ലോകത്തിലെ യുവരാജാവായി മാറി. ഇന്നിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടുത്തെ നാടുവരിക്കുന്ന മന്നവനാണല്ലോ ഞാൻ സഖി എന്ന് പറയുന്നു. അപ്പോൾ ആ കവിയുടെ ആ തൻ്റെ പൂർവ്വകാലത്തെ സംഭവങ്ങളൊക്കെ അവിടെ തിരിച്ചു വരികയാണ് വരുന്നത്. ഈ കവിത അവസാനിക്കുന്ന എവിടെയാണ്? ഇത് ഒരുപക്ഷേ കവി ചങ്ങമ്പുഴക്ക് മാത്രമല്ല, പലരും അങ്ങനെയാണ്. പല സമ്പത്തും പദവികളൊക്കെ നേടിയവരുടെ അടുത്തേക്ക് വരുന്ന കമനികളും രമണികളും ഇങ്ങനെയാണ്. അവർക്ക് വേണ്ടത് അവരുടെ പദവികളും സമ്പത്തും മാത്രമാണ്. പക്ഷേ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടുവരുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടുള്ളൂ. ഇങ്ങനെയൊക്കെ തൻ്റെ സാമീപ്യം, ഈ തൻ്റെ മനസ്സിനിയുടെ സാമീപ്യം കൊണ്ട് അദ്ദേഹം മറക്കുകയാണ്. തൻ്റെ വേദന മുഴുവനും മറക്കുകയാണ്. എന്നിട്ട് പാടുന്നു.
1: വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാൻ ഇതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളിയും മൃദുരവ മുഴുകട്ടെ.
0: തീർച്ചയായിട്ടും വേദന കൊണ്ട് സഹികിടുന്ന ആ കവിയുടെ വേദനയെല്ലാം മറന്നുകൊണ്ട് അത് ലഹരിയാക്കി മാറ്റുകയാണ് കവി. താൻ വൈകി തിരിച്ചറിഞ്ഞ സ്നേഹം, ഒരുപക്ഷെ ആ വേദനയിൽ അല്ലെങ്കിൽ ആ ലഹരിയിൽ, കവിതയാകുന്ന ലഹരിയിൽ, നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയേണ്ടത്, വായന വായന ലഹരി പിടിക്കും, വായന നാമതിൽ മുഴുകട്ടെ. ചങ്ങമ്പുഴയുടെ വരികൾ, കാവ്യങ്ങൾ വായിച്ച് വായിച്ച് ആ ലഹരിയിൽ നിങ്ങൾ മുഴുകുക. അതിൻ്റെ പ്രകൃതിയും കാവ്യാത്മകതയും അലങ്കാരങ്ങളും ഉപമകളും ചെറിയ ഒരു പ്രായം കൊണ്ട് ഒരുപാട് കാവ്യപ്രപഞ്ചം സൃഷ്ടിച്ച ആ മഹാകവിയുടെ, കാവ്യനർത്തകിയുടെ, മനസ്സിനിയുടെ ലഹരിയിൽ നമുക്ക് മുഴുകാം. അതിന് ഈ ചാരുകസേരയുടെ സംസാരം സാധിച്ചു എന്നുള്ള ചരിതാർത്ഥ്യത്തോടുകൂടി നമുക്ക്
1: ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.

സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 7225 900 18.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111933600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 900 18.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: തിമിർത്ത് പെയ്യുന്ന മഴയുടെ രൗദ്രഭാവം പൂണ്ട കർക്കടകത്തിൽ ഗ്രഹാന്തരീക്ഷങ്ങൾ ഭക്തിസാന്ദ്രമാകുന്ന രാമായണ പാരായണം. വടക്കൻ കേരളത്തിൽ രാമായണ കഥയിലെ ദശരഥ പുത്രന്മാരുടെ പേരിലുള്ള നാല് ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ്. നീർവേലി ശ്രീരാമക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പലങ്ങളിലേക്ക് ജനകീയത്തിന്റെ മൈക്രോഫോണുമായി ഞങ്ങളും.
1: റേഡിയോ മലബാർ ഇപ്പോൾ ഉള്ളത് പെരിഞ്ചേരി ശ്രീ വിശ്വക്ഷേത്രത്തിലാണ്. ഇപ്പം നാലമ്പല ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്.
2: എൻ്റെ പേര് പത്മനാഭൻ, ഇവിടുത്തെ ക്ഷേത്രം വികസന സെക്രട്ടറിയാണ്. മലബാറിലെ നാലമ്പലങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു വിഷ്ണുക്ഷേത്രമാണ് പെരിഞ്ചേരി ശ്രീവിഷ്ണുക്ഷേത്രം. ഇവിടെ രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ്റെ പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. വൈഷ്ണവക്ഷേത്രങ്ങളിൽ സാധാരണ ചതുർബാഹു പ്രതിഷ്ഠയാണ്. അതിൽ അംശാവതാരമായിരിക്കുന്ന ലക്ഷ്മണൻ്റെ അംശം ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കോവിഡിന് ശേഷം നാലമ്പലത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് മലബാറിൽ. ഇതുകൂടാതെ നീർവേലി ശ്രീരാമക്ഷേത്രം, അതേപോലെ തന്നെ എളയാവൂർ ഭരതക്ഷേത്രം, പായത്ത് ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാലമ്പല യാത്ര പുരോഗമിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വളരെ അപൂർവമായി തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ പിന്നെ ഈ പെരിഞ്ചേരി ക്ഷേത്രത്തിൽ കർക്കിടകമാസം രാമായണ മാസത്തിൽ എത്തുന്നുണ്ട്. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ടും നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കുന്നുണ്ട്. രാവിലെ 5:30 ക്ഷേത്രം തുറന്നാൽ 9:30 വരെയും, അതുപോലെ തന്നെ വൈകുന്നേരം 5 മുതൽ രാത്രി 7 വരെയും ഈ ക്ഷേത്രം തുറന്നു വെക്കാറുണ്ട്. നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. 1992 മുതൽ ദേവസ്വം ഏറ്റെടുത്ത ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി അടങ്ങുന്ന ഒരു ട്രസ്റ്റി ബോർഡാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വികസന സമിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി തീരെ മോശമായ രീതിയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോട്ടയം രാജാവ് എന്ന് പറഞ്ഞാൽ പഴശ്ശി തമ്പുരാൻ്റെ കീഴിൽ വരുന്ന പഴശ്ശി പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് പഴയ പഴശ്ശി കോവിലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. അതും വളരെ പുരാതനമായി ഏകദേശം 800 പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് അതിൻ്റെ ഫലം സിദ്ധിക്കുന്നു എന്നാണ് ഭക്തജനങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
1: ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്?
2: ഇവിടെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ഏകദേശം 6 മുതൽ തന്നെ ഉപ്മാവും കാപ്പിയും എല്ലാ വരുന്ന ഭക്തന്മാർക്കും ഇവിടെ നൽകുന്നുണ്ട്. മറ്റുള്ള പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ പാർക്കിംഗ് സൗകര്യത്തിൽ ചെറിയൊരു കുറവുണ്ടെങ്കിൽ പോലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്.
1: ഒരു വർഷം കഴിയുന്നതിന് ഇവിടുത്തെ തിരക്ക് കൂടി വരികയാണെന്നാണ് സാർ പറയുന്നത്.
2: അതെ, ഞങ്ങൾക്ക് തുടക്കത്തിലുണ്ടായിരുന്നതിനേക്കാളും എത്രയോ മടങ്ങ് തിരക്കുകൾ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഹോളിഡേകളിലും ഞായറാഴ്ചകളിലും ഒക്കെ ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും ഭക്തജനങ്ങളെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാം.
1: വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടോ അല്ലെ ദേവസ്വത്തിൻ്റെ ആണ് കാര്യങ്ങളെല്ലാം വരുന്നത്, വേറെ രീതിയിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സോ എന്തൊക്കെ ഉണ്ട്?
2: മുൻപെയൊക്കെ കുറച്ചൊക്കെ ഫണ്ടുകൾ ലഭിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കൂടി ഏകദേശം 1.25 കോടിയുടെ ഫണ്ട് കൊണ്ട് നമുക്ക് ക്ഷേത്രകുളം നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ പ്രദേശത്തിൻ്റെയും മോശയെ തന്നെ മാറ്റി. വേറെ എല്ലാ ഭക്തന്മാരെയും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കാര്യങ്ങൾ കൂടി അറിയാം. പ്രധാന വഴിപാട് ഇവിടെ നമ്മൾ ചതുർബാഹു സമർപ്പണം, അതേപോലെ തന്നെ നെയ്വിളക്ക്, എണ്ണ സമർപ്പണം, പുഷ്പാഞ്ജലി മുതലായതും മറ്റുള്ള എല്ലാ നിത്യപൂജകളിലും വരുന്ന വഴിപാടുകളാണ് നടക്കുന്നത്. അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ഭക്തന്മാരെയും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ റേഡിയോ മലബാറിനും ഞങ്ങളുടെ ആശംസ അറിയിക്കുകയാണ്.
3: ഞാൻ ജയദേവൻ നമ്പൂതിരി, ആട്ടാട്ടുപള്ളി. കഴിഞ്ഞ 12 പെരിഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രത്തിലെ മേശാന്തിയായിട്ട് ജോലി ചെയ്യുന്നു. പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം എന്നുള്ളത് അതിപുരാതനായിട്ടുള്ള ക്ഷേത്രമാണെന്ന് മാത്രമല്ല പൂർവ്വഗതകാലത്തിൽ അതിഗംഭീരമായ പ്രൗഢിയോട് കൂടിയിട്ട് നടന്ന ഒരമ്പലം കൂടിയാണ്. 5 പാരമ്പര്യ ഊരാളന്മാർ ആയിരുന്നു ആദ്യകാലത്ത് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ്. ഇവിടെ ഗംഭീരമായിരിക്കുന്ന 7 ഉത്സവം, പ്രതിഷ്ഠാ ദിവസം, അതുപോലെ വേദജപം, മുറജപം എന്ന് പറയും സാധാരണ, മുറജപങ്ങൾ, അതുപോലെ ക്ഷേത്രകലകൾ, ഇതൊക്കെ ഒരു കാലത്ത് ഗംഭീരമായിട്ട് നടത്തി വന്ന ഒരമ്പലമായിരുന്നു. ഇടക്കാലത്ത് ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നതിന് ശേഷം ആ പ്രൗഢി ചെറിയതായിട്ടൊന്ന് കുറഞ്ഞു. എന്നാലും കഴിഞ്ഞ 10-27 വർഷക്കാലമായിട്ട് പൂർവാധികം ഭംഗിയായിട്ട് നാട്ടുകാരുടെയും ട്രസ്റ്റി ബോർഡിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടിയിട്ട് കൊടിയേറി ഉത്സവമൊക്കെ നടക്കുന്നു. താന്ത്രികമായിട്ടുള്ള ക്രിയകളൊക്കെ അതിൻ്റെ പുരാതനമായിട്ടുള്ള പ്രൗഢിയോടു കൂടി തന്നെ നടക്കേണ്ട, ഉത്സവ ബലി അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന അമ്പലമാണ്. ഐതിഹ്യമായിട്ട് പറയുക വെച്ചാൽ രാമായണകാലത്ത് സീതയെ രക്ഷിക്കാനായി നിൽക്കുന്ന ലക്ഷ്മണനെ രക്ഷാ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മരീചനെ തേടിപ്പോയ ശ്രീരാമൻ്റെ ഭാവത്തിൽ ശ്രീരാമൻ നെറുവേലിയിലും സീതാ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന കുറച്ച് ക്ഷാത്രവീര്യമുള്ള ലക്ഷ്മണൻ പെരിഞ്ചേരിയിലും കുടികൊള്ളുന്നതായിട്ടാണ് പുരാതനകാലം പോലെ അറിയപ്പെടുന്നത്. ഇപ്പം കുറച്ചു കാലമായിട്ട് കണ്ണൂർ ജില്ലയിൽ നാലമ്പല ദർശനവുമായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഒരു നാട്ടുകാർ മുഴുവൻ ഒരു വലിയൊരു ഉത്സവമായിട്ട് കൊണ്ടു നടക്കുകയാണ്. എല്ലാ ആൾക്കാരും വളരെ സപ്പോർട്ടീവായി ആ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു പ്രതിച്ഛായ മാറുന്ന തരത്തിൽ ഇപ്പം ഈ കർക്കിടക രാമായണ മാസാചരണം നാലമ്പല ദർശനം മാറി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
4: നമസ്കാരം, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ഞാൻ ഭാസ്കരനാണ്. നമ്മൾ ഇവിടെ നാലമ്പലം തുടങ്ങിയിട്ടിപ്പം കുറച്ച് കാലങ്ങളായിട്ടും മുന്നിലുണ്ടെങ്കിലും അത് അറിയപ്പെട്ടില്ലായിരുന്നു. ഇപ്പം ഇവ കൊറോണയ്ക്ക് ശേഷം നല്ല ആൾക്കാർ ഇങ്ങനെ വരവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം സ്റ്റേറ്റ് ബസ് KSRTC ഉൾപ്പെടെ പ്രൈവറ്റ് ബസ് പിന്നെ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു. അപ്പോൾ എല്ലാവരിലായിട്ടും നല്ലൊരു സഹകരണം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കിടെ കമ്മിറ്റി ഒരു ഇതിൻ്റെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറമെ മാതൃസമിതി, അതെല്ലാം നല്ല പ്രവർത്തനം നമുക്ക് കാഴ്ച വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ നല്ലൊരു സഹകരണം നമുക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഇടയെല്ലാം വരുന്നവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തനും പ്രഭാതം കഴിച്ച് മാത്രമേ വിടാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റിൻ്റെ സൗകര്യം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും വന്നൊരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇവിടെ പോക്ക്. നമുക്കൊരു പ്രയാസം ഉണ്ടാകാതെ വിധത്തിൽ എല്ലാ ചുറ്റംപരവും കാര്യങ്ങളെല്ലാം നല്ല വൃത്തി ക്ലീനാക്കി ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട വഴിപാട് ചതുർബാഹു, മഞ്ഞപ്പട്ട്, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി ഇതേ കാര്യങ്ങളാണ്. അപ്പോൾ അത് ജീവനക്കാരും ട്രസ്റ്റി ബോർഡും കമ്മിറ്റിയും എല്ലാം കൂടി നല്ല നിലക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് മാതൃസമിതിൻ്റെ നല്ല ഒരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാനുള്ളൂ. ഈ വർഷം നമ്മൾ നടപ്പന്തലും കുറച്ച് പ്രിപ്പറും കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം വർദ്ധിപ്പിച്ചു. പിന്നെ നമുക്ക് ഇവിടെ എടുത്തു പറയാനൊരു കുളം, നല്ലൊരു കുളം ഉണ്ട്. കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ടാക്കിയ ഒരു കുളമുണ്ട്. അതൊരു ഇവിടെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു കുളമാണ്. രാവിലെ ഉഷപൂജ പിന്നെ ഉച്ചപൂജ അതൊക്കെ രാവിലത്തെ നടക്കും. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ 5:30 തുറന്ന് 9:30 നടക്കുന്നതാണ്. ഇപ്പോൾ കർക്കിടക മാസം നാലമ്പലത്തെ ടൈം സമയത്ത് രാമായണ മാസം പിന്നെ രാവിലെ 5 മണിക്ക് തുറന്ന് 12 മണി സമയമാണ്. പക്ഷേ എന്നാലും വരുന്ന ഭക്തന്മാർ വിളിച്ച് അറിയിച്ചാൽ നമ്മുടെ കുറച്ച് കാത്തു നിന്നിട്ട് അവർക്കും കൂടി എല്ലാ സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പറഞ്ഞാൽ നമ്മൾ നാലമ്പലം വെച്ചാൽ നെറുവിലമ്പലം, വളയാവൂർ ഭരതക്ഷേത്രം, വായത്ത് ശത്രുഘ്ന ക്ഷേത്രം അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് ഒരു തുടക്കത്തിൽ തന്നെ ഇവരെല്ലാമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി എല്ലാവരുടെയും അറിയിച്ച് അപ്പോൾ നല്ലൊരു സൗഹൃദത്തിലാണ് നമ്മളിതിന് മുന്നോട്ട് കൊണ്ടുവന്നത്.
5: എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പെരിഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ പെട്ട പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ ലക്ഷ്മണനാണ് പ്രാധാന്യമുള്ളത്. പണ്ട് മുതലേ നെറുവേലി ശ്രീരാമ ക്ഷേത്രവും പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രവും ഏട്ടനനിയൻ എന്നുള്ള ആ ഒരു ബന്ധം പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഭഗവതിയുടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ആ ഭഗവതിക്ക് കാവലായിട്ട് നിൽക്കുന്ന ലക്ഷ്മണ ഭഗവാൻ എന്നുള്ളതാണ് പെരിഞ്ചേരിയിലുള്ള സങ്കല്പം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലകളിലെ ഭക്തജനങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേക വഴിപാടെന്ന് പറയുന്നത് ചതുർബാഹു സമർപ്പണമാണ്. അതുപോലെ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, മഞ്ഞപ്പട്ട് തുടങ്ങിയ വഴിപാടുകളുണ്ട്. പായസം, ത്രിമധുരം, പിന്നെ ഇവിടെ നാലമ്പല ദർശനത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കാപ്പിയും ഉപ്പുമാവും കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വരുന്ന ഭക്തന്മാരെ സ്വീകരിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. ക്ഷേത്ര ട്രസ്റ്റി ബോർഡും ക്ഷേത്ര വികസന സമിതിയും മാതൃസമിതിയും അതുപോലെ തന്നെ നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഈ രാമായണ മാസം ആചരിക്കുന്നത്. നമസ്കാരം.
6: എൻ്റെ പേര് സതി. ഞാൻ മാതൃസമിതിയായിട്ട് ഇപ്പോൾ ചേരാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമാവുന്നു. 2024 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് മാതൃസമിതിയിലേക്ക് വന്നത്. പിന്നെ മാതൃസമിതിയിൽ വന്ന ഉടനെ തന്നെ നമ്മൾ പെരിഞ്ചേരി അമ്പലത്തിൻ്റെ വക നാരായണീയം പഠിക്കുന്നു. നാരായണീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാരായണീയ സമിതിയും മാതൃസമിതിയും കൂട്ടായി ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പെരിഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മളേതായ രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ രണ്ട് വർഷക്കാലമായി പെരിഞ്ചേരി അമ്പലത്തിൽ നമ്മുടെ വഴിപാട് റെസീറ്റ് കൗണ്ടറിൽ ഇരുന്നു കൊണ്ട് ആ പ്രവർത്തനം ഭംഗിയായി ചെയ്യുന്നെന്ന് തോന്നുന്നുണ്ട്, എങ്കിലും ചെയ്തു വരുന്നുണ്ട്. പിന്നെ മാതൃസമിതിയും നാരായണീയ സമിതിയും കൂട്ടായ്മയോടുകൂടി നല്ല രീതിയിൽ അമ്പലവുമായി പ്രവർത്തിക്കുന്നുണ്ട്.
0: നാലമ്പല വിശേഷങ്ങളിൽ ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മ രാമായണ പാരായണത്തിൽ കിഷ്കിന്ധകാണ്ഡത്തിലെ സമുദ്രലംഘനത്തിനുള്ള കവികളുടെ ആലോചന എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ജീജ മുകുന്ദൻ മട്ടന്നൂർ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി കേൾക്കാം. ശേഷം 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകളാണ്. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് വായനശാല. ഇതിൽ സന്തോഷ് ഇച്ചിക്കാനത്തിന്റെ റോഡിൽ പഠിക്കേണ്ട നിയമങ്ങൾ, അവതരിപ്പിക്കുന്നത് സൂര്യ ഇടവന. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും 10 മണിക്ക് മധുരഗീതങ്ങളുമാണ്. നാളെ രാവിലെ 5:20 പ്രഭാത ഗീതങ്ങൾ കേൾക്കാം. തുടർന്ന് പ്രഭാത ചിന്തയാണ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കവിധാരയിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആനന്ദധാര എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ചന്ദ്രഗുപ്തൻ. തുടർന്ന് ചരിത്രപദവും വചനാമൃതവും. 6:20 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മ രാമായണ പാരായണത്തിൽ സുന്ദരകാണ്ഡത്തിലെ സമുദ്രലംഘനമാണ് ഭാഗം. പാരായണം ചെയ്യുന്നത് കലാമണ്ഡലം അജിത് കുമാർ. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7 മണിക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ, തുടർന്ന് തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 നാലമ്പല വിശേഷങ്ങൾ. പായം ശത്രുഘ്ന ക്ഷേത്ര വിശേഷങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 7:35 വായനശാല. 8 മണിക്ക് മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പുരുഷോത്തമൻ സി കല്ലേരിക്കര. 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങളാണ്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്ന് മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 നാലമ്പല വിശേഷങ്ങളുടെ പുനഃപ്രക്ഷേപണം. 5:45 വീണ്ടും ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് നാട്ടിലെ പാട്ടും. തുടർന്ന് 10 മണിക്ക് ഗാനതരംഗവും ആർദ്രഗീതങ്ങളും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000017. 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
3: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
4: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
3: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ. 8095840716.
4: മറ്റൊരു നമ്പർ 8301993542.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.
1: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: Come on boys, let's go practice.
3: നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
4: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
3: ബാങ്കിന് അറിയിച്ചിട്ട് ഒരു മാസമായി, അവർ ഗൂഗിളിക്ക് മേലെ ഗൂഗിൾ അറിയുകയാ.
5: എന്നാൽ RBI ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
6: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറില്ലേ, അതുപോലെയാ RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBI കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
7: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this.
9: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
10: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി PK ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതിനിടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുവാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് പാസാക്കി. എന്നാൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. അണക്കെട്ടുകൾ തുറന്നുവിടുന്നത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്.
11: സംസ്ഥാനത്തൊട്ടാകെ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,000-ലേറെ പേരാണ് കഴിയുന്നത്. മഴക്കെടുതികളിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ ചെങ്ങന്നൂരിലെത്തിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഹെലികോപ്റ്റർ വഴി ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
12: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്.
11: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആകെ 8 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ധനസഹായം നൽകും. പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 12 ലക്ഷം രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 6 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു. പ്രാഥമിക കണക്കനുസരിച്ച് 165 ഹെക്ടറിലെ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
10: സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ നീരൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി എം ലിജു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി കുട്ടനാട്ടിൽ 44 ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ താലൂക്കിൽ ഒരു ക്യാമ്പും തുറന്നു. ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിലെ നഗരഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, തിരുവാർപ്പ്, അയർക്കുന്നം, നീരിക്കാട്, നട്ടാശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ചെറിയ വള്ളങ്ങളടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എരുമേലി ഓരാങ്കൽക്കടവിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു.
10: ശക്തമായ മഴയിൽ കോട്ടയം അയർക്കുന്നത്ത് ഒരാൾ ഒഴുകിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം, പാണക്കാട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. വേങ്ങര റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. ഉച്ചയോടെ മഴ മാറി നിന്നു എങ്കിലും ഡാമുകൾ എല്ലാം ഏറെക്കുറെ നിറഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത്. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
13: തൃശൂരിൽ അതിശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് മനക്കുടി പുള്ളു റോഡുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കാരളം, അരിമ്പൂർ, താന്നിം, ചേർപ്പ്, അന്തിക്കാട് എന്നീ പ്രദേശത്തെ കോൾ പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
10: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
14: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
10: നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അവസാനിപ്പിക്കുവാനോ പിൻവലിക്കുവാനോ ഡൽഹി സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവ പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രം ബാധകമാക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മാതൃ ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുഞ്ഞ് ജനിച്ച ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുകയും ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം നൽകുകയും വേണം. വീടുകളിലെ പ്രസവം നിരുത്സാഹപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരേണ്ടതാണ്. അപകട സാധ്യതയുള്ള റോഡുകളിൽ ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 18-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ സമുദ്രലംഘനത്തിന് കപികളുടെ ആലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ജീജ മുകുന്ദൻ മട്ടന്നൂർ.

മറുകര കാണുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയതനുജമാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലി ഞാൻ എത്രയും വേഗബലമുള്ള

ഞാനിരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയമിങ്ങോട്ടു.

അഞ്ജനാ ഗർഭച്യുതനായ അവനീലഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറു യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ ചണ്ഡകിരണനുദി

ചുറ്റുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ. 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാർ.

ഗ്രീവൻ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം കിഷ്കന്ധയിൽ വന്ന് ബാലിയെ പോരന് വിളിച്ചു. ബാലിയും സുഗ്രീവനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. പരാജിതനായി തിരിച്ചുവന്ന സുഗ്രീവനോട് കഴുത്തിൽ ഒരു മാല്യം അണിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബാലിയെ യുദ്ധത്തിന് വിളിക്കുക എന്ന് പറഞ്ഞു. പരാജയപ്പെട്ട് തിരിച്ചുപോയ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിനായി വിളിക്കുന്നത് കണ്ട് തന്റെ ഭർത്താവായ ബാലിയെ പോകുവാൻ താര അനുവദിച്ചില്ല. പക്ഷേ യുദ്ധത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുന്നത് യോദ്ധാവിന് ചേർന്നതല്ലെന്ന് പറഞ്ഞ് ബാലി യുദ്ധത്തിനിറങ്ങി. സുഗ്രീവനും ബാലിയും തമ്മിലുള്ള ഘോരമായ യുദ്ധത്തിനൊടുവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ശ്രീരാമൻ ബാലിക്ക് നേരെ അസ്ത്രം തൊടുത്തു. ബാലി നിലംപതിക്കുകയും ചെയ്തു. ബോധമറ്റു കിടന്ന ബാലി ബോധം തെളിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രനെ കണ്ട് എന്തിനാണ് തന്നെ വധിച്ചതെന്ന് ചോദിച്ചു. ഹേ രാമ, ഞാൻ ഭവാന് അനിഷ്ടമായിട്ടുള്ള എന്താണ് ചെയ്തത്? രാജധർമ്മം എന്തെന്നറിയാത്ത ഭവാൻ നിന്ദ്യമായ ഒരു കർമ്മമല്ലേ ചെയ്തത്? ഒരു മരത്തിന് പിറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഒരു ചോരനെപ്പോലെ യുദ്ധം ചെയ്ത് എന്നിൽ ബാണം പ്രയോഗിച്ചിട്ട് അങ്ങക്ക് എന്ത് ശ്രേയസ്സാണ് ലഭിക്കുന്നത്? മനുവംശത്തിൽ ജനിച്ച ഒരു ക്ഷത്രിയനാണെങ്കിൽ അങ്ങ് ഞാനുമായി നേർക്കുനേർ യുദ്ധം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കായിരുന്നില്ലേ ചെയ്യേണ്ടത്? ഭവാൻ ലോകപ്രസിദ്ധനായ എന്റെ ബലത്തെ കേട്ടറിഞ്ഞിട്ടില്ലേ? ഭവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവണനെ കുലത്തോടെ സീതയോടും ലങ്കയോടും കൂടി ബന്ധിച്ച് ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നു വയ്ക്കുമായിരുന്നില്ലേ? ഹേ രഘുനന്ദന, ഈ ലോകത്തിൽ ഭവാൻ എല്ലാവരാലും ധർമ്മിഷ്ഠനെന്ന് വാഴ്ത്തപ്പെടുന്നു. കട്ടാളനെപ്പോലെ ഒരു വാനരനെ വധിച്ചിട്ട് അങ്ങെന്ത് ധർമ്മമാണ് നേടിയതെന്ന് പറഞ്ഞാലും. ബാലിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അരുളി ചെയ്തു, ധർമ്മം രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ വില്ലുമേന്തി ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. അധർമ്മം അനുഷ്ഠിക്കുന്നവനെ വധിച്ച് യഥാർത്ഥ ധർമ്മത്തെ പരിപാലിക്കുന്നു. പുത്രി, സഹോദരി, സഹോദരപത്നി, പുത്രഭാര്യ, ഇവരെല്ലാം തുല്യകളാണ്. ഇവരിൽ ഏതെങ്കിലും ഒരാളുമായി രമിക്കുന്നുവെങ്കിൽ അവൻ മഹാപാതകിയാണ്. അവൻ രാജാക്കന്മാരാൽ വധിക്കപ്പെടേണ്ടവനുമാണ്. നീ നിന്റെ അനുജന്റെ ഭാര്യയുമായി ബലാൽക്കാരുമായി രമിക്കുന്നു. അതിനാൽ ധർമ്മം അറിയുന്ന എന്നാൽ നീ വധിക്കപ്പെട്ടു. മഹാന്മാർ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ലോകത്തെ പവിത്രമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നീ നിന്റെ വാനര ബുദ്ധിഹേതുവായി അതറിയുന്നില്ല. ഇതു കേട്ട ബാലി പറഞ്ഞു, ഹേ രാമ, അങ്ങ് സാക്ഷാൽ പരമേശ്വരനാണ്. അറിവില്ലായ്മയാൽ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് ക്ഷമിച്ചാലും ഭവാന്റെ ദർശനം മഹായോഗികൾക്ക് പോലും അതീവ ദുർലഭമാണ്. അങ്ങയുടെ ശരമേറ്റ് ഞാൻ എന്റെ പ്രാണങ്ങളെ പരിത്യജിക്കുന്നു. അങ്ങ് പുരുഷോത്തമനായ ശ്രീനാരായണനും ജാനകീദേവി മഹാലക്ഷ്മിയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ആജ്ഞ നൽകിയാലും എന്റെ തുല്യബലമുള്ള എന്റെ പുത്രനായ അംഗദനിൽ അങ്ങ് ദയ കാണിക്കണമേ. അങ്ങയുടെ കരസ്പർശം മൂലം എന്റെ ഹൃദയത്തിന്റെ കഠിന വേദന അകറ്റിയാലും. ശ്രീരാമൻ ബാണം പറിച്ചെടുത്ത് ബാലിയെ തലോടി. ആ വാനരദേഹം ഉപേക്ഷിച്ച് ബാലി ദേവേന്ദ്ര പദവിയെ പ്രാപിച്ചു. ബാലിവധ വാർത്തയറിഞ്ഞ് താര വിലപിച്ചു. ദയനീയമായി വിലപിച്ചുകൊണ്ട് അവൾ ശ്രീരാമനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ബാലിയെ കൊന്ന ബാണം കൊണ്ട് എന്നെയും കൊല്ലുക. എന്നാൽ എനിക്ക് പതിസാലോക്യം ലഭിക്കും. അദ്ദേഹം അത് കാംക്ഷിക്കുന്നു. അനന്തരം അവൾ സുഗ്രീവനെ നോക്കി പറഞ്ഞു, ഹേ സുഗ്രീവ, ശ്രീരാമനാൽ ബാലി വധിക്കപ്പെട്ടു. നിനക്ക് രാജ്യവും നൽകപ്പെട്ടു. ആ രാജ്യം ശത്രുക്കളില്ലാതെ രുമയുമായി അനുഭവിച്ചു കൊള്ളുക. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് കാരണമായി നീ എന്തിനാണ് വൃഥ ഖേദിക്കുന്നത്? നിന്റെ ഭർത്താവ് ദേഹമാണോ ജീവനാണോ എന്ന പരമാർത്ഥം എന്നോട് പറയുക. ശ്രീരാമൻ താരയ്ക്ക് ഉപദേശങ്ങൾ നൽകി. എല്ലാം കേട്ട ശേഷം അത്യധികം വിസ്മയത്തോടുകൂടി ശോകങ്ങളെ ത്യജിച്ച് രഘുനാഥനെ നമിച്ചുകൊണ്ട് ആത്മാനുഭൂതി കൊണ്ട് സന്തോഷിച്ചവളായി ജീവൻ മുക്തയായി തീർന്നു. ബാലിപുത്രനായ അംഗദനോടൊത്ത് അദ്ദേഹത്തിന്റെ പിതൃകർമ്മങ്ങളെല്ലാം വിധിപോലെ നിർവഹിക്കാൻ ശ്രീരാമൻ നിർദ്ദേശിച്ചു. ശ്രീരാമന്റെ ആജ്ഞാനുസരണം സുഗ്രീവനോടുകൂടി കിഷ്കിന്ധാപുരിയിലെത്തി. ശ്രീരാമൻ പറഞ്ഞു, എന്റെ ആജ്ഞയനുസരിച്ച് കിഷ്കിന്ധാധിപനായി അഭിഷേകം ചെയ്യപ്പെടുക. ഞാൻ 14 കൊല്ലം നഗരങ്ങളിൽ പ്രവേശിക്കുകയില്ല.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
1: വലിയൊരു കർഷകയൊന്നും അല്ല, ഒറ്റക്കായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല, നമ്മളൊരു കൂട്ടായ്മയിലെ കൂടെ കുറച്ച് കൃഷി ചെയ്യുന്നതാണ്. പാടശേഖരത്തിന് സെക്രട്ടറി പുരുഷവട്ടനും ഞാനും അങ്ങനെ നമ്മള് ഒരു 9 വർഷമായി ഒരു JLG ഗ്രൂപ്പായിട്ട് നമ്മളങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം തുടങ്ങിയതായിരുന്നു. ഇപ്പം ആ JLG ഗ്രൂപ്പ് എന്നുള്ള പേരിൽ തന്നെ നമ്മൾ തുടർന്ന് പോകുന്നുണ്ട്. വഴിയോര വിപണിയിൽ നിന്നുള്ള ആശയം ഫസ്റ്റ് കൊണ്ടുവന്നത് നമ്മളായിരുന്നു. ആദ്യം എന്ന് വെച്ചാൽ നമ്മളൊരു 9 വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട്. ഫസ്റ്റിൽ ആദ്യം എല്ലാവരും അവരവർ വിൽക്കും, പിന്നെ കടകളിൽ കൊടുക്കും. ഞാൻ വരടൂരാണ് ശരിക്കും താമസം. അവിടെ എനിക്ക് വീട്ടിലേക്ക് വേണ്ടി മാത്രം കുറച്ച് കൃഷി ചെയ്തിട്ട് എന്റെ വീട്ടിലേക്ക് മാത്രം കൊണ്ടു. പിന്നെ അധികം ചീര എല്ലാം അധികം വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും കടയിൽ കൊടുക്കും. പക്ഷെ അവരത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ 1 കിലോ ചീരക്ക് 12 രൂപക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പൊ ഒരു കെട്ട് ചീര ഏകദേശം ഒരു 750 ഒരു 800-900 വരും. അതിനാണ് നമ്മളിപ്പോ 30-40 രൂപക്ക് കൊടുക്കുന്നത്. അതന്നെ നമ്മൾ കടയിൽ കൊടുത്താൽ അവര് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് നമ്മൾ പിന്നെ നോക്കിയിട്ട് തരാം അങ്ങനെയെല്ലാം പറയാം. അവർക്ക് ഇഷ്ടമുള്ള തൂക്കം നോക്കും, അവരിഷ്ടമുള്ള പൈസ തരും. അങ്ങനെയല്ലായിരുന്നു. പിന്നെ പുരുഷവട്ടനും എല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ എനിക്ക് ഇവിടെ കുറച്ച് ചെറിയൊരു 50% വയലുണ്ട്. അപ്പൊ അതിങ്ങനെ വെറുതെ ഇടണ്ടല്ലോ എന്ന് കരുതി നമ്മള് ഒരു 6-7 ആളെ കൂട്ടിയിട്ട് ഗ്രൂപ്പാക്കി അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പം നിലവിൽ നമ്മൾ 3 ആളുണ്ട്, 6-7 കൊല്ലത്തോളമായി സ്ഥിരം ചെയ്യുന്നു. ഫസ്റ്റ് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരുപാട് വെള്ളരിയെല്ലാം ഉത്പാദിപ്പിച്ചിട്ട് നമ്മള് അന്നേരം കടകളിൽ കൊടുക്കുമായിരുന്നു. അപ്പൊ കടയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ റോഡിന്റെ സൈഡിൽ കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ ഇതിലൂടെ പോകുന്ന ഒരു ബസ്സിന്റെ ഡ്രൈവർ കണ്ടക്ടർ വന്നിട്ട് നമുക്ക് തരുവോ ചോദിച്ചു. അങ്ങനെ തരുവോ ചോദിച്ച് നമ്മളോ തരാന്ന് പറഞ്ഞ് അങ്ങനെ ആണ്. അന്നേരം ബാലൻസോ കാര്യം ഒന്നും ഉണ്ടായിട്ട അന്നേരം നമ്മൾ ഇഷ്ടത്തിന് അവർക്ക് കൊടുത്തു. അവരതങ്ങ് വാങ്ങി കൊണ്ടുപോയി. പിന്നെ ചീരയായാലും എന്ത് സാധനമായാലും പിന്നെ നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക് ഇതിങ്ങനെ ഇവിടുന്ന് തന്നെ കൊടുത്തൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ വയലിന്റെ സൈഡിൽ ഒരു മണ്ണെല്ലൊട്ടൊരു നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുവെക്കാൻ തുടങ്ങി. വേറെ ഷോപ്പിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ കൊണ്ടുവച്ചതാണ്. പിന്നെ അവര് തരുമോന്ന് ചോദിച്ചോണ്ട് നമ്മൾ ഇതൊരു ആശയാക്കിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തുടങ്ങി. അങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഓരോരോ ആൾക്കാര് വാങ്ങാൻ വന്നു തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ കടകളിലെല്ലാം കൊടുക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അവർ ചോദിച്ചു നമ്മളതും കൂടെ ഒന്ന് വിറ്റ് തരുമോ എന്ന്. നമ്മളെടുത്ത് പിന്നെ അവർ കുറച്ച് കുറച്ച് നമ്മളെ കയ്യിൽ കൊണ്ടു തന്നു. നമ്മൾ അവരത് വിറ്റ് കൊടുത്തു, നമുക്ക് അവർക്ക് പൈസ കൊടുത്തു. അങ്ങനെയെല്ലാം ചെയ്തു. പിന്നെ ഓരോ കൊല്ലം കഴിയുന്നതോറും അവരവർ തന്നെ ഓരോ ബാലൻസ് സ്വന്തമായി വാങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ ഒരുപാടാകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വിറ്റ് നമുക്ക് മാത്രം അങ്ങനെ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരവർക്ക് ബാലൻസ് വാങ്ങി. ഇപ്പം 5 സെന്റ് ചെയ്യുന്നവരും കൂടെ ഇപ്പം പുതിയ ബാലൻസും വാങ്ങി അവരവരെന്നെ അല്ലാണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കൊയ്യത്ത് കൃഷി ചെയ്യുന്നത് ആരും അവരവരിങ്ങനെ കടകളിൽ കൊടുത്തിട്ടും അങ്ങനെയൊന്നും ചെലവാക്കുന്നില്ല. എല്ലാവരും അവരവർ ചെയ്യുന്നത് അവരവർ വിട്ടിട്ട് അവരവരെ പൈസ അവരവർക്ക് കിട്ടുന്നു. നമ്മളിപ്പോ 40 രൂപ വാങ്ങിയാൽ 30 കൊടുക്കും അങ്ങനെ ഉള്ള പരിപാടിയില്ല. നമുക്ക് 40 നമുക്ക് തന്നെ, അതിലാൾക്ക് ഇടനിലക്കാരില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്ത പൈസ നമുക്ക് തന്നെ കിട്ടുന്നു. പാടശേഖരം കൃഷിഭവനും എല്ലാവരും കൂടി വില ഒരു വില ഏകീകരിച്ചിട്ട് അങ്ങനെ തരും. ഒരു വില ഏകീകരിച്ച് ആദ്യമേ പറയുന്നതാണ്, ആ ഒരു വിലയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരാൾ ഒരു 30 കൊടുക്കുന്ന, ഒരാൾ 40 കൊടുക്കുന്ന, അങ്ങനെയില്ല. അങ്ങനെ പാടില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമുക്ക് ഇങ്ങനെ കൃഷിഭവനിൽ ഒരു ടാഗ് തന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ആൾക്കാർ ഇവിടെ ചെയ്യുന്നത് തന്നെയാണ്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പറഞ്ഞാൽ അവർ സ്ഥിരം റോഡിലുണ്ടാവും, അല്ലാത്തവര് ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഉണ്ടാവും. സ്ഥിരം റോഡിൽ തന്നെ ഇരിക്കുന്നവരാണ് ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്നവരും. അവരെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും അവരുടെ കയ്യിൽ. അല്ലാത്തവർക്ക് ഇവിടെ ഇങ്ങനെ നമ്മളുണ്ടാക്കുന്ന ഏകദേശം ഒരു നിശ്ചിത ഐറ്റംസ് ഉണ്ടാവില്ല. പിന്നെ അവരെല്ലാം എല്ലാ കൃഷിയും ചെയ്യുന്നവരാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, സാഗര, ഉള്ളി വരെ ചെയ്യുന്ന നമ്മൾ അങ്ങനെ ചെയ്യല്ല. എന്നാലും ഏകദേശം ഒരു പ്രാവശ്യം കോളിഫ്ലവർ ഇതെല്ലാം ചെയ്ത് നമുക്ക് വലിയൊരു ഇത് കിട്ടിയിട്ട്, അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കി. ഇപ്പൊ മെയിനായിട്ട് ചീരയും വെള്ളരി നമ്മൾ തന്നെ ഇപ്പൊ ഫസ്റ്റ് അങ്ങ് തുടങ്ങി. അവിടെ ഇപ്പൊ വയലിൽ വെള്ളമൊന്നുമില്ല, നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് അവിടെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് ചെയ്തു. ഇനിയിപ്പോ വെള്ളം ഉണങ്ങി ഉണങ്ങി വരുന്നവരും ഇപ്പൊ ഇതിന്റെ ബാക്കിലൂടെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോ ഇവിടെ ചെയ്യും. ലാസ്റ്റ് അങ്ങ് റോഡിന്റെ അങ്ങേ അറ്റത്ത് വെള്ളം, ഇപ്പൊ അവിടെ വെള്ളമാണ്, ഇപ്പൊ അവിടെ ചെയ്യാൻ പറ്റൂല. ലാസ്റ്റ് ആകുമ്പോ നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ മെയ് പകുതി വരെ മഴ എപ്പോ വീഴുന്ന അതുവരെ നമ്മളുണ്ടാവും. ശരിക്കും പറഞ്ഞ ഒരു 6 മാസം കൃഷി, 6 മാസം അങ്ങനെയാണ്. നെല്ലിന്റെ നാട്ടി വെക്കേണ്ട വിത്ത് ഇടുന്നവരെ ഇട്ടാലും നമ്മൾ കുറെ നാളുണ്ടാവും. പിന്നെ ചീര തന്നെ, ചീര എപ്പം പെട്ടെന്നാവുമല്ലോ. അതുകൊണ്ട് ചീരയാകുമ്പോ കളച്ചിട്ടായാലും വേഗം ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ചീര തന്നെ മെയിൻ ആയിട്ട് ഉണ്ടാവുക. അതേ കുറച്ച് പിന്നെയും പെട്ടെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ചീരയാണ്. അതുകൊണ്ട് കൂടുതൽ ഇപ്പൊ ആൾക്കാര് ചീരയാണ് ചെയ്യുന്നത്.
2: കൃഷി നഷ്ടം ഒരിക്കലും പറയില്ല,
1: നമുക്ക് കാര്യമായിട്ട് വരും. എന്താ വെച്ചാൽ നമ്മളൊന്നും ഈ വേറൊന്നും വേറൊരു പണിക്കൊന്നും പോവാത്തവരാണ്. നമുക്ക് ഈ ആറുമാസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കല്ലാണ്ട് അങ്ങനെ വെറുതെ അങ്ങനെ ആവുന്നല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ 8-9 കൊല്ലമായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കൂലല്ലോ. ഇത് വേഗം നിർത്തുമല്ലോ. നമുക്ക് ഇപ്പൊ അങ്ങനെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ ശരീരത്തിന് പറ്റുന്നത്രോളം നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഇതാണ്. ഹൈബ്രിഡും അത്യാവശ്യം നാടനെ ഉപയോഗിക്കും, ഹൈബ്രിഡ് വിത്തും വാക്കും. നമ്മൾ അതാത് വർഷം വിത്ത് പുതിയത് വാങ്ങിയിട്ട് ചെയ്യുന്ന വിത്ത് എടുത്തു വെക്കുന്ന പരിപാടി. നമ്മൾ തന്നെ 1 മണിക്കൂർ, നമ്മളിപ്പോ എങ്ങനെയാലും 5 മണിക്ക് ശേഷമേ നമുക്ക് വരാം. ചീരയെല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് ശേഷമേ നമ്മൾ എത്തുള്ളൂ. 6 മണി കൂടി വന്ന 6:30, അതിലപ്പുറം പോല ഏകദേശം എല്ലാം വിറ്റ് തീരും. വെള്ളരി ഒന്നും അങ്ങനെ, വെള്ളരിയെല്ലാം നമുക്ക് 2-3 ദിവസം വെക്കാലോ, അങ്ങനെ മോശമാവില്ല. ചീരയല്ല അതാത് ദിവസം വിറ്റത്, അത് തീർക്കണം. തീർത്താലേ നമ്മൾ പോവും. 7-8 മണിയായാലും അത് തീർത്താലേ നമ്മൾ പോവും ചീരയെല്ലാം പറിച്ചു കഴിഞ്ഞാല്. പിന്നെ വെള്ളരിയും ബാക്കിയുള്ള സംഭവമെല്ലാം 2-3 ദിവസം, പിന്നെ 1 ആഴ്ചയെല്ലാം നിൽക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ വെക്കും.
3: എല്ലാ സദസ്സിലും കേട്ട് പറയാനുള്ളത് കർഷക സദസ്സുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആവലാതികളും പരാതികളുമാണ് പറയാറുള്ളത്. കൃഷി നഷ്ടമാണ്, തൊഴിലാളികളെ കിട്ടുന്നില്ല, പന്നി വന്യമൃഗങ്ങളുടെ ശല്യം എന്നിങ്ങനെ ഒട്ടേറെ ആവലാതികൾ പറയുന്ന കർഷകരാണ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് മുയ്യത്തെ കൃഷിക്കാരനെ സംബന്ധിച്ച് ആരോട് ചോദിച്ചാലും കൃഷി ഒരിക്കലും നഷ്ടമാണ് എന്ന് നമുക്ക് ഒരാൾ പറയില്ല. ആ നിലയിലേക്ക് മുയ്യത്തെ കർഷകരെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ വഴിയോര വിപണന കേന്ദ്രം തന്നെയാണ്. 10 വർഷം മുമ്പ് ആരംഭിച്ച ഈ വിപണന കേന്ദ്രം 1-2 ആളുകൾ തുടങ്ങി ഇന്നൊരു 25-30 പേര് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴും രാവിലെ മുതലായിട്ടും ഈ മേഖലകളിൽ വിപണനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന പല വ്യക്തിത്വങ്ങളെ ഈ മേഖലയിൽ കടന്നു വന്നുകൊണ്ട് നമ്മുടെ മുയ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു പോവുകയും അതിനെക്കുറിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടത് വലിയ വ്യത്യസ്തമായ ഒരു വിപണന കേന്ദ്രമായിട്ട് മുയ്യത്തെ വഴിയോര കച്ചവടം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ 2 ഗുണമാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ നമ്മൾ അഗ്രികൾച്ചറാണ് എന്നാണ് പറയാറുള്ള പലപ്പോഴും, പക്ഷെ മുയ്യക്കാരെ സംബന്ധിച്ചിട്ട് അഗ്രി ബിസിനസ്സാണ്. എല്ലാവരും ബിസിനസ്സായിട്ടാണ്, അഗ്രി ബിസിനസ്സായിട്ട് കാണണം. അത് ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസിന്റെയും പിന്നെ അനുഭവത്തിന്റെയും ഭാഗമായിട്ടാണ് ഞങ്ങൾ മുയ്യത്തെ കൃഷിക്കാർ ഒരു അഗ്രി ബിസിനസ്സായിട്ട് ഈ മേഖലയെ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞാൽ ചീരയുടെക്കാർ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് ചീര. 1-5 സെന്റ് സ്ഥലത്ത് ചീര കൃഷി ചെയ്താൽ ചുരുങ്ങിയത് 10,000 രൂപ വരെ ഉണ്ടാകാൻ വേണ്ടി വരും. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ചീര പറിച്ച് അത് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടുത്തെ നേടുക, കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇടവേള വേറെ കൃഷി ചെയ്യുകയാണ്. വെള്ളേരി അതുപോലെ തന്നെ മറ്റേ കൃഷികളുടെ ഇടയിലും കൂടെ ഇത് ചെയ്യുകയാണ്. അതുകൊണ്ട് സ്ഥലം ഒരുപാട് വേണ്ട. 5-10 സെന്റ് സ്ഥലം ഉണ്ടായാൽ തന്നെ അതിനകത്ത് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടവേള കൃഷി മാറി മാറി ചെയ്തുകൊണ്ട് വരുമാനമുണ്ടാക്കിയ കൃഷിക്കാർ.
0: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് എന്നിവ വളരെ പരിചിതങ്ങളായ പേരുകളാണ് കർഷകർക്ക്. ഇവയ്ക്കിടയിൽ തന്നെ അറിയപ്പെടുന്ന മറ്റ് ജീവാണുവളങ്ങളും കുമിൾനാശിനികളുമെല്ലാം പ്രചാരത്തിലുണ്ട്. ബിവേറിയ, വെർട്ടിലീസിയം എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. കീടനിയന്ത്രണത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു മിത്ര കുമിളാണ് ബ്യുവേറിയ. മുഞ്ഞ, ചാഴി, വണ്ടുകൾ, വേരുതേനിപ്പുഴുക്കൾ എന്നിവയ്ക്കെതിരെ ഫലപ്രദമാണ്. ബ്യുവേറിയ ഉപയോഗിക്കുമ്പോൾ അവയുടെ സ്പോറുകൾ അനുകൂല സാഹചര്യങ്ങളിൽ കീടത്തിനുള്ളിൽ പ്രവേശിച്ച് അവയുടെ ശരീരത്തിൽ വളരുന്നു. കീടങ്ങളുടെ ഉള്ളിലെ ശരീരഘടകങ്ങളിൽ നിന്ന് ആഹാരം വലിച്ചെടുത്ത് വളർന്ന് ബ്യുവേറിസിൻ എന്ന വിഷവസ്തു പുറപ്പെടുവിക്കും. ഇത് കീടങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കി ശരീര വളർച്ച തടയും. ക്രമേണ ശരീരം മുഴുവൻ വ്യാപിച്ച് കീടങ്ങളെ നശിപ്പിക്കും. ബ്യുവേറിയ ബാധിച്ച കീടങ്ങളുടെ ശരീരത്തിനു പുറമെ വെള്ളനിറം കാണാം. ചെടികളിൽ കീടബാധ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ബ്യുവേറിയ പ്രയോഗിക്കണം. പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ഇത് ലഭ്യമാണ്. പൊടിരൂപത്തിലുള്ളതാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിലും ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ എന്ന അളവിലും ഉപയോഗിക്കേണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ തളിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലായനിയിൽ 5 മില്ലി ആവണക്കെണ്ണയോ 10 ഗ്രാം പൊടിച്ച ശർക്കരയോ ചേർക്കാം. വെള്ളരിവർഗ വിളകളിൽ കാണുന്ന ആമവണ്ട്, മത്തൻവണ്ട്, പയർ, നെല്ല് എന്നിവയിലെ ചാഴികൾ, വാഴയിലെ പിണ്ടിപ്പുഴു എന്നിവയ്ക്കെതിരെ ബ്യുവേറിയ ഫലപ്രദമാണ്. മറ്റൊന്നാണ് വെർട്ടിലീസിയം ലക്കാനി അഥവാ ലെക്കാനിസീലിയം ലക്കാനി. ഇതും കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന ഒരു മിത്ര കുമിളാണ്. കീടങ്ങളുടെ പുറന്തോടിൽ പറ്റിപ്പിടിച്ചു വളരുന്ന വെർട്ടിലീസിയം പതുക്കെ ശരീരാവരണം തുളച്ച് ഉള്ളിൽ കടന്ന് വളർന്നു വ്യാപിക്കുന്നു. വെർട്ടിലീസിയം പുറപ്പെടുവിക്കുന്ന ഡൈപ്പിക്കോളിനിക് ആസിഡ് പോലെയുള്ള ഘടകങ്ങൾ കീടങ്ങളുടെ വളർച്ച തടഞ്ഞ് അവയെ നശിപ്പിക്കുന്നു. കുമിൾ വർഗത്തിൽപ്പെടുന്നതിനാൽ ഇവയ്ക്ക് വളരുന്നതിനായി ഈർപ്പമുള്ള കാലാവസ്ഥയും വേലിൽ നിന്ന് സംരക്ഷണവും ആവശ്യമാണ്. 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിലോ 5 മില്ലി 1 ലിറ്റർ എന്ന അളവിലോ ഉപയോഗിക്കാം. ആവണക്കെണ്ണ 5 മില്ലിയും 10 ഗ്രാം ശർക്കരയും ഇതോടൊപ്പം ചേർക്കുന്നത് നല്ലതാണ്. നീരൂറ്റിക്കുടിക്കുന്ന മുഞ്ഞകൾ, ഇലപ്പേൻ, വെള്ളീച്ചകൾ, പച്ചത്തുള്ളൻ, മീലി ബഗ് എന്നിവയ്ക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാം. 10 ദിവസത്തിലൊരിക്കലാണ് കണക്ക്. തെങ്ങിലെ കൊമ്പൻചെല്ലി, വേരുതേനിപ്പുഴു എന്നിവയ്ക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് മെറ്റാറൈസിയം അനൈസോപ്ലിയ. ഇതിനായി 1 ലിറ്റർ മെറ്റാറൈസിയം കൾച്ചർ ആവശ്യമാണ്. ശേഷം 100 ലിറ്റർ ചാണകത്തെളിയുമായി ചേർക്കണം. 10 കിലോ പച്ചച്ചാണകം 100 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കി 5 മണിക്കൂർ ഇളക്കാതെ വെച്ചാൽ കിട്ടുന്ന തെളിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് 1 കിലോ ശർക്കര കൂടി ചേർത്ത് 1 ആഴ്ചത്തേക്ക് മൂടിവെക്കുക. ഇടയ്ക്കിടെ ഇളക്കിക്കൊടുക്കാവുന്നതാണ്. 1 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ലായനിയിൽ പച്ച നിറത്തിലുള്ള മെറ്റാറൈസിയത്തിന്റെ വളർച്ച കാണാം. ഈ ലായനി 3 ഇരട്ടി വെള്ളവുമായി നിർപ്പിച്ച് തെങ്ങിൻ തടം, ചാണകക്കുഴി, മാലിന്യക്കുഴികൾ എന്നിവിടങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം. ഇതുവഴി ഒരു പ്രദേശത്തെ കീടബാധ തന്നെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ട്രൈക്കോഡെർമയെ പറ്റി. പച്ചക്കറികളിൽ മണ്ണിലൂടെ പകരുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് ട്രൈക്കോഡെർമ. ചെടികളുടെ വേരുപടലത്തോട് ചേർന്നാണ് ട്രൈക്കോഡെർമ വളരുന്നത്. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക്കുകളും മറ്റ് വിഷവസ്തുക്കളും ശത്രുകുമിളുകളെ നശിപ്പിക്കുവാൻ സഹായിക്കും. കൂടാതെ ചെടിയുടെ വളർച്ചയ്ക്കും വിളവ് വർധനവിനും സഹായിക്കുന്ന ചില ഹോർമോണുകളും ട്രൈക്കോഡെർമ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പച്ചക്കറികളുടെ വേര് ചീയൽ വള്ളിപ്പയറിന്റെ പ്രധാന രോഗങ്ങളായ വള്ളിപ്പഴുപ്പ്, വള്ളി ഉണക്കം, ചുവട് വീക്കം, കരിവള്ളി, തക്കാളിയുടെ വാട്ടരോഗം എന്നിവയുടെ ഫലപ്രദമായ നിയന്ത്രണത്തിന് ട്രൈക്കോഡെർമ പ്രയോഗിക്കാവുന്നതാണ്. വഴുതന വർഗത്തിൽപ്പെട്ട പച്ചക്കറികളുടെ തൈചീയൽ നിയന്ത്രിക്കുന്നതിനായി ഇവയുടെ വിത്തുകൾ പാകുന്നതിനു മുൻപ് ട്രൈക്കോഡെർമ പുരട്ടി നടുന്നതും മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. വിളകൾക്ക് നൽകേണ്ട ജൈവവളം എല്ലായ്പ്പോഴും ട്രൈക്കോഡെർമ വളർത്തി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. തൈകൾ നടുമ്പോൾ വേരുകൾ ട്രൈക്കോഡെർമ ലായനിയിൽ 15 മിനിറ്റ് നേരം മുക്കിവെച്ച ശേഷം നടുന്നത് വളരെ പ്രയോജനകരമാണ്. 1% വീര്യമുള്ള ട്രൈക്കോഡെർമ ലായനി തവാരണിയിലും വിളകളുടെ ചുവട്ടിലും ഒഴിക്കുന്നത് നല്ലതാണ്. ഉണങ്ങിയ ചാണകവും വേപ്പിൻ പിണ്ണാക്കും 9:1 എന്ന അനുപാതത്തിൽ പൊടിച്ച് കൂട്ടിക്കലർത്തി വെള്ളം തളിക്കണം. ഇതിൽ 1 കിലോ ട്രൈക്കോഡെർമ വിതറി നല്ലവണ്ണം യോജിപ്പിച്ച് കൂന കൂട്ടണം. നനഞ്ഞ ചാക്കുകൊണ്ടോ സുഷിരങ്ങളിട്ട പോളിത്തീൻ ഷീറ്റ് കൊണ്ടോ ഈ മിശ്രിതം ആവരണം ചെയ്ത് തണലിൽ സൂക്ഷിക്കണം. 1 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ മിശ്രിതത്തിന് മുകളിൽ ട്രൈക്കോഡെർമയുടെ പച്ച നിറത്തിലുള്ള വളർച്ച കാണാം. വീണ്ടും 1 കൂടി വെള്ളം തളിച്ച ശേഷം ഇളക്കി കൂന കൂട്ടി ആവരണം ചെയ്യണം.
ഇപ്രകാരം തയ്യാറാക്കിയ മിശ്രിതം പോട്ടിംഗ് മിശ്രിതത്തിൽ കലർത്തുന്നതിനും തടങ്ങളിൽ ചേർക്കുന്നതിനുമായി ഉപയോഗിക്കുന്നു. ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളെല്ലാം തന്നെ ട്രൈക്കോഡെർമി ഉപയോഗിച്ച് പരിപോഷിപ്പിച്ച് പ്രയോഗിക്കുന്നത് കുമിൾ നിയന്ത്രണത്തിന് ഏറെ സഹായകമാണ്. മറ്റ് സൂക്ഷ്മാണുക്കളോടൊപ്പവും ട്രൈക്കോഡെർമ പ്രയോഗിക്കാം. സസ്യങ്ങളുടെ രോഗനിയന്ത്രണത്തിനും പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും പലതരം സൂക്ഷ്മാണുക്കളെ ഉപയോഗപ്പെടുത്താറുണ്ട്. ട്രൈക്കോഡെർമ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ജൈവവളത്തിൽ ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ചാരം കലർന്ന ജൈവവളത്തിൽ യോജിപ്പിക്കാൻ പാടില്ല. മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം, എന്നാൽ വെള്ളക്കെട്ട് പാടില്ല. അംഗീകൃത സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ളതും കേരളത്തിലെ മണ്ണിന് അനുയോജ്യമായതുമായ ട്രൈക്കോഡെർമയാണ് ഉപയോഗിക്കേണ്ടത്. പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കണം. രോഗലക്ഷണം കണ്ടുതുടങ്ങിയ ചെടികളിൽ ഇവയുടെ പ്രയോഗം ഫലപ്രദമാവില്ല. സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകളും എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്നതിനു പുറമെ രോഗഹേതുക്കളായ ബാക്ടീരിയയെയും കുമിളനെയും പോലും തുരത്താൻ കഴിവുള്ള പ്രത്യേക സവിശേഷതകളുള്ള ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്. വിളകളെ സാധാരണയായി ബാധിക്കുന്ന ബാക്ടീരിയ കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്യൂഡോമോണാസ് രോഗാണുക്കൾക്കെതിരെ മാരകമായ ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും രാസവസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ രോഗാണുക്കൾക്ക് ഇരുമ്പിന്റെ ലഭ്യത കുറയ്ക്കുകയും തന്മൂലം അവയുടെ നശീകരണം സാധ്യമാക്കുകയും ചെയ്യുന്നു. സ്യൂഡോമോണാസ് ചെടിയുടെ പ്രതലത്തിലും ഉള്ളിലും ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ചെടികളുടെ ആന്തരികമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിത്തിൽ പുരട്ടിയും പറിച്ചു നടന്ന തൈയുടെ വേരുകൾ സാന്ദ്രത കൂടിയ ലായനിയിൽ മുക്കിയും ജൈവവളത്തിൽ കൂട്ടിക്കലർത്തിയും 2% ലായനി ഇലകളിൽ സ്പ്രേ ചെയ്തും 2% ലായനി ചെടികളുടെ ചുവട്ടിലൊഴിച്ചും സ്യൂഡോമോണാസ് ഉപയോഗിക്കാവുന്നതാണ്. 2% സ്യൂഡോമോണാസ് വിത്തിൽ പുരട്ടി വിതയ്ക്കുന്നതുകൊണ്ട് വിളകളെ ബാധിക്കുന്ന വാട്ടരോഗം തടയാൻ സാധിക്കും. ലിറ്ററിൽ

0: അയൽവാട്ടം, പാവൽ, പടവലം, വെള്ളരി എന്നിവയുടെ മുരടിപ്പ് രോഗം തുടങ്ങിയവയ്ക്കെതിരെയും ഫലപ്രദമാണ്. പറിച്ചു നടുമ്പോൾ തൈകളുടെ വേരുകൾ സാന്ദ്രത കൂടിയ ലായനിയിൽ 15 മിനിറ്റ് സമയം മുക്കിവെച്ച ശേഷം നടണം. ജൈവവളത്തിൽ കൂട്ടിക്കലർത്തിയും വിളകളിൽ പ്രയോഗിക്കാം. മഞ്ഞുകാലങ്ങളിൽ ചീരയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗവും ഈ ബാക്ടീരിയ മുഖേന നിയന്ത്രിക്കാൻ സാധിക്കും. വെള്ളരി, തക്കാളി എന്നിവയിലുണ്ടാകുന്ന വൈറസ് രോഗങ്ങളെയും സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് മുഖേന നിയന്ത്രിക്കാൻ സാധിക്കും. കീടാണുക്കളുടെ ആക്രമണവും രോഗങ്ങളുടെ കടന്നുവരവും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. എന്നാൽ നിലവിൽ അതിനുള്ള പരിഹാരമാർഗങ്ങളും ലഭ്യമാണ്. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മാഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബംഗിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി കിഷോർ പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ റോഡുകളിലും നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഇക്കഴിഞ്ഞ മേയിൽ ഇത് സംബന്ധിച്ച ഓർഡിനൻസ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര നിയമകാര്യമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ജുഡീഷ്യൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കരണ പ്രക്രിയയിലെ സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
4: बनाने के उद्देश्य से इस अमेंडमेंट बिल में चीफ जस्टिस ऑफ इंडिया सहित अन्य न्यायाधीशों की संख्या वर्तमान में 34 से बढ़ाकर

0: 38 किए जाने का प्रावधान किया गया है।
1: കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബില്ലും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പണമിടപാടുകളിലെ കാലതാമസം ഒഴിവാക്കൽ, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയാണ് സഭയിൽ അവതരിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കുചേരുന്നില്ലെന്ന് വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും MSME ബില്ലിന്മേലുള്ള ചർച്ചയിലും പ്രതിപക്ഷത്ത് നിന്നും ഒരാൾ പോലും പങ്കെടുത്തില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ജന്തർ മന്ദറിൽ നടന്ന നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി. ഗുജറാത്തിലെ മജൽപൂർ മണ്ഡലം BJP നിലനിർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്കാണ് BJP സത്യേന്ദ്ര ഭായ് പട്ടേൽ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സ്ഥാനമൊഴിഞ്ഞ സീറ്റിലേക്കാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻഷ്യാം സിംഗിനാണ് വിജയം. കോൺഗ്രസ് അംഗത്തിന്റെ അയോഗ്യതയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ മുൻ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. അടിയന്തരഘട്ടങ്ങളിൽ ഇരുചക്ര ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇരുചക്ര ആംബുലൻസ് സേവനം വിദൂര മേഖലകളിൽ അടിയന്തര വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹനങ്ങളിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനവും മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കെടുതികളിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും NDRF സംഘങ്ങളെയും സജ്ജമാക്കിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു.
3: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
1: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിക്കുന്നതിന് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായവും നൽകും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10,00,000 നിന്ന് 12,00,000 രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 4,00,000 നിന്ന് 6,00,000 രൂപയായും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മൂന്ന് ദിവസത്തിനിടെ ജില്ലയിൽ പെയ്തത് 533 മില്ലിമീറ്റർ മഴ. വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 1 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം 533 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇന്ന് പല പ്രദേശങ്ങളിലും മഴ മാറി നിന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ അതീവ ജാഗ്രത തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്തുനിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കുടുങ്ങിപ്പോയവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചുവരുന്നു. ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ജില്ലയിൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാലക്കര ഭാഗത്ത് പമ്പ കരകവിഞ്ഞ് ഒഴുകുന്നു. പല പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചരക്ക് നീക്കത്തിൽ വളർച്ച കൈവരിച്ച ഇന്ത്യൻ റെയിൽവേ 2026 ജൂലൈയിൽ 9% വർധനയാണ് മുൻവർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത്. 141 ദശലക്ഷം ടണ്ണാണ് ജൂലൈയിലെ ചരക്ക് നീക്കം. യാത്രക്കാരുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വൻ വർധനവ് ഉണ്ടായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബങ്കിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജെൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. എന്റെ പഠിച്ചവൻ ഇങ്ങനെയായി പോവാ, അനക്കീലൊന്നും വിശ്വാസമില്ലേ. കാരണം ഒരാള് പറഞ്ഞു നിശ്ചിട്ട് പാടങ്ങ് കുമ്പളങ്ങ്
1: കെട്ടുപോന്നാണ്.
0: എനിക്ക് ചൂടാ കാരണ ഇമാതിരി വിശ്വാസമൊന്നും ഇല്ലടോ. അല്ല, അന്ധവിശ്വാസങ്ങളാന്ന് ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞു. എന്റെ നല്ല കറിവേപ്പില്ലല്ലോ, പാടങ്ങ് കരിഞ്ഞു പോക്കാ.
1: പിന്നെന്താ, നമ്മളെ വീട്ടിൽ നല്ല പ്രസവിക്കാനായ ഒരു പശു ഇല്ലേനാ പോന്നയാള്, ഞാൻ പേര് പറയുന്നില്ല, അയാളെന്തോന്ന് പറഞ്ഞു.
0: എന്നാ പറഞ്ഞേ? ഓ, അപ്പാടങ്ങ് എന്നാ ആയിപ്പോയെന്നിട്ട്?
1: വൈകുന്നേരത്തേക്ക് സംഭവം പോയില്ലേ. ആണ് പ്രസവിക്കലും കഴിഞ്ഞിന് കുട്ടി ചത്തും പോയി. ഇത്ര പാല് കിട്ടുന്ന പയ്യനും അറിയാതെ.
0: കാരണ അതെല്ലാം അന്ധവിശ്വാസാണ്, നീ ഇങ്ങനെയായി പോയല്ലോ എന്നാ കാരണം ഞാൻ വിചാരിക്കുന്നു.
1: ഞാൻ പറഞ്ഞില്ല അനക്കിയിൽ വിശ്വാസം ഒന്നും ഇല്ല. നമുക്ക് നേരിട്ട് വരുമ്പല്ലേ ഇതെല്ലാം വിശ്വസിക്കാൻ. അമിൻതാ, നിങ്ങക്ക് വരട്ടെ, എന്നറിയാം നിങ്ങക്ക് നോക്കാലോ എങ്ങനെയാണെന്ന്.
0: അനക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതെല്ലാം വെറും ഇതാന്ന് ആൾക്കാർ
1: പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇലേ വന്നോനെ ഞാൻ അലിയെ ഒന്ന് പറഞ്ഞുവിടാ.
0: അത് വേണ്ട,
1: നിങ്ങളെ പറമ്പ് തേച്ചും തേങ്ങല്ലേ, അതങ്ങ് ഒരുപാട് തേങ്ങ ഉള്ളാരും ഒരാൾ പറഞ്ഞോർമ്മയുണ്ടെങ്കിൽ കംപ്ലീറ്റ് അടക്ക പോലത്തെ തേങ്ങയാന്ന് പറഞ്ഞിട്ട്.
0: ആ, അത് നീ പറഞ്ഞ നേരെ
1: മറന്നുപോയ നിങ്ങളല്ലോ.
0: പിറ്റേന്നത് മഹാളിയാറ്റോ ഉള്ള പോലെയല്ലേ വീണൂട്ടെ.
1: മഹാളിയല്ല, മണ്ടരി.
0: ആ മണ്ടരി, ആ മണ്ടരി എന്നാലും വീണല്ലോ. നീ പറഞ്ഞപ്പോയാന്ന് എനിക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാവുന്നു. എന്റെ വീട്ടിൽ കൊറേ ചാമ്പയുണ്ടേനു മോനെ, നീ കണ്ടിട്ടുണ്ടെങ്കിൽ. നീ പറഞ്ഞ ഒരാളെ പേര് പറയുന്നില്ല, അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കായിരിക്കും. പിന്നെ ആമിനത്തിയാ പറഞ്ഞ ഇതെങ്കും വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യല്ലപ്പാ. എന്നിട്ട് ഞാൻ ഓള് വന്നിട്ട് ഓളാന്ന് ആ ഞാൻ പറഞ്ഞു പോയില്ല, ഇന്നോടായോണ്ട് ഞാൻ പറയാന്ന്. ഓള് വന്നിട്ട് പറഞ്ഞു, ഉയൻ്റെ ആമിനത്താ ഇതെന്നാ ഉണ്ടായിനി, നല്ല നല്ല ചുവപ്പ്, എന്ത് കളറായിന്. വൈകുന്നേരം കയറണാ, അത് മൊത്തം അടിഞ്ഞു പോയില്ലേ. പിള്ളേർക്ക് കൊടുക്കാനുണ്ടാ, എന്തെങ്കിലും ഒന്നും ഓള് ബാക്കി വെക്കണ്ടേ. നീ പറഞ്ഞാൽ ഇപ്പൊ ഓർത്തേരാന്ന് എനിക്ക് ഓർമ്മ വന്നേ.
1: ഇപ്പൊ എന്തായി, ഞാൻ പറഞ്ഞ കാര്യല്ലേ കണ്ണുള്ളൂന്നെല്ലാം പറയുന്ന ഇള്ളിയാന്ന്.
0: അതുള്ളായിരിക്കും
1: അല്ലേ. സംഭവിക്കുക
0: അല്ല, വീട്ടിലെ കറിവേപ്പിലയും കരിഞ്ഞു പോയിട്ടില്ലേ. അതും പറഞ്ഞു ഇതേപോലെ ഇതെന്നാ പച്ചപ്പ്ന്ന്. അപ്പാട് അതും കരിഞ്ഞു പോയില്ലേ. അതോടോ ഒരു നിമിഷം ആന്നില്ല, രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഷു അതിന്റെ പണി കഴിയും.
1: ഈ കൂട്ടർക്കാങ്ങില്ലേ പറയാണ്ടിരിക്കാനാവില്ല.
0: ഇല്ല,
1: അതാണ് പറഞ്ഞാളിയോ.
0: എടോ, കോയാന്റെ പെണ്ണിന് ഒരുപാട് മുടിയുണ്ട് എനിക്കറിഞ്ഞൂടെ. അപ്പാട് ഓള് പറയലാന്ന്, ഇതെന്നാ പനങ്കോല പോലത്തെ മുടി. എന്റെ കരുണ, അതിന് ഊരി ഊരി, അതിനിപ്പോ ഉണ്ടാ മുടി ആരാന്റെ വാല് പോലത്തെ കുറച്ചുണ്ട്. ഒറ്റ മുടി ഓള് വെച്ചിട്ടില്ല. എന്തൊരു കണ്ണാവോക്ക്.
1: ഒരു കാര്യം ചെയ്താലോ, ഇപ്പോക്ക് മുടിയില്ലാന്നല്ലേ പറഞ്ഞേ, ഒന്നും കൂടി അയാളെ കൊണ്ടെന്ന് പറയിച്ചാലോ, ചെലപ്പോ മുടി വന്നാലോ.
0: അതെങ്ങനെ കരുണ പറയാ, ഓളോട് പറയാൻ പറ്റും. നീ ഒന്നും കൂടി ഒന്ന് പറ വന്നിട്ട് തിരിയൂലേ.
1: പറയണ്ട, ഓളെ മുമ്പിലോട്ട് രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ.
0: അല്ല കാരണ, ഇവർക്ക് ദോഷത്തിന് ആവൂ, ഇവർക്ക് നല്ലേനൊന്നും ആവൂലെന്ന്.
1: നല്ലൊന്നും ബാലി വരുമെന്ന്
0: ഇല്ല. അവര് കണ്ട അപ്പടാ സ്പോട്ട് പറയും, അപ്പാട് അതങ്ങ് കരിഞ്ഞു പോവും. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു എനിക്ക് വിശ്വാസം ഇല്ലെന്ന്, പക്ഷെ എനിക്ക് നീ പറഞ്ഞ ഇപ്പം നല്ല വിശ്വാസം തോന്നുന്നു.
1: നിങ്ങൾ നോക്കറാ എന്റെ കുമ്പളങ്ങ.
0: നീ ഇനി എന്ത് വേണോ, ഒരു കവർ ഇട്ട് വെക്ക എല്ലാത്തിനും.
1: ആ അതല്ലേ ഞാൻ ഇപ്പം ചെയ്യുന്നത്, എല്ലാം പൊത്തി വെക്കലാന്ന്. അന്നേരം അവർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും.
0: അല്ല, ഒരു ദിവസം ഇതേപോലെ കൊപ്പര ഞാൻ കൊറേ കൊത്തി വെച്ച്, അപ്പൊ നല്ല വെയില്, അപ്പാടും വന്നിട്ട് ഓ കൊപ്പര കൊത്തിനാ ഇതായിടുന്ന ഇത്ര മാത്രം കിട്ടീനി. അന്ന് വൈകുന്നേരം അല്ലേ കരുണ, എത്ര മൂന്നാല് ദിവസമായില്ലേ മട വീന്ന്.
1: ആ
0: ഇപ്പൊ ഞാൻ എല്ലാം ആലോചിച്ച് നോക്കുമ്പോ എല്ലാം കറക്റ്റാ.
1: നമ്മളിപ്പോ നമ്മളെ തെക്കേലെ ദിവാകരം വീട് എടുക്കുന്നില്ലേ, നമ്മളെ വീട് നടത്തുന്നത്, പുതിയ വീട് വെക്കുന്നില്ലേ, ആ വീടിന്റെ മുമ്പിൽ കണ്ടെ അങ്ങനെ നോക്കുത്തിനെ വെച്ചിട്ട്. ഞാനിപ്പോ രാത്രി ഇതേപോലെ വരുമ്പോ ഇത് കണ്ടിട്ട് പേടിക്കും ചെയ്തിന്.
0: ആ കണ്ണീർ തട്ടാണ്ടിക്കാൻ വേണ്ടി
1: അമ്മാതിരി രൂപയിൽ ഉണ്ടാക്കി വെച്ചിനെ, പുല്ലോണ്ടും ചട്ടിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ രൂപ.
0: ഈ കണ്ണല്ലോ ആ ചട്ടിക്ക് പറ്റട്ടെ
1: ആയിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിങ്ങനെ വെക്കുന്നുണ്ടാവും.
0: പിന്നെ ഞാനൊരിക്ക നോക്കിനി, എന്നാ പോലെ പോരാല്ലേ.
1: പിന്നെ വീട്ടിന് മാത്രല്ല എന്റെ അമിൻത, പുതിയ ബിൽഡിംഗ് എല്ലാം എടുക്കുന്നതിനെല്ലാം വെക്കുന്നില്ലേ, ഇപ്പൊ റോഡ് സൈഡിലെല്ലാം ഉണ്ട്.
0: എല്ലടി ഞാനും കണ്ടി
1: ചിലരുണ്ടോട്ടോന്നെല്ലാം ഇതിന്റെ എല്ലാം അർത്ഥം ഈ കണ്ണേറ് കൊള്ളുന്നതും കണ്ണുള്ളെല്ലാം ഇല്ലാന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്
0: എല്ലാം ഉള്ളി തന്നെയാണ്. പഴമക്കാരും അറിയൂ, പിന്നെ ഇതെല്ലാം ഉള്ളിയാണ്. ഇപ്പോഴത്തെ ആൾക്കാരെന്നാ പറയാ, ഇതൊന്നും ഇല്ലാത്തതാണ്. പണ്ടേത്തെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന, പക്ഷെ നമുക്കിതെല്ലാം വാസ്തവാണല്ലേറിന.
1: സത്യാവസ്ഥ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക?
0: നമുക്ക് കുട്ടിരാമാട്ടിനോട് ചോദിക്കാം, ഈ കണ്ണേറുണ്ടോ ഇല്ലയോ?
1: ആ
0: ഓറിയിലിട്ട ഈ പോവുമല്ലോ, അന്നേരം ചോദിക്കാം നമുക്ക്.
1: ആ വരാന്ന് നേരാന്നേ ഉള്ളൂ. ആ കുട്ടിരാമാട്ടാ,
2: നിങ്ങളെ
1: കാത്തിടുക്കേനു, ഒരു കാര്യം ചോദിക്കാനുണ്ട്.
2: ചോദിച്ചോളൂ.
1: അല്ല കുട്ടിരാമാട്ടാ, ഈ കണ്ണേറ് കണ്ണുള്ളൂന്നെല്ലാം പറയുന്ന സംഭവം ഇല്ലെന്നാ?
2: അതെന്താണ് ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം?
1: കണ്ട എന്റെ കുമ്പളങ്ങോ വെള്ളേരിയെല്ലാം കണ്ടില്ലേ?
2: എന്ത് പറ്റി?
0: എല്ലാം ചീഞ്ഞു പോയി കുട്ടിരാമാട്ടാ.
2: ആണോ? അത് ഇന്നലെ മഴ പെയ്തിട്ടില്ല, എങ്ങനെ
0: സംഭവിച്ചിട്ടുണ്ടാവും? ഓന്റെ പൊരേന്റെ ഉള്ളിലോട്ട് ഒരാള് പോയി, ഓൻ പേര് പറഞ്ഞില്ല. ഓൻ പറഞ്ഞു, ഇതെന്നാ മോനെ കരണാ കുമ്പളം പാടോ, ചീഞ്ഞു പോയി പോലു.
2: കണ്ണേറ് കൊണ്ടാണ് കുമ്പളം മോശമായതല്ലേ? അപ്പൊ ഇന്നലെ പെയ്ത മഴക്കൊന്നും അതിനൊരു കാരണമില്ല.
0: എല്ലാ കുട്ടിരാമാട്ട, ഈ മഴ പെയ്യാനെന്ന കാരണം ഇപ്പം ന്യൂനമർദ്ദം ഉണ്ടാ?
2: അത് ന്യൂനമർദ്ദം എന്നല്ലേ നമ്മള് പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞത്?
0: ഇതൊരു ന്യൂനമർദ്ദം അല്ല.

0: പിന്നെന്താ അന്നത്താ?
1: ഞാൻ കൊപ്പര ചിക്കുന്നേനു.
0: അതെ, നല്ല വെയിലാണല്ലോ അല്ലേ?
1: രാവിലെ മുതലേ നല്ല വെയിലാണ്. അപ്പൊ ഞാൻ കുറേ ഉണ്ടേനു ചിക്കി ഇങ്ങനെ വരുമ്പോ വീട്ടിന്റെ അയിലോട്ട് ഒരു പെണ്ണുങ്ങള് പോകുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇനി അവർക്ക് ദേഷ്യം വരണ്ടല്ലോ. അപ്പൊ ആ ഡോള് പറയലാന്ന്, ഓ ഇതെത്രയാന്ന്, ഇതപ്പാ കൊത്തി ഇട്ടിന്. വൈകുന്നേരം ആവുമ്പളൊക്കെ അല്ലേ കുട്ടിനാമാട്ടാ പെയ്തേ, എന്തെന്നാ പെയ്തേ?
0: അതെ, നല്ല മഴയും കാറ്റും ഉണ്ട് അല്ലേ?
2: കംപ്ലീറ്റ് നനഞ്ഞില്ലേ?
0: അപ്പൊ അതിന് ഉത്തരവാദി മഴക്ക് ന്യൂനമർദ്ദത്തിനും കടലില് രൂപപ്പെട്ട ഈ ചുഴലിക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല, കണ്ണേറാനാണ് അല്ലേ? അപ്പൊ നമുക്ക് അവരെ കൊണ്ട് വരൾച്ച വളരെ രൂക്ഷമായ സമയത്തും ഇങ്ങനെ ഒന്ന് പറയിപ്പിച്ചാല്.
1: അവര് നല്ല പറയില കുട്ടിനാമാട്ടാ, കരണം പറഞ്ഞോട്.
0: ശരി, കരണം ഇങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടോ?
2: അതല്ല എന്റെ കുമ്പളങ്ങന്റെ അവസ്ഥ കാണുന്നില്ലേ? പണ്ട് പശുവത്തെ കാര്യം ഞാൻ അമിനത്തോട്
0: പറഞ്ഞിട്ടേയുള്ളൂ.
2: നിറവയറായിട്ട് നിന്ന പശുവിനോ?
0: പ്രസവിക്കാറായ പശുവായിരുന്നു.
2: ഈ പറഞ്ഞ ആളവിടെ വന്ന്, എന്നാ പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, വൈകുന്നേരം തന്നെ സംഭവം പ്രസവം കഴിഞ്ഞ് കുട്ടി അന്നേരം തന്നെ മരിച്ചു.
0: ഇതിലൊന്നും ഒരു യുക്തി ഇല്ല, ഒന്നും ശരിയല്ല.
2: അല്ല കുട്ടിനാമട്ട, നമ്മളെ ടൗണിലെ വീടും അതേപോലെ തന്നെ പീടികയിൽ എടുക്കുമ്പോ അതിന്റെ മുമ്പിൽ വലിയ ചട്ടിയും ഇതെല്ലാം വെച്ചിട്ട് നോക്കൂത്തിനെ പോലെ ആക്കുന്നില്ലേ?
1: അല്ല കുട്ടിനാമട്ട, അങ്ങനെയാണെങ്കിൽ അവര് വലിയ പൈസയും ഉള്ളവരും പഠിപ്പുള്ളവരല്ലേ, അവര് വെക്കാണ്ടൊക്കല്ലേ വേണ്ടേ? ഇവരിപ്പം വെക്കൂലേ ഇതിന്?
0: നോക്കുകുത്തി അത് ഒരു വിശ്വാസം മാത്രമാണ്, കണ്ണേറ് തട്ടാതിരിക്കാൻ ഒരു വലിയ സ്ഥാപനത്തിന് മുമ്പിൽ ഒന്ന് വെക്കുക എന്നുള്ളത് മാത്രം. അത് മാത്രല്ല, ഇപ്പം പുതിയ കെട്ടിടങ്ങളും വീടുകളൊക്കെ എടുക്കുമ്പോ മുമ്പിൽ ഒരു വലിയ മറ ഉണ്ടാക്കിയിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ? പിന്നീടാണല്ലോ അത് തുറന്നു വെക്കുന്നത്. അപ്പൊ എല്ലാം അത് ആ സമയത്ത് വീട് എടുക്കുമ്പോഴും മാത്രമല്ല, അതെല്ലാം ഫിനിഷിംഗ് കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടമായിട്ട് മാറുമ്പോഴല്ലേ ശരിക്ക് ഇവരുടെ നിങ്ങൾ പറഞ്ഞ കണ്ണേറ് ദോഷമൊക്കെ സംഭവിക്കേണ്ടത്. അത് പൂർത്തീകരിക്കുന്ന സമയത്ത് അങ്ങനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇതില് ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇല്ല എന്ന് ഉറച്ച വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്.
1: നിങ്ങളോട് യോജിക്കുന്നേ,
0: അതിപ്പോ സംഭവിക്കുന്ന പശുവിനും എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അന്ന് വന്ന് പറഞ്ഞയാളെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുമായിരിക്കും. അതുപോലെ എത്ര ദിവസം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. മഴ എന്തായാലും ആകാശത്തിൽ കാർമേഘം ഊറിക്കൂടി വൈകുന്നേരം മഴ പെയ്യാനിരിക്കുകയാണ്. അമിനത്തായുടെ വീട്ടിലൊരാള് വരികയും കൊപ്രയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയൊക്കെ ചെയ്തു. അതെ, അന്ന് വൈകുന്നേരം രാവിലെ വന്നു കഴിഞ്ഞ ഉടനെ ആകാശത്തിൽ ഇങ്ങനെ എവിടെ നിന്നെങ്കിലും കാർമേഘങ്ങൾ വരാനൊക്കെ പറ്റുമോ? അപ്പൊ മഴ പെയ്യണം അന്ന്, അത് തീർച്ചയായിട്ടും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് കാരണമായിട്ട് ഇയാളുടെ വാക്കും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ആകസ്മികത എന്നൊക്കെ പറഞ്ഞല്ലേ, യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ചിലർക്ക് അതിന്റെ നേട്ടം കിട്ടും. അങ്ങനെ മാത്രമേ ഇതിനുള്ളൂ, അല്ലാതെ ശാസ്ത്രീയത ഇല്ല. പക്ഷേ നമ്മൾ വളരെ പരിഷ്കൃത സമൂഹത്തിലും നമ്മുടെ ചില വിശ്വാസം കാക്കാൻ വേണ്ടി പലരും ചെയ്യുന്നുണ്ട്, ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലേ, മന്ത്രവും ചരടും അങ്ങനെയൊക്കെയുണ്ട്. ഈ മന്ത്രങ്ങൾക്കൊന്നും അങ്ങനെ വലിയൊരു സിദ്ധി, നമ്മളിപ്പോ കേരളീയ സമൂഹത്തിന് മന്ത്രവാദത്തിന്റെയും നരബലിന്റെയും ഒക്കെ കഥ വായിച്ചിട്ടില്ലേ? അതും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കാരണം ചെയ്തുകൊണ്ടിരിക്കുന്നവര് സമ്പന്നരാണ്, വിദ്യാസമ്പന്നര കൂടിയാണ്. അപ്പൊ അവർക്കിടയിലും നമ്മുടെ അന്ധവിശ്വാസം വ്യാപിക്കുന്നുണ്ട്. അത് ശാസ്ത്രീയമാണെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ.
2: അല്ല കുട്ടിരാമട്ട, നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണോ?
0: അത് തന്നെയാണ്, ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് അങ്ങനെ തോന്നലാണ്, അവർ പറഞ്ഞത് കൊണ്ടാണോ എന്ന് തോന്നലാണ്. ഈ മാനസികമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മനഃശാസ്ത്രം ഒരു ശാസ്ത്രമാണല്ലോ
2: അല്ലേ?
0: അവരത് പറഞ്ഞുകൊണ്ടാണോ നമുക്ക് തോന്നി തുടങ്ങിയ, ഇപ്പോ ഒരു നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരാളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാല്, നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ അതുണ്ട്, ഉപബോധ മനസ്സിൽ അതുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് ദോഷകരമായിട്ട് വരുമെന്ന് മനസ്സിൽ ഉണ്ടാവുകയും അത് ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അയാൾക്ക് എവിടെയില്ലാത്ത ഒരു ക്ഷീണം വന്നു വരികയും ചെയ്യും. അപ്പൊ അതിന് ഉത്തരവാദി ഇദ്ദേഹത്തിന്റെ പറച്ചിലാണ് നമുക്ക് തോന്നും, നമ്മുടെ കാര്യത്തില്. മറ്റുള്ള ഇതിന്റെ കാര്യത്തിലും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുമ്പളങ്ങ ചീഞ്ഞു പോയാല്, ഇത് ഇന്നലെ പെയ്ത മഴ കൊണ്ടല്ല, രാവിലെ പോയാള് പറഞ്ഞൊരു കമന്റ് ഒരു അഭിപ്രായം കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നു, അതാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് കരുണാകരൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം.
2: നമ്മളെന്തായാലും വിശ്വസിക്കൂല.
1: നേരത്തെ ഞാൻ യുവാനോട് പറഞ്ഞു ഇതെല്ലാം വെറും പൊട്ടത്തെറ്റാന്ന്. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസവും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചിന്തിച്ചു തുടങ്ങി. രാമേട്ടൻ പറഞ്ഞതിനോട് യോജിക്കുന്നേ ഇല്ല, ഇതെല്ലാം ഉള്ളിയാ അനുഭവമാണ്, നമുക്കിതെല്ലാം അനുഭവങ്ങൾ ഉണ്ടല്ലോ.
0: ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, വലിയ എന്താ പറയാ അപസർപ്പക കഥകൾ പോലെ അനുഭവങ്ങൾ പറയാൻ നാട്ടുകാർക്ക് ഓരോരുത്തർക്കും പല കഥകൾ ഉണ്ടാവും. അയാള് പറഞ്ഞ് നിമിഷങ്ങൾക്കകം അങ്ങനെ സംഭവിച്ചു അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഈ പ്രവചിക്കാനുള്ള സിദ്ധിയുള്ള ആളുകളൊന്നും പുതിയ സമൂഹത്തിൽ ഉണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ അതിന് അംഗീകരിക്കണം. നിങ്ങളുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല എന്റെ പ്രശ്നം, ശാസ്ത്രീയമായൊരു പിൻബലമില്ലാതെ ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാനസികമായ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായൊരു സമീപനം കണ്ണാരം പറഞ്ഞ പോലെ അതിനപ്പുറത്തേക്ക് ഇതിനൊന്നും അർത്ഥമില്ല, യുക്തിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനെ പരിഹരിക്കാനല്ല നോക്കേണ്ടത്. ശാസ്ത്രീയമായിട്ട് അതിനെന്തൊക്കെ വേണം, മഴ വരുമ്പോൾ അതിന് മഴ കൊള്ളാതെ മഴ നനയാതെ വെക്കണം, കൊപ്ര ഉണക്കുന്ന

0: അത് മഴയില്ലാത്ത സമയത്ത് നമുക്കിത് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളെ ചർച്ച ഏതായാലും തുടരട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം.
1: കരണാ, നീ കുട്ടിരാമാട്ടം പറഞ്ഞൊന്നും എടുക്കണ്ട, എനിക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞുതരാം.
2: നിങ്ങൾ മെല്ലെ പറ, കുട്ടിരാമാട്ടം പോകുന്നേ ഉള്ളൂ.
1: പോയി പോയി എന്ന് തോന്നി. അതായത് വീട്ടിൽ കുറച്ച് ഉണക്കമുളകുണ്ട്, അതു ഉപ്പു കടുകു പിന്നെ എടുത്തിട്ട് നന്നായിട്ട് ആ പിന്നെ കുമ്പളങ്ങൊക്കെ അങ്ങ് ഉയിഞ്ഞിട്ടോട്. എനിക്ക് നാളത്തേക്ക് നല്ലോണം കാണാം. ഒരു അഞ്ചാറോട്ട് ഇങ്ങനെ ഉയി അങ്ങനെ ഷൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തീരിട്ടുക. അഥവാ നിനക്ക് മുളകിന്റെ മണം ഇല്ലെങ്കിൽ
2: കരിഞ്ഞ മണ
1: ഇടോ. മുളക് കനല് കുത്തുമ്പോ ഒരു മൂക്ക് കുത്തുന്നൊരു വരൂലേ, മണം വരൂലേ, വല്ലാണ്ട് നമുക്ക് തുമ്മാൻ വരൂലേ, അങ്ങനത്തെ മണം വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം അതിന് കണ്ണു കൊണ്ടിരും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം തന്നെ നീ ചെയ്തു. നീ ആരോട് മുണ്ടും പറയൊന്നും വേണ്ട, നേരെ പോവാ അടുക്കളയിൽ പോവാ, എടുത്തിട്ട് നന്നായിട്ട് ഉയിഞ്ഞിട്ട് അങ്ങോട്ടേക്ക്. പിന്നെ നാളെ കുട്ടിരാമാട്ടൻ ഇതിലൂട്ട് വരും. ഞാൻ ആമനത്തെ ഇങ്ങനെ പറഞ്ഞിന്, അതുകൊണ്ട് ഞാൻ ഉയിഞ്ഞിട്ട് ഒന്നും പറയാനും പാടില്ല. നമുക്ക് കുറവാക്കെടുക്ക, യുക്തി ചാത്തം എല്ലാം ഊറ് പറയൂ.
2: ചാത്തല്ല, ശാസ്ത്രം ശാസ്ത്രം.
1: ആ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഊറ് പറയൂ. പക്ഷെ നീ എന്ത് ചെയ്യണോ, ഇന്ത്യ കുമ്പളം കാന്ന് എനിക്ക് ഓർമ്മ വേണം.
2: നേരാ

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
1: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Laminate.
2: Phone 9496420880,
1: 8111933600.
2: CM Vistara.
1: CM Vistara Nilluni.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
4: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900018.
1: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: வாய் சாலா.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു സൂര്യ ഇടവന.
2: ഫാമിലി കോർട്ടിൽ ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് രണ്ടു മാസത്തെ നീണ്ട അവധിയിൽ പ്രവേശിച്ച രവിചന്ദ്രൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ തന്റെ വായനാ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. വിശക്കുമ്പോൾ മാത്രം പുറത്തിറങ്ങി. വിവാഹത്തിനു മുൻപ് പലപ്പോഴായി വാങ്ങിവെച്ച പുസ്തകങ്ങൾ ആവേശത്തോടെ തീർത്തുകൊണ്ടിരിക്കെ പതിവായിട്ടുള്ള ഹോട്ടൽ ഭക്ഷണം അയാളുടെ ഉദരത്തിൽ കാറ്റും കോളും സൃഷ്ടിച്ചു. സക്രിയയുടെ ഹൃദയതാരകം എന്ന കഥയിലെ സുകുമാരനെ പോലെ ക്ലോസറ്റിനുമേൽ താൻ ഒരു വലിയ ഇരമ്പലായി മരിച്ചുപോകുമോ എന്നുവരെ അയാൾ പേടിച്ചു. രാത്രി ഇത്തിരി പൊടിയരിക്കഞ്ഞു കുടിക്കാമെന്ന് സമാധാനിച്ച് അയാൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ വല്ലാത്തൊരു നിശബ്ദത ഇരുളുമായി കെട്ടിപ്പിണഞ്ഞ കിടപ്പുണ്ടായിരുന്നു. ഓരോ പാത്രങ്ങളും കഴുകി വിളിപ്പിച്ച സ്വന്തം ഏകാന്തതയിൽ ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് മുഖം താഴ്ത്തി മിണ്ടാതെ നിൽക്കുകയാണ്. അഖില ദിവസങ്ങളായി വീട്ടിലില്ല എന്ന സത്യം രവിചന്ദ്രന്റെ മനസ്സിനെ അമർത്തിയത് അപ്പോഴാണ്. പാത്രങ്ങൾക്കിടയിൽ ഒരുപാട് നേരം പരതിയതിനു ശേഷമാണ് ഒരാൾക്ക് മാത്രം അരിതിളപ്പിക്കാൻ പാകത്തിൽ ഒരു പ്രഷർ കുക്കർ രവിചന്ദ്രൻ കണ്ടെത്തിയത്. അതിന്റെ മൂടി തുറക്കാൻ ശ്രമിച്ചതും പാത്രങ്ങളുടെ ശക്തമായ പ്രതിഷേധം അയാൾക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് പ്രഷർ കുക്കറും രവിചന്ദ്രനും തമ്മിൽ മാർബിൾ തണുപ്പിൽ കിടന്ന് ശക്തമായ മൽപ്പിടുത്തം തന്നെ നടന്നു. ഒടുവിൽ പരാജയം സമ്മതിച്ച് ഭിത്തിയോട് ചേർന്ന് നിന്ന് അയാൾ കുറെ നേരം കിതച്ചു. കാലുകളിലൂടെ ഒഴുകിയ വിയർപ്പ് തുള്ളികളായി നിലത്ത് വീണു. അയാൾ തൊട്ടപാത്രങ്ങളെല്ലാം ഗ്രാനൈറ്റ് പലകയിൽ അള്ളിപ്പിടിച്ച് അരി വേവിക്കാനുള്ള ഉദ്യമത്തെ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചു. തുറന്നുവെച്ച ടാപ്പുകൾ പരിഹാസത്തോടെ ചൂളം കുത്തി. പാത്രങ്ങൾ നിഗൂഢമായൊരു നോട്ടം തമ്മിൽ തമ്മിൽ എറിഞ്ഞ് തനിക്ക് നേരെ ഞൊടിയിടകൊണ്ട് ഒരു സംഘടിത ശക്തിയായത് രവിമാഷിന്റെ സമനില തെറ്റിച്ചു. തലമുടി മാന്തിപ്പറച്ച് അയാൾ അലറി, എനിക്ക് വിശക്കുന്നു, കിടന്നു കാറാതെ മനുഷ്യ. മിക്സി ശാസിച്ചു, താൻ പോയി ആ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതിന് വേറെ ആളെ നോക്കണം, ഇത് ഞങ്ങളുടെ കുടുംബകാര്യം, നീ ഇടപെടേണ്ട, രവിചന്ദ്രന്റെ താക്കീത്. അത് കള സാറേ, പ്രഷർ കുക്കർ ഇടപെട്ടു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഞ്ഞി വേവിച്ചവളാ ഞാൻ. അതൊക്കെ ശരി, പക്ഷെ ഏതു നേരത്തും ടിവി കാണുകയും തിന്നുകയും മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോവുകയും ആഴ്ച പതിപ്പുകളിലെ റെസിപ്പി വെട്ടിയെടുത്ത് പാചക കസർത്ത് നടത്തുകയും ചെയ്യുന്നതാണ് ജീവിതമെന്ന് വിചാരിക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ എത്ര നാൾ കഴിയാനൊക്കും? അഖിലയും രവിചന്ദ്രനും തമ്മിൽ വായനാമുറിയിൽ വെച്ചുണ്ടായ വാക്കേറ്റം ഉരുളിയുടെ മനസ്സിൽ മെല്ലെ തെളിഞ്ഞു വന്നു. നോക്കൂ അഖില, രവിചന്ദ്രന്റെ ഭാര്യയെ തന്റെ വായനാമുറിയിലേക്ക് ക്ഷണിച്ചു. ഇത് മുഴുവൻ പുസ്തകങ്ങളാ. ഈ ടിവിക്ക് മുന്നിൽ പോപ്പുകോണും കുറിച്ചിരിക്കുന്ന നേരത്ത് ഇതൊക്കെ എടുത്തൊന്ന് നോക്കിയാൽ നിനക്ക് കുറച്ചുകൂടി സീരിയസ് ആകാൻ പറ്റും. ഹാ, ഇത്രയൊക്കെ സീരിയസ് ആയാ മതി. അഖില വാൽക്കണ്ണാടിയിലേക്ക് ചാനൽ മാറ്റി രവിമാഷെ നോക്കി. നീ ഇപ്പോൾ വെറും അഖിലയല്ല, അയാൾ പറഞ്ഞു. പിന്നെ അവൾ ഭർത്താവിന് നേരെ ആശ്ചര്യത്തോടെ നോക്കി. രവിചന്ദ്രന്റെ ഭാര്യയാണ്. അയാൾ ഒരു ഫിലോസഫി അധ്യാപകനാണ്, എഴുത്തുകാരനാണ്. പക്ഷേ ഞാൻ അഖിലയാണ്. എടി, രവിമാഷിന്റെ ശബ്ദം കനത്തു. അഞ്ചക്ക ശമ്പളത്തിന്റെ തണലത്ത് നിൽക്കുമ്പോൾ നിനക്കൊക്കെ ജീവിതം കോണ്ടിനെന്റൽ ഡിഷ് പോലെ രുചികരമായിട്ട് തോന്നും. മധ്യവർഗത്തിന്റെ പൊതു സ്വഭാവം. ഈ ലോകത്ത് കോണ്ടിനെന്റൽ ഫുഡ് കഴിക്കുന്നവർ മാത്രമല്ല, നാനാതരം വേവലാതികളുമായി നട്ടം തിരിയുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട്. അവരെക്കുറിച്ചൊക്കെ വല്ലപ്പോഴും ഓർത്ത് ഇത്തിരി സങ്കടപ്പെടുന്നതൊക്കെ നല്ലതാ, മനസ്സ് നന്നാവും. രണ്ടെണ്ണം വിട്ടപ്പോഴേക്കും ഫിറ്റായി, അഖില കളിയാക്കി. രവിചന്ദ്രൻ റിമോട്ട് പിടിച്ചു വാങ്ങി, ടിവി ഓഫ് ചെയ്തു. എടി, ആ ജനാല തുറക്ക് നോക്ക്, അപ്പോ കാണാം റിയൽ ലൈഫ്. തേങ്ങാക്കുല, അങ്ങേലെ മേജർ സാറിന്റെ വീട് കാണാം. ഇടി, ഇടിച്ചു നിന്റെ, രവിമാഷ് കയ്യോങ്ങി. അടിച്ചു നോക്ക്, അപ്പോ കാണാം. അഖില രണ്ടടി മുന്നോട്ട് വന്നു. കുറെ നേരമായല്ലോ നിങ്ങൾ ഇവിടെ കിടന്ന് ഷോ കാണിക്കാൻ തുടങ്ങിയിട്ട്. എഴുത്ത്, വായന, സമൂഹം, പ്രതിബദ്ധത എനിക്കൊന്നും അറിയില്ല. സമ്മതിച്ചു. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കാറോടിക്കാൻ അറിയാമോ? ഫ്യൂസായ ബൾബ് മാറ്റിയിടാൻ അറിയുമോ? മൊബൈലിൽ വിളിച്ച് ഒരു ടിക്കറ്റ് റിസർവ് ചെയ്യാൻ അറിയാമോ? രവിചന്ദ്രൻ മരവിച്ചുപോയി. ലഹരി ചൂടുള്ള തറയിൽ വെള്ളമൊഴിച്ചതുപോലെ ആറിപ്പോയി. അയാൾ ഒന്നും മിണ്ടാതെ മൂക്കിന്റെ അറ്റം തടവിക്കൊണ്ട് നിന്നു. വലിയ വർത്താനം പറയല്ലേ, അഖില എഴുന്നേറ്റ് കാറിന്റെ കീയെടുത്ത് പോർച്ചിലേക്ക് ഇറങ്ങി. രവിചന്ദ്രന്റെ മൗനത്തെ ഒരു മുസമ്പിയേക്കാൾ നിർദ്ധയമായി ഉടച്ചുകൊണ്ട് ഓൾട്ടോ ഗേറ്റ് കടന്നുപോയി. നിങ്ങളല്ലെങ്കിലും അവളുടെ പക്ഷത്താണെന്നറിയാം, രവിചന്ദ്രൻ പുച്ഛത്തോടെ പാത്രങ്ങളെ നോക്കി. തൊട്ടും പിടിച്ചും കഴുകി വിളിപ്പിച്ചും നിലത്തിട്ട് ചിരിപ്പിച്ചും അവൾ നിങ്ങളെ വശീകരിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾ പാത്രങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയാണ്. പുറമെയുള്ള ഇത്തരം ഇക്കിളി മതി. ആഴത്തിലുള്ള ചിന്തകളോ സ്നേഹമോ മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റിയോ നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരി വർത്താനം പറയില്ലല്ലോ. അഖില ചോദിച്ചതിൽ എന്താ തെറ്റ്? തനിക്ക് കാറോടിക്കാൻ അറിയാമോ? വർക്കേരിയയുടെ മൂലയിൽ നിന്ന് വാഷിംഗ് മെഷീൻ വിളിച്ചു ചോദിച്ചു. മിണ്ടാതെ അവിടെയെങ്ങാനും ഇരിക്കുന്നതാ നിനക്ക് നല്ലത്. രവിചന്ദ്രൻ കൈ ചുരുട്ടി. വാഷിംഗ് മെഷീൻ ഒന്ന് പേടിച്ചു, എങ്കിലും അത് പറഞ്ഞു. ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള സഹനശേഷിയെങ്കിലും കാണിക്കണം മിസ്റ്റർ. ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ. നിങ്ങൾ വായിക്കുന്നു, എഴുതുന്നു. അവൾ വായിക്കുന്നില്ല, എഴുതുന്നില്ല, പക്ഷേ കാറോടിക്കുന്നു. അതിലുപരി നന്നായി ഭക്ഷണമുണ്ടാക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ കഴിവും കഴിവുകേടുകളുമുണ്ട് മിസ്റ്റർ. ക്രിയേറ്റിവിറ്റിയും ഡ്രൈവിംഗും തമ്മിൽ കൂട്ടിക്കലർത്തലേ. രവിചന്ദ്രൻ ഒച്ചവെച്ചു. നിങ്ങൾക്കറിയോ, ലോക പ്രശസ്ത ചലച്ചിത്രകാരൻ അഖില കുറുസോവയ്ക്ക് നേരാവണ്ണം ടെലിഫോൺ റിസീവർ പിടിക്കാൻ അറിയില്ലായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഡ്രൈവറായിരുന്നോ? പോട്ടെ, കേരളത്തിലെ മൊത്തം എഴുത്തുകാരെ എടുത്താൽ എത്ര പേർക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം? വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം. ജീനിയസുകളെ വിലയിരുത്തുമ്പോൾ ഇതൊന്നും കഴിവുകേടായി കാണരുത്. വെറുതെ വാചകമടിക്കല്ലേ? കാസറോൾ ചൂടായി. വണ്ടി ഓടിക്കാനും ഇത്തിരി കാലിബറൊക്കെ വേണം. ധൈര്യവും. നിങ്ങളെ പോലുള്ള സ്വപ്നജീവികളായ എഴുത്തുകാർക്ക് ഇത് രണ്ടുമില്ല. ചപ്പാത്തി ഉണ്ടാക്കുമ്പോ അഖിലക്കൊച്ച് ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹാ, അവളതൊക്കെ പറഞ്ഞോ? രവിചന്ദ്രൻ സ്വയം പിറുപിറുത്തു. എടീ, നിന്റെ കൂടെ മുൻസീറ്റിലിരിക്കുമ്പോ എനിക്കൊരു അഭിമാനമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് പുച്ഛം. ഇതൊക്കെ എനിക്കിപ്പോഴല്ലേ പിടികിട്ടിയത്. ഒന്ന് പോ മാഷേ. പ്രഷർ കുക്കർ രംഗത്തു വന്നു. അഖില ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉള്ളിലുള്ള കോംപ്ലക്സ് പുറത്തു കാണിക്കാതെ ഞാനീ ലോകത്തൊന്നുമല്ലെന്ന മട്ടിൽ ഒരു പേപ്പർ ബാക്ക് എഡിഷനും തുറന്നു വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഇരിപ്പിൽ പെട്ടെന്ന് പിടികൊടുക്കാത്ത ഒരു കള്ളത്തരമുണ്ടായിരുന്നു, ശരിയല്ലേ? രവിചന്ദ്രന് ആകപ്പാടെ ചുറിഞ്ഞു വന്നു. അയാൾ പ്രഷർ കുക്കറിനെ രണ്ടായി പൊളിച്ചെടുത്ത് എച്ചിൽ പാത്രങ്ങളുടെ കൂടെ സിങ്കിലിട്ടു. കിടക്കവിടെ, തൂന്നിയവാസി. വെറും രണ്ടേ രണ്ട് മാസം രവിചന്ദ്രന്റെ കാർ ഈ ഗേറ്റ് കടന്നു വന്നിരിക്കും. വാചകമടിക്കാതെ മാഷെ, നമുക്ക് കാണാം. പാത്രങ്ങൾ കൂട്ടത്തോടെ വെല്ലുവിളിച്ചു. കാണാം. രവിചന്ദ്രൻ തിരിഞ്ഞു നടന്നു. കഴുത്ത് ടീഷർട്ടിനകത്തേക്ക് കയറ്റി രവിചന്ദ്രൻ പുറത്തിറങ്ങി. പാട്ടുരയ്ക്കൽ മദർ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകും വഴി ഓട്ടോവിലിരുന്ന് അയാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രൈവിംഗ് പഠനം യാത്രകളെ കൂടുതൽ സ്വകാര്യവൽക്കരിക്കാനോ ആനന്ദപ്രദമാക്കാനോ വേണ്ടിയുള്ള സാഹസമല്ല, മറിച്ച് അഖിലയെ പോലെയുള്ള ഒരുത്തിയുടെ മെട്രോപൊളിറ്റൻ ജീവിതബോധത്തെ കരിയില പോലെ പറത്തി ബഹുദൂരം പിന്നിലാക്കാനുള്ള മത്സരമാണ്. സാറിനെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, പാട്ടുരയ്ക്കൽ മദർ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകൻ രാമകൃഷ്ണൻ പറഞ്ഞു. താടിയുള്ള 50-നടുത്ത് പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞ മനുഷ്യൻ. നിരന്തരമായ പുകവലി കാരണം ചെമ്പിച്ചു പോയ കണ്ണുകളിൽ എല്ലാറ്റിനെയും ലാഘവത്തോടെ കാണുന്ന ഒരാളുടെ സ്ഥൈര്യമുണ്ട്. ഒരു പുതിയ കസ്റ്റമറായിട്ടുകൂടി തന്നോട് അനാവശ്യമായ ഭവ്യതയൊന്നും രാമകൃഷ്ണൻ കാണിക്കുന്നുമില്ല. സാഹിത്യ അക്കാദമിയുടെ ഫ്രണ്ടിലെ ഹീറോ ഹോട്ടലിൽ ചായ ഗ്ലാസ് വീണ് പൊട്ടുന്നത് കേട്ടാ ഞാൻ നോക്കിയത്. അപ്പോ ദേ നിക്കണ് സാറ്. മീരാ ജാസ്മിന്റെ ഒരു പടമുണ്ടല്ലോ, എന്തൂട്ടാ അതിന്റെ പേര്? ആ, പാഠമൊന്നൊരു നെലോളി. അത് കൊള്ളില്ല എന്ന് പറഞ്ഞവന്റെ കഴുത്തുമേ പിടിച്ച് സാറൊരു തള്ളു തള്ളി. കൗണ്ടറിന്ന് അശോകൻ വന്ന് പിടിച്ചപ്പോഴാ സാറടങ്ങിയെ. സാധാരണ നമ്മളൊന്നും പോലെയല്ലോ ബുദ്ധിജീവികളുടെ പിടിവിട്ട മെരുക്കാനിത്തിരി പാടാ. രവിചന്ദ്രന് ജാളിയം തോന്നി. അയാൾ നിലത്ത് നോക്കി നിന്നു. വണ്ടി ഓടിക്കണതൊക്കെ ഒരു സ്കില്ലാ സാറേ, രാമകൃഷ്ണൻ പറഞ്ഞു. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, സാർ തെറ്റിദ്ധരിക്കരുത്. രാമകൃഷ്ണൻ നഖങ്ങളിലെ ഗ്രീസ് തുടച്ച് ചില മുന്നൊരുക്കങ്ങൾ നടത്തി. 10-25 കൊല്ലത്തെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാ, ഈ ലോകത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റാത്ത രണ്ടേ രണ്ട് ജാതികളെയുള്ളൂ. ഒന്ന് മന്ദബുദ്ധികള്, മറ്റേത് ബുദ്ധിജീവികള്. രാമകൃഷ്ണന്റെ കണ്ടെത്തലുകൾ രവിചന്ദ്രനിൽ ഞെട്ടലുണ്ടാക്കി. ആദ്യത്തെ കൂട്ടർക്ക് ഒരു വസ്തു അറിയില്ല, അതുകൊണ്ട് നോ കൺഫ്യൂഷൻ. മറ്റവർക്കാണെങ്കിലോ സംശയമൊഴിച്ചിട്ട് നേരമില്ല. ഫലത്തിൽ രണ്ടുമൊന്നാ, വണ്ടി എവിടെയെങ്കിലും കൊണ്ടേയിടിക്കും, അത്ര തന്നെ. രവിചന്ദ്രൻ അഡ്വാൻസ് എടുത്ത് രാമകൃഷ്ണന് കൊടുത്തു. പിറ്റേന്ന് കാലത്ത് മദർ ഡ്രൈവിംഗ് സ്കൂൾ എന്നെഴുതിയ നീല അംബാസിഡർ ഗേറ്റിൽ വന്ന് ഹോണടിക്കുമ്പോൾ രവിചന്ദ്രൻ ചെരുപ്പിന്റെ സ്ട്രാപ്പ് കെട്ടിക്കൊണ്ട് സിറ്റൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞ് രാമകൃഷ്ണൻ രവിമാഷി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ക്ഷണിച്ചു. സ്റ്റിയറിംഗിൽ പിടിച്ച് മുൻഗ്ലാസിലൂടെ ഒരു വളവെടുത്ത് കണ്ണിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന നിരത്തിന്റെ അറ്റം വരെ നോക്കിയതും ഒരു യാത്രക്കാരന്റെ ലോകത്തേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് ഡ്രൈവറുടെ ലോകമെന്ന് രവിചന്ദ്രന് തോന്നി. അത് ദുർഘടവും വളരെ ഇരുണ്ടതുമാണ്. സമാനതകളില്ലാത്ത അകലം പാലിച്ച് അവ രാത്രിയും പകലും പോലെ സമാന്തരമായി യാത്ര ചെയ്യുന്നു. നിരുത്തരവാദിയായ യാത്രക്കാരന്റെ ആഹ്ലാദമോ കാഴ്ചകളുടെ ചമയങ്ങളോ ഒരു കാറോട്ടക്കാരന് വിധിച്ചിട്ടില്ല. ഇഷ്ടാനുസരണം കാൽനീട്ടിവെക്കാനോ കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ച് ഒരു ദിവാസ്വപ്നത്തിൽ പങ്കുചേരാനോ കൂട്ടുവാകൊണ്ട് നേർപ്പിച്ച മനസ്സിനെ ഇളം കാറ്റിലേക്ക് ഊതിവിടാനോ അയാൾക്ക് പറ്റില്ല. നിർബാധം പാഞ്ഞു വരുന്ന ആപത്തുകളെ വെട്ടിച്ച് വിശ്വസിച്ചേൽപ്പിച്ച ജീവനുകളുമായി അയാൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഗിയർ ഫസ്റ്റിലേക്ക് മാറ്റി ക്ലച്ചിൽ നിന്നും കാലെടുത്തുകൊണ്ട് രാമകൃഷ്ണൻ പറഞ്ഞു, ആദ്യം സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കണം. ദാ മെല്ലെ ലെഫ്റ്റ് അടിച്ചോളൂ. ഇനി സ്റ്റഡി ചെയ്ത് വണ്ടി പോണേനൊപ്പം സ്റ്റിയറിംഗ് ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരിക്കണം. വലത് കൈകൊണ്ട് രവിചന്ദ്രനെ സഹായിച്ചുകൊണ്ട് രാമകൃഷ്ണൻ പറഞ്ഞു, സാറിവിടെ ശ്രദ്ധിക്ക്, വണ്ടി പോക്കൊണ്ടിരിക്കുമ്പോ ഉമ്മടെ കണ്ണിന്റെ പോയിന്റ് കാറിന്റെ 50 വാര ഫ്രണ്ടിലായിരിക്കണം. എന്നാലേ വണ്ടിയുടെ ഡയറക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും റോഡിന്റെ മധ്യരേഖയിൽ നിന്നും റോങ് സൈഡിലേക്ക് 2 അടി വിട്ടുപോയ കാറിനു നേരെ പാഞ്ഞു വന്ന ടെമ്പോവാൻ തലനാരിഴമാറി മിന്നൽ വേഗത്തിൽ കടന്നുപോയി. നനഞ്ഞ മണൽത്തരികളിൽ അതിന്റെ ടയർ ഉരിയുന്ന ഒച്ച രവിചന്ദ്രന്റെ ഉള്ളിൽ നടുക്കമുണ്ടാക്കി. സാറ് പേടിച്ചുല്ലേ? തുടങ്ങിയിട്ടേയുള്ളോ? അവൻ അങ്ങനെയൊക്കെ പോവും. പക്ഷെ നമ്മള് സൂക്ഷിക്കണം. ഈ റോഡ് മുഴുവൻ നമ്മുടേതാണെന്ന് വിചാരിക്കരുതെട്ടാ സാറേ. വണ്ടിയോള് 100 ആയിരവും കാണും. പക്ഷേ നമ്മക്കൊരു വഴി ദൈവം കൃത്യാ വീതിച്ചു തന്നിട്ടുണ്ട്. അതമ്മക്ക് സാവധാനങ്ങടെ ഓടിച്ചു പോയാ എത്തേണ്ടടുത്ത് നമ്മളെത്തും. ഇത്തിരി വൈകിയെന്നിരിക്കാം. വൈകട്ടെ, വെപ്രാളം കാട്ടി വല്ലയിടത്തും കൊണ്ടായി ചാർത്തിയ പിന്നെ പരിക്കായി കേസായി. വിചാരിച്ച് നേരത്തെ എത്തുവോ? അതൂ ഇല്ല. ടെൻഷൻ മാത്രം ബാക്കി. ലോകത്തിപ്പോ ഏറ്റവും കൂടുതൽ വിറ്റുപോണത് ടെൻഷൻ മാറ്റണ ഗുളികയാണത്രേ. ശരിയാണോ സാറേ? കഴിഞ്ഞയാഴ്ച ലൈസൻസ് കിട്ടിയ നരേന്ദ്രൻ സാറ് പറഞ്ഞേ അങ്ങേരി മെഡിക്കൽ റപ്പാ. ശരിയായിരിക്കും. രവിചന്ദ്രൻ ചിരിച്ചു. ഹായ്, പിന്നെന്തൂട്ട് കാര്യം? തെല്ലിട ആലോചിച്ചുകൊണ്ട് രാമകൃഷ്ണൻ തീർച്ചപ്പെടുത്തി. ശരിയാ, നാട് പുരോഗമിക്കും തോറും ടെൻഷൻ കൂടും. രവിചന്ദ്രന്റെ പെർമിഷനോടുകൂടി അയാൾ ഒരു ബീഡി കത്തിച്ചു. ഈ റോഡ് എന്നെ ചെറുതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സാറേ. ജീവിതം ഒരു നീണ്ട പാതയാണെന്നൊക്കെ നിങ്ങളെ സാഹിത്യ ഭാഷയിൽ പറയാറില്ലേ? ഞാനിതൊന്നും പഠിച്ചത് ബുക്ക് വായിച്ചിട്ടില്ല, വണ്ടിയോടിച്ചിട്ടാ. 25 കൊല്ലം. അന്നു രാത്രി ഷവർന്നു താഴെ കൈപ്പത്തികൾ പരത്തിവെച്ച് അതുവരെ ഇല്ലാത്ത ആത്മവിശ്വാസത്തോടെ രവിമാഷ് നിന്നു. അയാൾ പെട്ടെന്നൊരു യൂട്ടേൺ എടുത്ത് ഹൈവേയിലേക്ക് കയറി. ചലിച്ചു തുടങ്ങിയ വൈപ്പർ അയാളുടെ കാഴ്ചയെ കഴുകി വെടിപ്പാക്കി. ഷവറിൽ നിന്നും വീശിയടിച്ച പെരുമഴയിലൂടെ രവിചന്ദ്രന്റെ കാർ അതിവേഗം പാഞ്ഞുപോയി. ഇടതുവശത്തിരിക്കുന്ന അഖിലയെ ഈർഷ്യയോടെ നോക്കി അയാൾ പറഞ്ഞു, സ്പീഡോമീറ്ററിലേക്ക് നോക്കടി, നിന്റെ പവർ 40 അല്ലേ? 90 പറന്നുകൊണ്ടിരിക്കുന്നേ. പാവം പേടിച്ചുപോയി. വേണമെങ്കിൽ പിടിച്ചിരുന്നോ? ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ വിവരക്കേട് വെച്ച് എഴുത്തുകാരെ അളക്കല്ലേ. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ഒരു കിണ്ണത്തിന്റെ ഒച്ചുയർന്നു. ഓവർ സ്മാർട്ട് ആവലട്ട മാഷേ. തുടങ്ങിയിട്ടേയുള്ളൂ. പിറ്റേന്നൊരു ബഹുനില ഫ്ലാറ്റിന് താഴെ കാർ നിർത്തി രാമകൃഷ്ണൻ 3-4 തവണ ഹോണിൽ തട്ടി. 2-ാം നിലയിൽ നിന്നും വിൻഡോ കർട്ടൻ നീക്കി ഒരു സ്ത്രീ തടിച്ച കഴുത്ത് നീട്ടി. പ്ലീസ് വെയിറ്റ്, ഐ വിൽ കം, അവർ പറഞ്ഞു. കേരളവർമ്മയിലെ ഇംഗ്ലീഷ് ടീച്ചറാ, ലതാ മേഡം, രാമകൃഷ്ണൻ പറഞ്ഞു. 5 മിനിറ്റ് പിന്നെയും കഴിഞ്ഞു. അവരോട് വരാൻ പറ. എന്താ ഇത്ര ഒരുങ്ങാൻ? രവിചന്ദ്രൻ വാച്ചിൽ നോക്കി തിരക്ക് കൂട്ടി. സാറിന് ടീച്ചർമാരുടെ മനഃശാസ്ത്രം അറിയാഞ്ഞിട്ടാ. രാമകൃഷ്ണൻ ചിരിച്ചു. അവർ കാര്യം വഴക്ക് പറയാം, എന്നാൽ അവരെ ആർക്കും വഴക്ക് പറയാൻ പാടില്ല. ലതാ മേഡം വന്നപ്പോൾ രാമകൃഷ്ണൻ അവരെ രവിചന്ദ്രനെ പരിചയപ്പെടുത്തി. ലേണേഴ്സ് ടെസ്റ്റ് എഴുതി 2 മാസം കഴിഞ്ഞിട്ടും ഒരു തുടക്കക്കാരിയെ പോലെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിക്കൊണ്ട് വണ്ടിയോടിക്കുന്ന ലതാ മേഡത്തിനരികിൽ ആത്മസംയമനത്തോടെ തെറ്റുതിരുത്തുന്ന രാമകൃഷ്ണൻ ക്ഷമയുടെ നെല്ലിപ്പലിക പണിതവനാണെന്ന് തോന്നും. പത്ര ഓഫീസിനരികിൽ ഇറങ്ങുമ്പോൾ പ്രൊഫസർ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ രാമകൃഷ്ണനെ കാണിച്ചു. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് 25th വെഡിങ് ആനിവേഴ്സറി, പത്രത്തിലൊന്ന് കൊടുക്കണം, ചെറുപ്പക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ലതാ മേഡം പോയപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞു, നാണമില്ലാത്ത വർഗം, പ്രൊഫസറാണ് പോലും. എന്റെ സാറേ, 10-25 കൊല്ലം ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിച്ചെന്നൊക്കെ പറയണത് അത്ര നിസാര കാര്യമില്ല. കെട്ടിനോക്ക്, അപ്പോഴറിയാം. അതിന് മറുപടി പറയാതെ രവിചന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരുന്നു. ഒരു കാറും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്തിരി ക്ഷമയും ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിലേ തട്ടാണ്ടും മുട്ടാണ്ടും കുറച്ച് കാലം മുമ്പോട്ട് പോവും. പിന്നെ 25-ാം വാർഷികം, അതൊക്കെ ഒരു ഷോണ്. അവരവർക്ക് തന്നെ സ്വയങ്ങളുടെ വിശ്വാസാവണ്ടേ. റൈറ്റ് സിഗ്നൽ കൊടുക്ക്, ഫുൾ ഒടിച്ചോ, ഒടിവ് പോരട്ടാ. ആ ഇൻസ്റ്റഡി. ഈ ആണും പെണ്ണും ഒരിക്കലും ചേരില്ലേ സാറേ. പിന്നെ പരസ്പര ധാരണയോടെ പുറത്ത് പശവെച്ചുട്ടിച്ചുണ്ടാക്കണ ഒരു ചിത്രം, അതിന്റെ ചോട്ടിൽ ഒരു പേര് കൊടുക്കും, ദാമ്പത്യം, അത്രയുള്ളൂ. രവിമാഷ് അത്ഭുതത്തോടെ രാമകൃഷ്ണനെ നോക്കി. ഈ നോട്ടത്തിന്റെ ഗുട്ടൻസ് എനിക്ക് പിടികിട്ടണുണ്ട് സാറേ. ഇതെന്തിട്ടാ ഡ്രൈവർമാരും സാഹിത്യം പറയാൻ തുടങ്ങിയെന്നല്ലേ. സാറിപ്പോ ഇരിക്കണയിടത്ത് പ്രശസ്തരായ കുറേ ഗഡികൾ ഇരുന്നിട്ടുണ്ട്. അവരോടൊക്കെ മിണ്ടിയും പറഞ്ഞു, മുല്ലപ്പൊമ്പുടി ഏറ്റുകിടക്കും എന്നൊക്കെ പറയണ പോലെ.
0: എനിക്കിപ്പോ സാഹിത്യം, രാഷ്ട്രീയം, നിയമം, സിനിമ, ഹിസ്റ്ററി, ഇങ്ങനെ എന്താ പറയാ, എല്ലാറ്റിലും ഇത്തിരീശ പിടിപാടൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. സത്യം പറഞ്ഞാ ഈ ടിവിയിലും പത്രത്തിലൊക്കെ കാണുന്ന സാംസ്കാരിക നായകന്മാരെയും സാഹിത്യകാരന്മാരെയും അകലെ നിന്നിട്ട് ആരാധിക്കാൻ കൊള്ളാം. അടുത്തിരുന്നാ കുറച്ചേരം സംസാരിക്കണം. അപ്പോ അറിയാം നമ്മുടെ അത്ര പോലും ജീവിതബോധം അവർക്കില്ല എന്ന്. സാറിന്റെ കാര്യല്ലേട്ടാ. ഒരു നിമിഷം രവിചന്ദ്രന്റെ മനസ്സിലേക്ക് അഖില കടന്നു വന്നു. പുതപ്പ് കഴുത്തുവരി വലിച്ചിട്ട് അവൾ അയാൾക്കു നേരെ തിരിഞ്ഞു കിടന്നു. അവളുടെ മുഖത്തിന് ചുറ്റും ടൂത്ത് പേസ്റ്റിന്റെ മണം.
3: ഹായ്, സാറെന്തിട്ട് ആലോചിക്കണേ? ഓടിക്കണതിലിടയിലേ ഇങ്ങനെ റിലേ പോയാ വണ്ടീരെ പണിതീരൂട്ടോ, രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു.
4: സൈഡ് ഒതുക്കി ഇറങ്ങിക്കോ സാറേ, ക്ലച്ചും ഗീറും നാളെ തുടങ്ങാം.
1: രവിചന്ദ്രൻ വണ്ടിയിൽ നിന്നിറങ്ങി വീടിന് നേരെ നടന്നു. ഒരു കണക്കിന് ഇന്നത്തെ എഴുത്തുകാരടക്കമുള്ള ബുദ്ധിജീവികൾ ഒരു ഒച്ചിനേക്കാൾ സുരക്ഷിതരാണ്. സുഖവും ആഡംബരവും പ്രശസ്തിയും ഏത് സാധാരണക്കാരനേക്കാളും കൂടുതലായി ആഗ്രഹിക്കുകയും അതിനകത്ത് കിടന്ന് കൊമ്പുനീട്ടുകയും ചെയ്യുന്നവരാണവർ. കാലത്ത് രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ രവിചന്ദ്രൻ ഇങ്ങനെ ചില ധാരണകളിൽ ചെന്നുവിട്ടു. തന്റെ ഫ്രിഡ്ജിലും വെള്ളം തണുക്കുന്നുണ്ട്. വിരിപ്പിൽ എംബ്രോയിഡറി ചെയ്ത് വിടർത്തിയ സൂര്യകാന്തികൾ തന്നെ ഓറഞ്ച് നിറമുള്ള ഉറക്കത്തിലേക്ക് വിളിക്കുന്നുണ്ട്.
4: ഇനി എന്തോന്ന് നോക്കാനാ സാറേ എന്ന് കോട്ടയം സ്ലാങ്ങിൽ ആത്മവിശ്വാസമുള്ളവനാക്കുന്ന 2 ATM കാർഡുകൾ ഈ പേഴ്സിലുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അഖിലയേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യക്തിത്വം അവകാശപ്പെടാൻ പറ്റാത്ത സ്ഥിതിക്ക് അവളുടെ ശീലങ്ങളെ മുറിച്ചു മാറ്റാനോ ബാലിശമാണെന്ന് വിരൽ ചൂണ്ടാനോ തനിക്കെന്തധികാരം. ലൈറ്റണച്ച് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. ഇടയ്ക്കിടെ തെളിഞ്ഞ മൊബൈലിന്റെ നീല വെളിച്ചത്തിലൂടെ സമയം ഒരു കായൽ ചെടി പോലെ നീങ്ങിക്കൊണ്ടിരുന്നു. രവിമാഷ് പലതവണ എഴുന്നേറ്റ് ബാത്റൂമിലേക്കും ജീരകവെള്ളം നിറച്ച കൂജക്കരികിലേക്കും നടന്നു. അയാളുടെ പൊറുതികേട് കണ്ട് കൂജ പറഞ്ഞു,
3: ദേ മാഷേ, നിങ്ങളിപ്പോ ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്ന് വാഷിംഗ് മെഷീൻ വിളിച്ചു ചോദിച്ചതും. അപ്പോ അതിനോട് ചൂടായി. ഇങ്ങനെ പോയാൽ കുറേ വെള്ളം കുടിക്കേണ്ടി വരും.
4: സാർ, ഒരു വാഹനം ഒരു ശരീരമാണ്. എഞ്ചിനാണ് ഹാർട്ട്, ഓയിൽ ട്യൂബിനെ രക്തക്കുഴലെന്ന് പറയാം. ക്ലച്ചും ഗിയറും പഠിപ്പിക്കുന്നതിനിടയിൽ വണ്ടിയെപ്പറ്റി തികച്ചും അജ്ഞനായ ഒരാൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ രാമകൃഷ്ണന്റെ ഈ ഉദാഹരണം നല്ലതാണെന്ന് രവിചന്ദ്രനും തോന്നി. അയാളുടെ കാലുകൾ ക്ലച്ചിൽ നിന്നും വിട്ടതും വണ്ടിയുടെ കശേരുക്കളിൽ ഒരു വിറയൽ ബാധിക്കുകയും വീലുകൾ ഒരു തൂവൽ കനത്തിൽ പറക്കാൻ സജ്ജമാവുകയും ചെയ്തു. രാമകൃഷ്ണൻ പറഞ്ഞു,
3: ഇനി ഓടിക്കൊണ്ടിരിക്കുമ്പോ വണ്ടി സംസാരിക്കും.
4: സംസാരിക്കേ?
3: രവിമാഷ് ചോദിച്ചു.
4: ആ, സംസാരിക്കും, സാറ് ശ്രദ്ധിച്ചോളൂ.
1: ഒരു കയറ്റത്തിൽ വെച്ച് വണ്ടിയുടെ വേഗം കുറഞ്ഞു. ഒച്ച മാറി.
3: സാർ കേൾക്കണ്ടാ? വണ്ടി സംസാരിച്ചുടങ്ങി.
1: രാമകൃഷ്ണൻ രവിചന്ദ്രനെ തൊട്ടു. ശരിയാണ്, വണ്ടി പരാതി പറയുന്നു.
3: എന്താട്ടാ മാഷേ, എനിക്ക് ഈ ഗീറിലി ഈ കയറ്റം കയറാൻ പറ്റില്ലേ?
4: ഹായ്, സെക്കൻഡ് ഇട് മാഷേ.
3: കേട്ടൂലോ? രാമകൃഷ്ണൻ ചിരിച്ചു.
4: എന്നാ ഗീറ് ചേഞ്ച് ആയിക്കോളോ.
1: പെട്ടെന്നാണ് എതിരെ നിന്നും അതിവേഗത്തിൽ ഒരു മാരുതി ഓൾട്ടോ പാഞ്ഞു വന്നത്. രവിമാഷ് വണ്ടി ഇടത്തേക്ക് വെട്ടിച്ചതും ബ്രേക്കിന് പകരം കാൽ ആക്സിലറേറ്ററിലേക്ക് പോയി. വണ്ടി ടെലഫോൺ പോസ്റ്റിലിടിച്ച് തുറന്ന ഡോറോടുകൂടി പാടത്തേക്ക് വഴുതിയിറങ്ങിയപ്പോഴേക്കും രാമകൃഷ്ണന് നിയന്ത്രണം കിട്ടി.
3: എന്തിട്ട് പണിയാ സാറേ എന്ന് രാമകൃഷ്ണന്റെ കുറ്റപ്പെടുത്തൽ നേരിടാനാവാതെ രവിമാഷ് സ്റ്റിയറിംഗിൽ നെറ്റ് ചേർത്ത് കിതപ്പടക്കി.
1: വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി മടങ്ങുമ്പോൾ രാവിലെ ഉണ്ടായ അപകടത്തിന്റെ കാരണം രാമകൃഷ്ണനോട് പറഞ്ഞാലേ മനസ്സിന് ഒരയവ് കിട്ടൂ എന്ന് രവിചന്ദ്രന് തോന്നി. അയാൾ രാമകൃഷ്ണനെയും കൂട്ടി പെൻസുലയിൽ കയറി. അരക്കുപ്പി സ്മിർണോഫ് കഴിക്കുമ്പോഴേക്കും രവിചന്ദ്രന്റെ ദാമ്പത്യത്തിലെ ശരികേട് മുഴുവൻ രാമകൃഷ്ണന് മനഃപ്പാഠമായി കഴിഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതവും അയാൾക്ക് തോന്നിയില്ല. സ്വകാര്യതയുടെ കുമിളകൾ ഉടയ്ക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് രണ്ട് മദ്യപാനികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
4: അപ്പോ ആ ഓട്ടോയിലുണ്ടായിരുന്നത് വൈഫാണല്ലേ?
1: രാമകൃഷ്ണൻ ചോദിച്ചു. രവിചന്ദ്രൻ ബില്ലിന് മുകളിൽ കിടക്കുന്ന ജീരകത്തിൽ നിന്ന് 1-2 എണ്ണം എടുത്ത് വെറുതെ ചവച്ചു.
4: ഒരാളെ പോലെ മറ്റൊരാൾ ജീവിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ലേട്ടാ സാറേ.
3: ഞാൻ പറയാറില്ലേ, ദൈവം ഓരോരുത്തർക്കും അവരവരുടെ റോഡ് അളന്നു കൊടുത്തിട്ടുണ്ടെന്ന്.
4: അതീ കൂടെ ഓടിച്ചു പോയാ പോരെ.
1: രാമകൃഷ്ണൻ ഗ്ലാസിനടിയിലുണ്ടായിരുന്ന വോഡ്ക ഐസ് കട്ടയോടൊപ്പം വായിലൊഴിച്ചു.
4: സാറിനറിയോ, ഒരു ഫാക്ടറിയിൽ 1000-ക്കണക്കിന് കാറുകൾ നിർമ്മിക്കും. ഗുണനിലവാരം നോക്കിയ എല്ലാ വണ്ടികളും സെയിം ആയിരിക്കും. പക്ഷെ കൂട്ടത്തിലൊരെണ്ണം എഞ്ചിനീയറിംഗിന്റെ കണക്ക് വിട്ടിച്ച് നമ്മളെ അമ്പരപ്പിക്കും. അയിലൊരു മൈലേജും പുള്ളിങ്ങും ഒക്കെ കണ്ട നമ്മുടെ കണ്ണുതള്ളും. അത് കയ്യിൽ കിട്ടണവൻ ഭാഗ്യവാൻ.
3: മാരേജിന്റെ കാര്യം ഏതാണ്ട് ഇതുപോലെ തന്നെയാ സാറേ, ഒരു ലോട്ടറി.
4: പക്ഷേ 2 രൂപയുടെ പൂച്ച 5 രൂപയുടെ പാല് കുടിച്ചെന്ന് പറയണ കൂട്ടാ എല്ലാവരുടെയും കാര്യം.
3: അസംതൃപ്തി.
4: കേട്ടോ സാറേ, എനിക്ക് നവംബറിൽ 55
3: ഭാര്യയും ഞാനും തമ്മിൽ 4.5 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ.
4: 10-22 കൊല്ലത്തെ ദാമ്പത്യത്തിലേക്ക് റിവേഴ്സ് അടിച്ചാ ഓർമ്മകളുടെ സുഗന്ധമൊന്നുമില്ല.
0: ആകപ്പാട് ഒരുമാതിരി പഴയ ഗ്രീസിന്റെ സ്മെല്ലാന്നു. തേച്ചാലും കുളിച്ചാലും പോവില്ല. ഉണ്ണുന്ന ചോറിലും കിടക്കപ്പായലും പറയണ വാക്കിലും വരെ ഈ മണമുണ്ടായി. 45 കഴിഞ്ഞാൽ തീർന്നു സാറേ, ബോഡിയൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയില്ലേ. പിന്നെ അതുമ്മലുള്ള സെക്സൊക്കെ ഓണവും വിഷവും പോലെ കൊല്ലത്തിലൊരിക്കേ നടന്നാ നടന്ന് അത്ര തന്നെ. പിന്നെ വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആ. ലൈഫ് സ്മൂത്ത് ആവണമെങ്കിൽ അത് വേണം. നമ്മുടെ കാര്യത്തിൽ അതും നടക്കില്ല സാറേ. കാലത്ത് 6 മണിക്കേറ്റ് ഒരു പോക്ക് പോയാ വെയിലും പൊടിയും കൊണ്ട് തിരിച്ചെത്തണത് രാത്രിയില. പിന്നെന്തൊട്ട് അണ്ടർസ്റ്റാൻഡിങ്. കുഴം വിടുമ്പോ അടുക്കള പുറത്തുനിന്ന് അവള് വിളിച്ചു പറയും, വെള്ളം ചൂടായിട്ടാ, ഞാൻ കുളിക്കും. മുടി ചീകണ നേരത്ത് അവള് പറയും, ചോറെടുത്തുട്ടാ, ഞാൻ കഴിക്കും. ഉറങ്ങണ മുൻപ് ഭാര്യയോട് കുറച്ചേരും മിണ്ടിയും പറഞ്ഞിരുന്ന ദാമ്പത്യത്തിന് ഒരു ഉറപ്പും മിനുസൊക്കെ കിട്ടുമെന്ന് ഞാനൊരു വീക്കിലിൽ വായിച്ചിട്ടുണ്ട്. കൊതിയില്ലാഞ്ഞിട്ടല്ല സാറേ, കിടന്ന അപ്പങ്ങടെ ഉറങ്ങിപ്പോവും. രാവിലെ തൊട്ടുള്ള ഈ ഓട്ടല്ലേ അത്രയ്ക്ക് ക്ഷീണ. ഈ നിന്ന നിൽപ്പ് ഞാൻ ഉപേക്ഷിച്ചാലും അവൾക്കൊരു ചുക്കു സംഭവിക്കില്ലെന്നറിയാം. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണില്ലേട്ടാ. രാത്രി ഉണർന്ന പായയുടെ അറ്റത്ത് അവൾ ഉറങ്ങുന്നത് കാണാം. ഞാൻ കുറേയേരെ അവളറിയാതെ അവളുടെ മോത്ത നോക്കി നിൽക്കും. നിശ്ചലവും വളരെ ഏകാന്തവുമായ ഒരു തടാകത്തിലേക്ക് നോക്കി വെറുതെ ഇരിക്കുന്ന ഒരാളെ പോലെ ചെലവഴിച്ച രാത്രികളെ രാമകൃഷ്ണൻ ഓർത്തെടുത്തു. അപ്പോ രാമകൃഷ്ണന്റെ തൊണ്ടയിടറി. മലവെള്ളം പോലെ അവളുടെ മോത്തേക്ക് ഈ ലോകത്തിലെ മുഴുവൻ സങ്കടവും കുത്തി ഒലിച്ചു വരണ പോലെ തോന്നും. എനിക്കിപ്പോ നെഞ്ചാവുട്ടും. രാമകൃഷ്ണൻ പെട്ടെന്ന് നടപ്പാതയിൽ കുത്തിയിരുന്ന് വിതുമാൻ തുടങ്ങി. അയാളിൽ നിന്ന് അങ്ങനെയൊരു അനുഭവം രവിചന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ സമാധാനിപ്പിക്കാൻ രാമകൃഷ്ണനെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. ഇല്ലേ സാറേ, എനിക്കുറപ്പാ. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മോത്തേക്കൊന്നും നോക്കിയ ആർക്കും അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രാമകൃഷ്ണൻ സഹജമായ ആത്മാർത്ഥതയോടെ കരച്ചിൽ തുടർന്നു. ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. രവിചന്ദ്രൻ അയാളെ എഴുന്നേൽപ്പിച്ച് ഓട്ടോവിൽ കയറ്റി വിട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു. എച്ചെടുത്ത് കാറിൽ നിന്നിറങ്ങിയപ്പോൾ രാമകൃഷ്ണൻ രവിചന്ദ്രന്റെ കൈപിടിച്ചമർത്തി സന്തോഷം പ്രകടിപ്പിച്ചു. ഇനി പേടിക്കാനില്ല, ഫോർവേഡ് ഈസിയാ. ഫിലിപ്പ് സാറ് നമ്മുടെ സ്വന്തം ആളാ. വൈകുന്നേരം രാമകൃഷ്ണൻ ഫോണിൽ വിളിച്ചു. ലൈസൻസ് 3 ദിവസത്തിനകം വീട്ടിൽ വന്ന് ഏൽപ്പിച്ചോളാം. വേണ്ട, താൻ ടൗണിൽ ഇറങ്ങുമ്പോൾ കളക്ട് ചെയ്തോളാമെന്ന് രവിചന്ദ്രൻ പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞ് പതിവ് പോലെ വിയർത്തൊലിച്ച് വീട്ടിൽ വന്നു കയറിയ രാമകൃഷ്ണനോട് ഭാര്യ വിളിച്ചു പറഞ്ഞു, ആ രവിമാഷിന്റെ ലൈസൻസ് കൊണ്ടുപോയിട്ടുണ്ടട്ടാ. സാറെപ്പോഴാ വന്നേ? രാമകൃഷ്ണൻ ചോദിച്ചു. സാറല്ല, ഒരു പെൺകുട്ടിയാ വന്നിരുന്നെ. തിരക്കിനിടയിൽ ആരാന്ന് ചോദിക്കാൻ പറ്റിയില്ല. അത് കേട്ട് രാമകൃഷ്ണന്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ടു. ഷർട്ടൂരി ചുമലിലെ ആണിയിൽ കൊളുത്തിയിടുമ്പോൾ അയാൾ മെല്ലെ ചിരിച്ചു. അപ്പോൾ അടുക്കളയിൽ നിന്നും ഭാര്യ വിളിച്ചു പറഞ്ഞു, വെള്ളം ചൂടായിട്ടാ.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സംഗീത വിരുന്നായ മധുര ഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുര ഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ ഇന്ന് കൊഞ്ചി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം 1965 ജെ ഡി തോട്ടാന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കല്യാണ ഫോട്ടോ എന്ന ചിത്രത്തിലേതാണ്. മധു, അടൂർ ബാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുതുകുളം രാഘവൻ പിള്ള, പി എ തോമസ്, കമലാദേവി, ഫിലോമിന, നിർമ്മല എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് കെ രാഘവനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കേൾക്കാം കെ ജി യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ കൊഞ്ചിക്കുണുങ്ങി എന്ന് തുടങ്ങുന്ന ഗാനം.

സത്യൻ, മധു, അംബികാ സുകുമാരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു 1965 എൻ എൻ പിഷാരടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അമ്മു എന്ന ചിത്രം. യൂസഫ് അലി കേച്ചേരിയാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എം എസ് ബാബുരാജ്. ഈ ചിത്രത്തിനു വേണ്ടി കെ പി ഉദയഭാനുവും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന് കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം.
1: കുഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ.
0: ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. 1986 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ശ്രീവിദ്യ, റഹ്മാൻ, തിലകൻ, സുലക്ഷണ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കൊഞ്ചി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം 1988 വി ജി തമ്പിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിലെ ഗാനം. മുരളി, ബാലചന്ദ്ര മേനോൻ, കാർത്തിക, സുമലത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം.

എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം സാവിത്രിയുടെ അരഞ്ഞാണ്. 2002 മോഹൻ കുപ്ലേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, കെ പി എസ് സി ലളിത, ഇന്നസെന്റ്, കലാഭവൻ മണി, സലീം കുമാർ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായി എത്തിയത്.

കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പൂവാം കുരുന്നിലേക്കാകുമോ. കൈതപ്പുറത്തിൻ്റെതാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ. 2004 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മോഹൻലാൽ, മുകേഷ്, നെടുമുടി വേണു, നയൻതാര, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഈ ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ ഈയൊരു ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

കൊഞ്ചി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപ്, ഇന്നസെന്റ്, റോമ, ഹരിശ്രീ അശോകൻ, വിനു മോഹൻ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവർ കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു കളേഴ്സ്. 2009 രാജു ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന് ഗായത്രി അശോകനും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം ഇനി ആസ്വദിക്കാം.

ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജോഷി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അവതാരം. 2014 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനുവേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം പകർന്ന് ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

2017 ജോജു ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബിനു ഉലഹന്നാന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മെല്ലെ എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് ആലുങ്കൽ വരികൾ എഴുതി, ഡോക്ടർ ഡൊണാൾഡ് മാത്യു സംഗീതം പകർന്ന് ശ്വേതാമോഹൻ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM. കൊഞ്ചി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിവ്യ എസ് മേനോൻ, നിഖിൽ മാത്യു, മിഥുൻ ആനന്ദ് എന്നിവർ പാടിയ ഗാനം. ചിത്രം 21-ാം നൂറ്റാണ്ട്. 2019-ൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, ഇന്നസെന്റ്, ടിനി ടോം, കലാഭവൻ ഷാജോൺ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

പുതുമുഖങ്ങളായ ഡയാന ഹമീദ്, നന്ദു ആനന്ദ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു തേൾ. 2023 ഷാഫി എസ് ഹുസൈന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനുവേണ്ടി സുനിൽ കൃഷ്ണഗാദ എഴുതിയ വരികൾക്ക് അഭി അനീഷ് ചന്ദ്ര സംഗീതം പകർന്ന് വിഭ ജയപ്രകാശ് പാടിയ ഗാനം നമുക്കിപ്പോൾ ആസ്വദിക്കാം.

മധുരഗീതങ്ങളിൽ ഇനി നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രമായ നിഴൽ തച്ചൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അജിത് പൂജപ്പുരിയുടെ സംവിധാനത്തിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സി ആർ ഷിബു, ഡോക്ടർ രാജേന്ദ്ര കുറുപ്പ്, നിഷി ഗോവിന്ദ് എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ചിത്രത്തിനുവേണ്ടി ബിജു ശങ്കറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഡി ശിവപ്രസാദ്. ഈ ചിത്രത്തിനുവേണ്ടി ഗായത്രി ജ്യോതിഷ് പാടിയ കുഞ്ചിക്കുഞ്ചി വന്നു ചാരി എന്ന് തുടങ്ങുന്ന ഗാനം ഇപ്പോൾ കേൾക്കാം.

0: കൊഞ്ചി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയ്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 18. ഹിജ്റ വർഷം 1447, സഫർ 19. ശകവർഷം 1948, ശ്രാവണം 12. 2026 ഓഗസ്റ്റ് 4, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.